സർവലോക സർവജ്ഞശക്തന തവത്സല സർവശേഷിൻ സ്വാമിം സുശീല സുലഭാശ്രുത പാരിജാത ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ ശ്രീമൻ കൃപാജല നിധേ കൃത സർവലോക സർവജ്ഞ ശക്തന തവത്സല

ശ്രീവെങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായതഃ സദൃശസാരഥിനാത്വയൈവ യൗദർശിതൗ സ്വചരണൗ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൗ

ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യൌ മാതുസ്തനാവിവ ശിശോരമൃതായ മാനൌ പ്രാപ്തൌ പരസ്പര തുലാമതുലാന്തരൌ തേ ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്ത്ര മുനിനാമദർശിതൌ തേ ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്ത്ര മുനിനാമദർശിതൌ തേ ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ.

0: സമയേ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 5 ബുധനാഴ്ച. കൊലവർഷം 1201 കർക്കിടക മാസം 20 അശ്വതി നക്ഷത്രം. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ടുള്ള ഒരു വാചകത്തോടുകൂടി ഇന്നത്തെ അരുണോദയം നമുക്ക് തുടങ്ങാം. നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ സമയം പാഴാക്കരുത്, കാരണം ജീവിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സമയം കൊണ്ടാണ്. നമുക്ക് നഷ്ടപ്പെട്ട പണമോ വസ്തുക്കളോ ഒക്കെ ഒരുപക്ഷെ നമുക്ക് തിരിച്ചു കിട്ടിയേക്കാം, പക്ഷേ കടന്നുപോകുന്ന ഓരോ സെക്കൻഡും ഒരിക്കലും തിരിച്ചു വരില്ല. പിന്നീടാകാമെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ജീവിതത്തിലെ വലിയ നഷ്ടങ്ങളായി മാറാറുണ്ട്. അതുകൊണ്ട് ഈ സുന്ദരമായ ദിവസത്തിലെ ഓരോ നിമിഷവും അർത്ഥപൂർണമായി സന്തോഷത്തോടെ ഉപയോഗിക്കാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കർക്കിടക മാസത്തിലെ 20-ാമത്തെ പുലരിയിലേക്ക് ഇനി അരുണോദയത്തിൽ രാമചരിതാമൃതം. രാമചരിതാമൃതം പരിപാടി വിജയകരമായി 20-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ അറിയുന്നത് മനുഷ്യന്റെ ഉള്ളിലെ ഏറ്റവും വലിയ ശത്രുവായ അസൂയയെയും പരദൂഷണ സ്വഭാവത്തെയും കുറിച്ചാണ്. രാമായണത്തിൽ മന്ധരയുടെ വാക്കുകേട്ട് കൈകേയിയുടെ മനസ്സ് മാറുന്ന ഒരു ഭാഗമുണ്ട്. മറ്റുള്ളവരുടെ വാക്കുകേട്ട് സ്വന്തം മനസ്സിൽ അസൂയ നിറയ്ക്കുമ്പോൾ ഒരു കുടുംബത്തിന് എന്ത് സംഭവിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്ന വരികളാണ് അത്. പരദ്രവ്യം പരസ്ത്രീയും പരദൂഷണം തന്നെയും പരപീഡയും കൗതുകം ഉള്ളിൽ വളർത്തുള്ള മറ്റുള്ളവരുടെ സമ്പത്ത്, അതായത് പരദ്രവ്യം, പരസ്ത്രീ, പരദൂഷണം, മറ്റുള്ളവരെ കുറിച്ച് മോശമായി സംസാരിക്കുക, പരപീഡ, മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നിവയിലൊന്നും ഒരു മനുഷ്യൻ ഒരിക്കലും സന്തോഷം കണ്ടെത്തരുത് എന്നാണ് എഴുത്തച്ഛൻ ഈ വരികളിലൂടെ ഉപദേശിക്കുന്നത്. ഇത്തരം ചിന്തകൾ ഉള്ളിൽ വളർത്തുന്നത് മനസ്സിന്റെ സമാധാനം മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ പലരുടെയും പ്രധാന വിനോദം പരദൂഷണം പറയുകയോ മറ്റുള്ളവരുടെ തകർച്ചയിൽ സന്തോഷിക്കുകയോ ചെയ്യുക എന്നതാണ്. എന്നാൽ യഥാർത്ഥ മനുഷ്യത്വം എന്നത് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാനും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനും കഴിയുന്നതാണ്. അസൂയയും കുശുമ്പും വെടിഞ്ഞ് ഉള്ളിൽ സ്നേഹം മാത്രം നിറയ്ക്കാൻ ഈ 20-ാം നാളിലെ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ചിന്തകളിൽ നിന്നും വാക്കുകളിൽ നിന്നും മാറി നിന്ന് നമ്മുടെ മനസ്സിനെ ശുദ്ധമായി സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നന്മ നിറഞ്ഞ ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. കേൾക്കാം ഭക്തി നിർഭരമായ ഒരു ഗാനം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട്

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: വീണ്ടും സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഓഗസ്റ്റ് മാസം 5-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ആധുനിക ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും വിപ്ലവകരവുമായ ഒരു തീരുമാനമുണ്ടായത് 2019 ഓഗസ്റ്റ് 5-നാണ്. ജമ്മു കാശ്മീരിന് പ്രത്യേക സ്വയംഭരണാവകാശം നൽകിയിരുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 370, 35A എന്നിവ കേന്ദ്ര സർക്കാർ പൂർണമായും റദ്ദാക്കി. കൂടാതെ ജമ്മു കാശ്മീരിനെ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുന്നതിനുള്ള ബില്ലും പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തെയും ഭൂപടത്തെയും മാറ്റിമറിച്ച ദിവസമായിരുന്നു ഇത്. ഇന്ത്യയിൽ ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന തർക്കങ്ങൾക്ക് സുപ്രീംകോടതി വിധിയിലൂടെ പരിഹാരമായതിനെ തുടർന്ന് ഉത്തർപ്രദേശിലെ അയോധ്യയിൽ ഭവ്യമായ രാമക്ഷേത്ര നിർമ്മാണത്തിനായുള്ള ഭൂമി പൂജയും ശിലാസ്ഥാപനവും നടന്നത് 2020 ഓഗസ്റ്റ് 5-നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ക്ഷേത്രത്തിന്റെ ആദ്യത്തെ അടിത്തറപ്പാളി സ്ഥാപിച്ചത്. ഇന്ത്യയിലെ സാംസ്കാരിക സാമൂഹിക ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു സംഭവമായിരുന്നു ഇത്. ഹോളിവുഡ് സിനിമകളുടെ എക്കാലത്തെയും വലിയ പോപ്പ് സംസ്കാര പ്രതീകവും പ്രശസ്ത നടിയുമായ മെർലിൻ മൺറോ ലോസ് ആഞ്ചൽസിലെ തന്റെ വസതിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് 1962 ഓഗസ്റ്റ് 5-നാണ്. വെറും 36 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴായിരുന്നു അവരുടെ അപ്രതീക്ഷിത വിയോഗം. അവരുടെ മരണത്തെക്കുറിച്ച് ഇന്നും പല നിഗൂഢതകളും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഹോളിവുഡിന്റെ സുവർണ കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ നടിയായി അവർ ഇന്നും സ്മരിക്കപ്പെടുന്നു. മാർക്സിസ്റ്റ് തത്വചിന്തയുടെയും ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെയും സഹസ്ഥാപകനായ ജർമ്മൻ ചിന്തകനും എഴുത്തുകാരനുമായ ഫ്രെഡറിക് എംഗൽസ് ലണ്ടനിൽ വെച്ച് അന്തരിച്ചത് 1895 ഓഗസ്റ്റ് 5-നാണ്. കാൾ മാർക്സുമായി ചേർന്ന് അദ്ദേഹം രചിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ രേഖകളിൽ ഒന്നാണ്. മാർക്സിന്റെ വിഖ്യാത ഗ്രന്ഥമായ മൂലധനത്തിന്റെ 2-ാം ഭാഗവും 3-ാം ഭാഗവും മാർക്സിന്റെ മരണശേഷം എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചത് എംഗൽസ് ആയിരുന്നു. വർദ്ധിച്ചുവരുന്ന വാഹന തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രാഫിക് ലൈറ്റ് സംവിധാനം അമേരിക്കയിലെ ഒഹായിലുള്ള ക്ലീവ്ലാൻഡിൽ സ്ഥാപിക്കപ്പെട്ടത് 1914 ഓഗസ്റ്റ് 5-നാണ്. ചുവപ്പ്, പച്ച എന്നീ 2 നിറങ്ങൾ മാത്രമുള്ളതും ഒരു ഉദ്യോഗസ്ഥൻ നേരിട്ട് നിയന്ത്രിക്കുന്നതുമായ സംവിധാനമായിരുന്നു ഇത്. ഇന്നത്തെ ആധുനിക നഗരങ്ങളിലെ റോഡ് സുരക്ഷാ സംവിധാനങ്ങളുടെ തുടക്കം ഈ പരീക്ഷണത്തിലൂടെയായിരുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. അസാധ്യമെന്ന് മനുഷ്യൻ കരുതിയതിനെ അനായാസം മറികടന്ന് ആകാശങ്ങൾക്കും അപ്പുറം ചന്ദ്രന്റെ മണ്ണിൽ ആദ്യമായി മനുഷ്യന്റെ വിജയക്കൂടി പാറിച്ച യുഗപുരുഷൻ. ഇന്ന് ഓഗസ്റ്റ് 5, ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച പ്രശസ്ത അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി നീലാംസ്ട്രോങ്ങിന്റെ ജന്മദിനം. 1930 ഓഗസ്റ്റ് 5 ജനിച്ച അദ്ദേഹം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മനുഷ്യൻ കൈവരിച്ച ഏറ്റവും വലിയ നേട്ടത്തിന്റെ പ്രതീകമായി മാറി. 2012 ഓഗസ്റ്റ് 25 അദ്ദേഹം അന്തരിച്ചത്. 1969 ജൂലൈ മാസത്തിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ അപ്പോളോ 11 ദൗത്യത്തിന്റെ കമാൻഡറായിരുന്നു നീലാംസ്ട്രോങ്. ദശലക്ഷക്കണക്കിന് മനുഷ്യർ ശ്വാസമടക്കി പിടിച്ചു നോക്കി നിന്ന ആ നിമിഷത്തിൽ അദ്ദേഹം ചന്ദ്രന്റെ ഉപരിതലത്തിൽ ആദ്യമായി കാലുകുത്തി. ലോകം ഇന്നും ആവേശത്തോടെ ഓർക്കുന്ന ഒരു മനുഷ്യന് ഇതൊരു ചെറിയ ചുവടുവെപ്പായിരിക്കാം, എന്നാൽ മനുഷ്യരാശിക്ക് ഇതൊരു വൻ കുതിച്ചുചാട്ടമാണ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ അക്കാലത്തെ മനുഷ്യന്റെ ആത്മവിശ്വാസത്തിന് നൽകിയ കരുത്ത് ചെറുതല്ല. ഒരു പൈലറ്റായും എയറോനോട്ടിക്കൽ എഞ്ചിനീയറായും ബഹിരാകാശ സഞ്ചാരിയായും തിളങ്ങിയ അദ്ദേഹം തന്റെ നേട്ടങ്ങളിൽ ഒരിക്കലും അഹങ്കരിച്ചില്ല. ഒരു വലിയ ചരിത്ര ദൗത്യം പൂർത്തിയാക്കി മടങ്ങിയെത്തിയിട്ടും തികച്ചും ലളിതമായ ജീവിതം നയിക്കാനാണ് അദ്ദേഹം താൽപര്യപ്പെട്ടത്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ചിന്തകളെയും പര്യവേക്ഷണങ്ങളെയും പുതിയൊരു ദിശയിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന്റെ ആ ധീരമായ ചുവടുവെപ്പിന് സാധിച്ചു. ശാസ്ത്രലോകത്തിന് പുതിയൊരു ആകാശവും പുതിയൊരു സ്വപ്നവും സമ്മാനിച്ച നീലാംസ്ട്രോങ്ങിന്റെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുന്നിൽ ഈ ജന്മദിനവേളയിൽ നമുക്ക് ആദരവോടെ പ്രണാമം അർപ്പിക്കാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: നമസ്കാരം. ഇൻഫോ അറ്റ് 7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ നിലവിലുള്ള പരാതികൾ തീർപ്പാക്കുന്നതിന് ജില്ലയിൽ ഓഗസ്റ്റ് 17 പരാതി പരിഹാര അദാലത്ത് നടത്തും. രാവിലെ 10:30 മുതൽ ജില്ലാ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലും അഗളി മിനി സിവിൽ സ്റ്റേഷനിലെ ITTP കോൺഫറൻസ് ഹാളിലുമാണ് അദാലത്ത് നടത്തുക. കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ, അംഗങ്ങളായ അഡ്വക്കേറ്റ് സേതുനാരായണൻ, TK വാസു എന്നിവർ നേതൃത്വം നൽകും. കർക്കിടക വാവ് ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിലെത്തുന്നവർ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജില്ലാതല ഏകോപന യോഗം. ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ നദികളിലും മറ്റ് ജലാശയങ്ങളിലും അതീവ ജാഗ്രത ആവശ്യമാണെന്നും അധികൃതരുടെയും സംഘാടകരുടെയും മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശിച്ചു. എന്റെ പട്ട് എന്റെ അഭിമാനം പദ്ധതിയുടെ ഭാഗമായി പട്ടുനൂൽ പുഴു വളർത്തൽ കർഷകർക്കായി പുതൂർ ഗ്രാമപഞ്ചായത്തിലെ വെള്ളമാരിയിൽ ഫീൽഡ് ഡേ സംഘടിപ്പിച്ചു. പട്ടുനൂൽ പുഴു ആരോഗ്യകരമായ വളർച്ച, പരിപാലനം, താപനിലയും ഈർപ്പവും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം, മോൾട്ടിംഗ് ഘട്ടത്തിലെ പരിചരണം എന്നിവയിൽ ശാസ്ത്രീയ പ്രായോഗിക പരിശീലനം നൽകി. കർഷകർ നേരിട്ട് വിളവെടുപ്പിൽ പങ്കാളികളായി സംശയ നിവാരണവും നടത്തി. പട്ടുനൂൽ പുഴു വളർത്തൽ കർഷകനായ അബ്ദുൾ ഖാദറിന്റെ കൃഷിയിടത്തിൽ നടന്ന പരിപാടിയിൽ അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഈശ്വരീശ്വരൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശിവകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ ഷിബു എന്നിവർ പങ്കെടുത്തു. ഫോറസ്റ്റ് ട്രൈബ്യൂണലിന്റെ ക്യാമ്പ് സിറ്റിംഗ് ഓഗസ്റ്റ് 6, 7, 21, 28 തീയതികളിൽ DTPC കോമ്പൌണ്ടിൽ നടക്കുമെന്ന് കോഴിക്കോട് ഫോറസ്റ്റ് ട്രിബ്യൂണൽ സെക്രട്ടറി അറിയിച്ചു. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ സാബു സെബാസ്റ്റ്യൻ ഓഗസ്റ്റ് 10, 11, 17, 18, 24, 31 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിൽ തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും വിചാരണ ചെയ്യും. വടക്കഞ്ചേരി ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആന്റ് ബെവറേജ് സർവീസ് കോഴ്സുകളിൽ SC/ST OBC വിഭാഗത്തിൽ സീറ്റ് ഒഴിവ്, യോഗ്യത +2, തത്തുല്യം ഡിഗ്രി, SSLC +2 അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ, TC എന്നിവയുടെ അസൽ രേഖകൾ സഹിതം ഓഗസ്റ്റ് 14 പ്രവേശനം നേടണം. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള ആൺകുട്ടികൾക്കായുള്ള പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ എയ്ഡർ പോസ്റ്റ് മെട്രിക് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പട്ടികജാതി, പട്ടികവർഗ, OBC മറ്റു സമുദായങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഭക്ഷണം, താമസം, സൗജന്യം, നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയോടൊപ്പം ജാതി, വരുമാനം, നേറ്റിവിറ്റി, വിദ്യാഭ്യാസ യോഗ്യത, മാർക്ക് ലിസ്റ്റ് എന്നിവയുടെ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ സഹിതം പ്രവേശനം നേടി 15 ദിവസത്തിനകം ജില്ലാ പട്ടികജാതി വികസന ഓഫീസർക്ക് സമർപ്പിക്കണം. വിവരങ്ങളും അപേക്ഷാ ഫോമും പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ, ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, പട്ടികജാതി വികസന ഓഫീസുകൾ, ജില്ലാ പട്ടികജാതി വികസന ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കും. ആലത്തൂർ ICDS പ്രോജക്ട് പരിധിയിലെ ആലത്തൂർ, എരുമയൂർ, കാവശ്ശേരി, തരൂർ ഗ്രാമപഞ്ചായത്തുകളിലെ അങ്കണവാടികളിലേക്ക് പാൽ വിതരണം ചെയ്യുന്നതിന് റീടെൻഡർ ക്ഷണിച്ചു. ഓഗസ്റ്റ് 10 ഉച്ചയ്ക്ക് 1 വരെ സമർപ്പിക്കാം. പുതുനഗരം പോലീസ് ക്വാർട്ടേഴ്സ് വളപ്പിൽ മുറിഞ്ഞു വീണ ആമത്താളി മരം ഓഗസ്റ്റ് 10 രാവിലെ 11 പുതുനഗരം പോലീസ് സ്റ്റേഷനിൽ ലേലം ചെയ്യും. നിർദ്ദ്രവ്യം 20 രൂപ. മണ്ണാർക്കാട് താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ തസ്തികയിൽ നിയമനം നടത്തുന്നതിന് ഓഗസ്റ്റ് 7 രാവിലെ 11:30 കൂടിക്കാഴ്ച നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ആധാർ രേഖയും സഹിതം എത്തിച്ചേരണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഡിഗ്രി, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നീഷ്യൻ കോഴ്സാണ് യോഗ്യത. പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധം. പാലക്കാട് ജില്ലയിൽ ഭാരതീയ ചികിത്സാ വകുപ്പിൽ നഴ്സ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 249/2025 തസ്തികയിലേക്ക് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്കുള്ള അഭിമുഖം ഓഗസ്റ്റ് 7 ജില്ലാ PSC ഓഫീസിൽ നടക്കും. അർഹരായവർക്ക് SMS പ്രൊഫൈൽ മെസ്സേജ് വഴി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ www.keralapsc.gov.in ലഭിക്കും. കേരള സർക്കാർ ടൂറിസം വകുപ്പിന്റെ അംഗീകാരത്തോടെയും അസാപ് കേരളയുടെ സഹകരണത്തോടെയും സംഘടിപ്പിക്കുന്ന ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നാഷണൽ ക്വാളിഫിക്കേഷൻ രജിസ്റ്റർ ലെവൽ 4 നിലവാരത്തിലുള്ള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കേഷൻ ലഭിക്കും. പ്രായോഗിക പരിശീലനത്തിനും തൊഴിൽ കേന്ദ്രീകൃത പഠനത്തിനും പ്രാധാന്യം നൽകിയാണ് കോഴ്സ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
3: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
4: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
3: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് 0. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ .gov.in ൽ.

ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
4: നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു ഫംഗ്ഷന് പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇനി നിൽക്കാന്ന് വിചാരിക്കും. നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കോൺഫിഡൻസോടെ അങ്ങനെ നിൽക്കുമ്പോഴേ ഒരാൾ വന്ന് പറയാണ്, എടാ നിന്റെ ഈ ഷർട്ടിന്റെ കളർ നിനക്കൊട്ടും ചേരണില്ലല്ലോ. ആ മിനിറ്റില് അയാൾക്ക് ഷർട്ട് ഊരിക്കളയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അങ്ങനെ നിൽക്കാന്ന് വിചാരിക്കും. റെഡി ആയിട്ട് പോവാൻ ഒരുങ്ങി നിൽക്കല്ലേ, പക്ഷേ ആ ഫംഗ്ഷൻ തീരുന്നത് വരെ ആ ആളുടെ ഉള്ളില് ഒരൊറ്റ ചിന്തയുണ്ടാവുള്ളൂ, അയ്യോ ഈ ഷർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മോശമാണോ. We just kill his entire day with one sentence, അല്ലേ? ഇങ്ങനെ പല ചോദ്യങ്ങൾ നമ്മൾ ആളുകളോട് ചോദിക്കാറുണ്ട്, പല കമന്റ്സും നമ്മൾ പറയാറുണ്ട്. നീ എന്താ ഇങ്ങനെ മെലിഞ്ഞു പോയത്, അസുഖം വല്ലതും ഉണ്ടോ, നിന്റെ പല്ലിന് ചെറിയൊരു മഞ്ഞ നിറം ഉണ്ടല്ലോ, ഇന്ന് സ്കിന്ന് ഡള്ളായിട്ടാണല്ലോ ഇരിക്കുന്നത്, എന്ത് പറ്റി എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. നമ്മൾക്ക് തോന്നും നമ്മൾ എന്തോ വലിയ കാര്യം ഉപദേശം കൊടുക്കുകയാണ്, ബട്ട് ഓണസ്റ്റ്ലി ഇറ്റ്സ് ജസ്റ്റ് പ്യുവർ ലാക്ക് ഓഫ് എംപതി. നമ്മുടെ നാവൊന്ന് അടക്കി വെച്ചാൽ തീരാവുന്ന പ്രശ്നം മിക്കപ്പോഴും ലോകത്തുള്ളൂ എന്ന് പറയില്ലേ. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കമന്റുകളാണ് ഞാൻ ഈ പറഞ്ഞ കമന്റുകൾ. ഒരു കാര്യം ഒരാളോട് പറയുന്ന സമയത്ത് ഒന്ന് ആലോചിച്ചു നോക്കണം, അത് പെട്ടെന്ന് അവർക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമാണോ എന്ന് നോക്കണം. ഒരു 30 സെക്കൻഡ്സിൽ സെറ്റാക്കാൻ പറ്റുന്ന കാര്യമാണോ, മുടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നു കഴിഞ്ഞാൽ ഒന്ന് ശരിയാക്ക് എന്ന് നമ്മൾ പറയാം, അല്ലാതെ നിനക്കെന്താ മുടിയില്ലാത്ത എന്ന് ചോദിക്കാൻ പാടില്ല. അത് വളരെ മോശമായിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ എന്താ പറയുക, അന്യരുടെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, നമ്മൾ മറ്റൊരാളുടെ മറ്റൊരു വ്യക്തിയുടെ ഒരു പേഴ്സണൽ സ്പേസാണ്, അതിൽ കയറി നിന്ന് നമ്മൾ കമന്റ് പറയാൻ ആളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ വിവേകമുള്ള ബുദ്ധിയുള്ള മനുഷ്യനായിട്ട് മാറുന്നത്. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമുക്ക് ചുറ്റും ഒരുപാട് ടോക്സിസിറ്റി ഉണ്ടല്ലേ, അതിനിടയിൽ ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാമോ? എന്താണെന്ന് വെച്ചാൽ സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്ക് ആളുടെ കുറവുകളെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടി വരുന്നില്ലെങ്കിൽ വജാനെ, നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ. സോ നെക്സ്റ്റ് ടൈം യു സീ സംവൺ, ഡോണ്ട് ലുക്ക് ഫോർ വാട്ട്സ് വാം. അവരുടെ ചിരിയെ കുറിച്ച്, നല്ല കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കണം. അവരുടെ വൈബിനെ കുറിച്ച് സംസാരിക്കാം. പഴയൊരു ഒരു പാട്ടിലെ വരികൾ പോലെ, മനസ്സ് നന്നായാൽ മതി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. പക്ഷെ ആ മനസ്സ് നല്ലതാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുമ്പോഴാണ് നമ്മൾ ശരിക്കും മനുഷ്യരാകുന്നത്. ബി കൈൻഡ്, ബിക്കോസ് നമുക്കറിയാം എല്ലാവരും, എല്ലാ ആളുകളും മുന്നോട്ട് പോകുന്നത് പല പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും. അപ്പം അതിനിടയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു നല്ല കോംപ്ലിമെൻ്റ് ആയിരിക്കും ചിലപ്പോൾ ആ ഒരു ദിവസം അവരെ ഹാപ്പി ആയിട്ട് നിർത്തുന്നത്. ചിരിപ്പിച്ചും ചിരിച്ചും ഒക്കെ നമുക്ക് മുന്നോട്ട് പോവാം. ചില ചോദ്യങ്ങളെ ചോദിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും മനുഷ്യരാകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ ലോകത്ത്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞവർക്ക് നേരെ കുട്ടികളായില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോ നമ്മള് ചോദിക്കുന്ന ആളുകൾ അവിടെ തോറ്റുപോവാണ്. അവരുടെ സങ്കടങ്ങളോ അവര് ഹോസ്പിറ്റൽ വരാന്തയിലെ വെയിറ്റിംഗോ ഒന്നും നമുക്കറിയില്ല. ആർക്കാ കുഴപ്പം എന്ന് ചോദിക്കാൻ നമ്മൾ ഡോക്ടർ അല്ല, അല്ലെ? ആ കാര്യത്തിൽ മാത്രമല്ല, ജോലി കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ, അവര് ഓൾറെഡി ലിങ്ക്ഡിനിലും നൗക്കറിയിലും ഒക്കെ നോക്കി മെന്റൽ ഹെൽത്ത് തകർന്നിരിക്കുകയായിരിക്കും. അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ജോലി ഒന്നും ആയില്ലല്ലേ എന്ന് ചൊറിയുന്ന സമയത്ത് അവരുടെ നെഞ്ചത്താണ് ചവിട്ടുന്നത്, കാലിലല്ല എന്ന് മനസ്സിലാക്കുക. മറ്റൊരാളുടെ ലൈഫിലെ ബാഡ് പാച്ചിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാതിരിക്കുന്നത് ഒരു തരം റെസ്പെക്റ്റ് ആണ്, നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ്. ഒരാളെ കാണുമ്പോൾ അയാളുടെ കരിയറിനെ കുറിച്ചോ ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചുള്ള ടോക്സിക് ചോദ്യങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ അവരുടെ സമാധാനത്തെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് അല്ലേ. ആൻഡ് ഒരാളുടെ സമാധാനത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്കൊരാളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സങ്കടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കാമല്ലോ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: എന്റർടൈൻമെന്റ്സിന് ഒരു കുറവും ഇല്ലാത്ത ലോകത്തിലേ നമ്മളിപ്പോ ജീവിക്കുന്നത്. എന്തെല്ലാം ആണ് നമുക്ക് ചുറ്റും. സ്ക്രോള് ചെയ്യാൻ റീൽസ് ഉണ്ട്, കാണാൻ സീരീസ് ഉണ്ട്, സിനിമകളുണ്ട്, ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഇത്രയൊക്കെ ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുള്ളപ്പോ വേറൊരു മനുഷ്യന്റെ പേഴ്സണൽ ലൈഫ് ചെയ്യുന്നത് എന്ത് കഷ്ടമാണ്. അതിനെയാണ് നമ്മൾ ഈ ടോക്സിക് ക്യൂരിയോസിറ്റി എന്ന് വിളിക്കുന്നത്. മറ്റൊരാളുടെ സ്വകാര്യതയിൽ ആനന്ദം കണ്ടെത്തുന്നത് ഒരു തരം മെന്റൽ ഡിസീസാണ്. മറ്റൊരാളുടെ ജീവിതത്തിന് ചുറ്റും ഒരു രേഖയുണ്ട്, ഒരു ലക്ഷ്മണ രേഖയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആളുകൾ. നമ്മൾ മറ്റുള്ള ആളുകളുടെ ലൈഫിലേക്ക് നോക്കുന്നതിന് പകരം സ്വന്തം ലൈഫ് ചിത്രത്തിയാക്കി എടുക്കും. മറ്റുള്ളവരുടെ ലൈഫ് സ്റ്റോറി എഡിറ്റ് ചെയ്യാൻ പോവാതെ സ്വന്തം ലൈഫിലെ മെയിൻ ക്യാരക്ടറായിട്ട് മാറുക. നമ്മുടെ പരിധി എവിടെ തീരുന്നു എന്ന ബോധം നമുക്കുണ്ടാകണം ഒരു മനുഷ്യന്റെ അടുത്ത് ഇടപെടുമ്പോൾ. ആ ഒരു പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും സ്വന്തമായിട്ടുള്ള ഇടമാണ്. കീപ് ദ ബൗണ്ടറി സ്ട്രോങ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പിയാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട്

ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ അഹല്യ വിശ്വസിലേക്ക്. അഹല്യ വിശ്വസമായിട്ട് ആരാ വന്നിരിക്കുന്നേ? ഞാനാണ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അഹല്യ. ഓക്കെ, അങ്ങനെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഓക്കെ ആയി, സേഫായി, ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. എനിവേ, ഇവിടെ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായി ഒക്കെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഓഗസ്റ്റ് മാസം 5-ാം തീയതി ആയിട്ടുണ്ടല്ലേ സമയം നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതായത് മാസത്തിൻ്റെ തുടക്കത്തിൽ എപ്പോഴും എല്ലാവർക്കും കുറച്ചും കൂടി ഇങ്ങനെ സ്ലോ ആയിരിക്കും. ഈ ദിവസങ്ങൾ പോകുന്നത് വളരെ സ്ലോ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതിനുശേഷം മിഡൊക്കെ എത്തുന്ന സമയത്ത്, ഒരു മന്തിൻ്റെ ഒരു മിഡ് എത്തുന്ന സമയത്ത് നമ്മൾ പറയും, സമയം പോയി, ദിവസം പോയി, ഇതേ ഈ മാസം തീർന്നു, എന്തൊക്കെയാണ് ഇത്. മൊത്തത്തിൽ എന്താ പറയുക, ഒരു ഹറി ബറി ജഗവുഗമായി ആയിരിക്കും പിന്നീട്. പക്ഷേ സ്റ്റാർട്ടിങ് എപ്പോഴും ഒരു സ്ലോ സ്ലോ സ്ലോ സ്ലോ പോലെയാണ് ഇങ്ങനെ പോകുന്നത്. അപ്പം അതുപോലെ തന്നെ ഇങ്ങനെ എഴുന്നെഴുന്നെഴുന്ന 5-ാം ദിവസത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഈ ഫസ്റ്റ് വീക്ക് ഈ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേഗം വേഗം ദിവസങ്ങൾ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. വേഗം സാലറി കിട്ടണം, കുറേ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനുണ്ടാവും, ഫിനാൻഷ്യലി കുറേ കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയുക, ഫുള്ളി പ്ലാൻ ചെയ്യുക എപ്പോഴും ഈ മാസങ്ങളുടെ ആരംഭത്തിലായിരിക്കും അല്ലേ. അതുപോലെ അവസാനം എത്തുന്ന സമയത്ത് വേഗം ദിവസം പോണേ, വേഗം ദിവസം പോണേ എന്നിങ്ങനെ വിചാരിക്കുന്നതിന്റെ റീസണും ഇത് തന്നെയാണ്. മൊത്തത്തിൽ ഈ ഒരു ഫിനാൻഷ്യൽ ആയിട്ട് ഈ മാസങ്ങളുടെ തുടക്കത്തിനും അവസാനത്തിനും വല്ലാത്ത ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഓക്കെ, അപ്പോ ഇപ്പൊ നിങ്ങൾ വിചാരിച്ചു ഫിനാൻഷ്യൽ ആയിട്ട് റിലേറ്റഡ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും ആയില്ലേ എന്ന് ചോദിക്കാൻ പോകുന്നത്. അതുകൊണ്ടായിരിക്കും ഇന്നത്തെ ടീ അല്ല ചുമ്മാ. ഓക്കെ, ഇന്ന് നമ്മൾ അതിലേക്ക് ഒന്നുമല്ല പോകുന്നത്, ഒരു രസകരമായ വിഷയം ഇന്ന് സംസാരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. കുറച്ച് ദിവസമായിട്ട് നമ്മൾ വളരെ സീരിയസ് ആയിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതും ഒക്കെ അല്ലേ. എന്നാലും അതിൻ്റെ ഇടയിലും ചെറിയൊരു ആശ്വാസം, അല്ലെങ്കിൽ നമുക്ക് ചിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങളിലേക്ക് നോർക്കാൻ വേണ്ടിയിട്ടൊക്കെ സമയവും നമ്മൾ കണ്ടെത്തണം. അങ്ങനെ തന്നെയാണ് ലൈഫ്. എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഷോ മസ്റ്റ് ഗോ ഓൺ അല്ലേ. ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും ഒരുപാട് കാര്യങ്ങൾ നമ്മളെ തടസ്സപ്പെടുത്തിയാലും ആ തടസ്സങ്ങൾ മാറ്റാനും ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ നമുക്ക് ഒരുപാട് മറ്റു കാര്യങ്ങൾ കിട്ടാറുണ്ട്. സോ ഇന്ന് ഞാൻ എന്താ ചോദിക്കാൻ പോകുന്നതെന്നറിയോ? ഓഗസ്റ്റ് മാസം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് സെലിബ്രേഷന്റെ മാസമാണ് അല്ലേ. മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ സെലിബ്രേഷന്റെ മാസം കൂടിയാണ്. കാരണം വേറൊന്നുമല്ല, ഓണം. ഓണം വരുന്ന മാസമാണ് ഓഗസ്റ്റ് മാസം അല്ലേ. ആഹ്, ഓഗസ്റ്റ്, ഓണം. ഓക്കെ, കൊള്ളാം. അപ്പോ ഓണമായതുകൊണ്ട് തന്നെ, ഓണത്തിന്റെ ഒരു മാസമായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരു ഓണം റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാന്ന്. കുറച്ച് നേരത്തെ അങ്ങ് തുടങ്ങാം എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. സംഭവം സിമ്പിളാണ്. നിങ്ങൾ രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് കണ്ണ് തുറന്ന് ആ ഡോറ് തുറക്കുന്ന സമയത്ത് നിങ്ങളുടെ മുൻപിൽ ഒരാൾ നിൽക്കുന്നു, വേറെ ആരുമല്ല, നമ്മുടെ മാവേലി തമ്പുരാൻ തന്നെ. മാവേലി തമ്പുരാൻ നിങ്ങളുടെ വീടിന്റെ മുൻപിൽ ദേ ഇങ്ങനെ ഡോറ് തുറക്കുന്ന സമയത്ത് ആളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആഹാ, എണീറ്റുള്ളോ, എന്തെത്ര സമയം വേഗി. ആ ഒരു സംഭവത്തിൽ, ആ ഒരു ആറ്റിറ്റ്യൂഡിൽ മൂപ്പരങ്ങ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കാണ്. നിങ്ങൾ മൂപ്പരെ കാണുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മഹാബലി തമ്പുരാൻ നിങ്ങൾക്കൊരു ഓഫർ തരാണ്. അതെ, എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ ചോദിച്ചോളൂ, ഞാനത് സാധിച്ചു തരാം. എന്തെങ്കിലും ഒരു വരം നിങ്ങൾക്ക് ചോദിക്കാം, എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾക്ക് പറയാം, എന്ത് ചോദിച്ചാലും ഞാൻ സാധിച്ചു തരും. ഇതാണ് നമ്മുടെ മാവേലി തമ്പുരാന്റെ വാക്ക് കേട്ടോ. അപ്പം മൂപ്പർ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ നമ്മൾ മലയാളീസ് വിടുമോ? അത് ഇല്ല അല്ലേ, ഉറപ്പായിട്ട് നമ്മൾ ചോദിക്കും. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും ചോദിക്കാനുള്ള അത്രേ ഉള്ളൂ സംഭവം കേട്ടോ. അതായത് നിങ്ങൾ രാവിലെ കണ്ണു തുറക്കുന്ന സമയത്ത് നിങ്ങളുടെ മുൻപിൽ മഹാബലി തമ്പുരാൻ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വരം ചോദിക്കും, അല്ലെങ്കിൽ എന്ത് ആഗ്രഹം നടത്തിത്തരണം എന്ന് പറയും? ഇതാണ് ഇന്നത്തെ എന്റെ ചോദ്യം കേട്ടോ. സംഭവം വ്യക്തമായി കൃത്യമായി മനസ്സിലായല്ലോ അല്ലേ. അല്ലേ അല്ലല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇന്ന് ഞാൻ ചോദിച്ച ചോദ്യമൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറെ രസകരമായ മറുപടികളൊക്കെ ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഇങ്ങനെ ലൈഫിനെ ഇങ്ങനെ സീരിയസ് ആയി മാത്രം കണ്ടാൽ മതിയോ? അല്ല, കുറച്ചു ഫണ്ണൊക്കെ ആയിട്ട് നമ്മൾ കാണണം അല്ലേ. അതുകൊണ്ട് തന്നെ ദേ നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രസകരമായ ഉത്തരങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കങ്ങനെ ഇന്നത്തെ അഹല്യ വിശ്വസം സ്റ്റാർട്ട് ചെയ്താലോ? യെസ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം മാത്രമല്ല, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസ് കൂടി കൊടുക്കാനുള്ള സമയമാണ് നമ്മുടെ അഹല്യ വിശ്വസിന്റെ ഈ ഒരു സമയം അല്ലേ. അപ്പൊ എല്ലാത്തിനും വേണ്ടിയിട്ട് എന്ത് വേണം? എന്നെ വിളിക്കണം. അതെ, അപ്പൊ വേഗം വേഗം വേഗം വിളിക്കാം. ഒപ്പം നിങ്ങൾക്ക് മെസ്സേജ് കൂടി അയക്കാം കേട്ടോ. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പർ ആണ്. ആ നമ്പർ ഇതാണ്, 8281509000. 82 81 50 90 00. അപ്പൊ എങ്ങനെയാ, തുടങ്ങല്ലേ?

0: നേരത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം. ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: Yes, once again, welcome back to Ahalya Wishes. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയത്തെ കൃത്യം 8 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർജെ അഹല്യ. അങ്ങനെ ഇന്നത്തെ ആദ്യത്തെ കോളർ, യെസ് നമുക്ക് ആദ്യത്തെ കോളർ എത്തിയിരിക്കുന്നു. നോക്കിയാലോ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ്. അഹല്യയുടെ പ്രിയപ്പെട്ട പ്രിയങ്കരി അഹല്യ കുട്ടിക്ക് സ്നേഹത്തോടു കൂടിയുള്ള ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം കൊഴിഞ്ഞാൻ പറഞ്ഞ ഷൈഫുദ്ദീൻ.
2: ഗുഡ് മോർണിംഗ് ഷൈഫുദ്ദീൻ ചേട്ടാ, കുറെ ദിവസമായി ഞാൻ സംസാരിച്ചിട്ട്.
3: അതെ, കുറെ ദിവസമായി.
2: കുറെ ദിവസമായി. സുഖായിരിക്കുന്നോ?
3: സുഖമായിരിക്കും മോളെ.
2: അതാണ് ഓക്കെ. അപ്പോ ഷൈഫുദ്ദീൻ ചേട്ടാ, നാളെ രാവിലെ കണ്ണു തുറക്കുന്ന സമയത്തെ വീടിന്റെ മുൻപിൽ മഹാബലി തമ്പുര നിൽക്കുക, മാവേലി നിൽക്കുക, അങ്ങനെയാണെങ്കിൽ എന്ത് ആഗ്രഹം ചോദിക്കും, അല്ലെങ്കിൽ എന്ത് വരം ചോദിക്കും?
3: ആദ്യം ഉള്ളില് ഉള്ളില് വരും, ചായ കുടിക്കണം, കാട്ടി കുടിക്കണം ചോദിക്കും.
2: ആ ഓക്കെ,
3: ഇരിക്കാൻ വെച്ചിട്ട്. പിന്നെ എന്തൊക്കെ വിശേഷം ഒക്കെ, നല്ല വിശേഷങ്ങളൊക്കെ ചോദിക്കും.
2: ആ എന്നിട്ട് പോരട്ടെ, നമ്മുടെ സംഗതി പോരട്ടെ.
3: ചോദിച്ചിട്ട് പിന്നെ വറം വന്ന എനിക്ക് കൊടുക്കണം വെച്ചാൽ, ജീവിച്ച് ഒരുപാട് ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കണം, അവർക്കൊക്കെ സന്തോഷ ജീവിതം നൽകണം.
2: ചോദിക്കുന്നേ
3: ആദ്യം. പിന്നെ ഒരുപാട് കുട്ടികൾക്ക് മാരേജ് ആകാതെ
2: ഒറ്റൊരു വരെ പറ്റൂ, ഒരു വരെ മാത്രം ചോദിക്കാൻ പറ്റുള്ളൂ, ഒരു കാര്യം മാത്രം.
3: അപ്പൊ ഒരു കാര്യം മാത്രം, എല്ലാവരും സന്തോഷം ജീവിതം നൽകണം.
2: ആ അതൊരു വരമായി ചോദിക്കും.
3: അതെ, എല്ലാവർക്കും സന്തോഷമായിരിക്കണം, അതുതന്നെ നമ്മുടെ വരം ചോദിക്കണം.
2: ഓക്കെ, അപ്പൊ ഷൈഫുദ്ദീൻ ചേട്ടാ, അപ്പൊ വരമൊക്കെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് പോരട്ടെ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
3: ഇന്ന് രണ്ടാൾക്ക് ബർത്ത്ഡേ വിഷ് പറയാനുണ്ട്.
2: ആ പറഞ്ഞോളൂ.
3: ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എന്റെ വളരെ വളരെ പ്രിയപ്പെട്ട എന്റെ പൊന്നുമോൾ അബ്രാമിക്ക് എന്റെ ഇരുനിറഞ്ഞുള്ള 1000 ജന്മദിന ആശംസകൾ സ്നേഹപൂർവ്വം അയച്ചുകൊള്ളുന്നു. എന്റെ പൊന്നുമോൾ അബ്രാമിക്ക് ജീവിച്ചിരിക്കുന്ന കാലം വരെ എന്നും സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും വലിയ നീണ്ട ആയുധത്തോടെ ഇരിക്കണമെന്ന് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതോടൊപ്പം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എലപ്പള്ളി ശാന്തി സുമേഷ് അവരുടെ പ്രിയപുത്രൻ ആദ്യത്തെ മോനെ 1000 ജന്മദിന ആശംസകൾ.
2: ഓക്കെ ഓക്കെ ഷൈഫുദ്ദീൻ ചേട്ടാ, ഷൈഫുദ്ദീൻ ചേട്ടന്റെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷയുന്നു കേട്ടോ. അപ്പൊ ഇന്ന് രണ്ട് പേരുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അഭിരാമിയുടെയാണ്, അപ്പൊ അഭിരാമിക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഒപ്പം തന്നെ ആദിത്യൻ, ഓക്കെ ആദിത്യനും ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു കേട്ടോ. അപ്പൊ ദേ ഇന്നത്തെ എന്റെ ചോദ്യം എന്താന്ന് വ്യക്തമായല്ലോ. നിങ്ങളുടെ വീടിന്റെ മുൻപിൽ നാളെ രാവിലെ കണ്ണു തുറക്കുന്ന സമയത്ത് ആരാ നിൽക്കുന്നേ? മഹാബലി, മഹാബലി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ എന്ത് വരം ചോദിക്കും? വരം കേട്ടോ, വ്യക്തമായല്ലോ അല്ലേ. ഓക്കെ, എനിവേ നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാൻ നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
2: ഇതാരാണ്?
4: ആരാധ്യ.
2: ആരാധ്യ കുട്ടി, ആരാധ്യ കുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷം?
4: സുഖാണ്.
2: സുഖാണ്. ക്ലാസ് ഒന്നും ഇല്ല അല്ലേ?
4: ക്ലാസ് ഉണ്ട്.
2: ആ ഇന്നുണ്ട്, ഇന്ന് അവധിയില്ല. ഇന്നലെ അവധിയായിരുന്നു അല്ലേ? ഓക്കെ, ഞാൻ അടിപ്പിച്ച് 2-3 ദിവസമായി അവധിയൊക്കെ കിട്ടുന്നു. ആ അപ്പൊ ഇന്ന് മടിയുണ്ടോ? ക്ലാസ്സിൽ പോവാൻ മടിയുണ്ടോ?
4: ഇല്ല,
2: മടിയൊന്നുമില്ല. നമുക്ക് എന്ത് മടിയില്ലേ, നല്ല മിടുക്കിയായിട്ട് ക്ലാസ്സിൽ പോവും. ആ ആ ഓക്കെ. ആരാധ്യ കുട്ടി, മഹാബലിനെ അറിയോ? മാവേലി
4: അറിയാ.
2: എങ്ങനെ അറിയാ? ഫ്രണ്ട്സാ?
4: ഫ്രണ്ട്സ് അല്ല, ഓണത്തിന്.
2: ഓണത്തിന്? ഓണത്തിന് ഇങ്ങനെ കൊടക്കായിട്ട് വരുന്ന ഒരാളല്ലേ? ഓക്കെ. അങ്ങനെ ആ മാവേലി വരാണെങ്കിൽ ആരാധ്യ കുട്ടി എന്താ ആഗ്രഹം പറയും?
4: ഫേമസ്
2: ആവണം എന്നാണ് ആഗ്രഹം പറയാൻ പോകുന്നേ. അതെന്താ അങ്ങനെ ഒരു ആഗ്രഹം? കൊള്ളാം, നല്ല ആഗ്രഹം കേട്ടെ. എന്തായാലും ചോദിക്കണേ, എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഓക്കേടാ, പറഞ്ഞോ ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ?
4: എല്ലാവർക്കും.
2: ആ ഓക്കേടാ, ഓക്കെ. അപ്പൊ എന്തായാലും ആരാധ്യ കുട്ടിക്ക് നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് ആരാധിക്കുട്ടി ആട്ടോ, വല്ലാത്തൊരു വരമായി പോയി. എനിക്ക് ഇഷ്ടപ്പെട്ടു, മാവേലി വരണേ കൊള്ളായിരുന്നു. ആയിലി ജിജി ഫേമസ് ആവണമെന്ന് പറയുന്നു. ഏതാണ് ആ ഒരു ആഗ്രഹം കണ്ട്. ഇങ്ങനെ കുറച്ച് രസകരമായ ഉത്തരങ്ങളൊക്കെ വേഗം വേഗം വേഗം വേഗം പോരട്ടെ. ഏതു വേ നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. നോക്കാം നമുക്ക് ആരാണിത്. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ ആയിലി മോളെ, ഞാൻ അപ്പപ്പുഴ മാധവൻ.
2: പറയൂ മാധവൻ ചേട്ടാ, എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ? പിന്നെ സുഖാണ് കേട്ടോ ഇവിടെ. എനിക്ക് മാത്രല്ല, എല്ലാരും സുഖമായി ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതാണ് ഓക്കെ. അപ്പോ മാധവൻ ചേട്ടാ,
5: പറയൂ
2: ഇന്നത്തെ വിഷയത്തെ കുറിച്ച് പറയൂ.
5: ഇന്നത്തെ ഞാൻ പറയുന്ന മാറ്റർ പറയുന്നത് കേട്ടപ്പോ എനിക്ക് മാവേലി തമ്പുരാൻ വരികയാണെങ്കിൽ എല്ലാവർക്കും ആയിസ് ആരോ സമയത്തോടെ എന്നും ജീവിക്കട്ടെ എന്ന് ജയത്തിനോട് പ്രാർത്ഥിച്ചു.
2: ഓക്കെ, എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ, ഇരിക്കട്ടെ അല്ലേ.
5: അതെ അതെ,
2: അതൊരു പ്രാർത്ഥനയാണ്, ഒരു വരമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? കുഴപ്പമില്ലേ, പോട്ടെ. ഞാൻ മാധവൻ ചേട്ടനല്ലേ,
5: എല്ലാവർക്കും നല്ലത് വരട്ടെ പറയും.
2: ആ ഓക്കെ, അപ്പൊ മാധവൻ ചേട്ടാ ഇനി ഇന്നത്തെ വിശ്വസ് ആർക്കാ?
5: വിശ്വസ് വന്നിട്ട് നമ്മുടെ ശാന്തി സുമേഷൻ മകൻ ആയത്തിന് ഒരു 1000 പിറന്നാൾ ആശംസകൾ, അഭിരാമിക്ക് ഒരു
2: ഓക്കെ ചേട്ടാ. അപ്പൊ എന്തായാലും മാധവൻ ചേട്ടൻ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് മാധവൻ ചേട്ടനായിരുന്നു. വരം എന്ന് പറയുമ്പോൾ ഒരു ഒരു കാര്യം, അങ്ങനെ ഒരു ഒരു ആഗ്രഹം, ഒരു വരമായിട്ട് നിങ്ങൾ ചോദിക്കാം, മാക്സിമം നോക്കണം കേട്ടോ. ഓക്കെ, ഇനിവേ നമുക്ക് അടുത്ത ഒരു കോളിലേക്കും കൂടി പോവാം. സമയം നോക്കുമ്പോൾ എത്രയായിട്ടുണ്ട് കൃത്യം? 8 കഴിഞ്ഞ് 16 ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ നെക്സ്റ്റ് കോളർ എത്തുന്നു. അഹല്യ വിഷസിൽ ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഹലോ, ഗുഡ് മോർണിംഗ് മൈലിയ.
2: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
6: ഇത് മലപ്പുറത്ത് നിന്ന് കുഞ്ഞിപ്പ പന്താവ്.
2: കുഞ്ഞിപ്പയാണോ? കുഞ്ഞിപ്പ എന്തൊക്കെയുണ്ട് വിശേഷം?
6: സുഖമായി പോണേ.
2: സുഖമായി പോണു. ഓക്കെ, അങ്ങനെ തന്നെ സുഖമായി പോട്ടെ.
6: മഴ ഇന്നും ഉണ്ട്, എന്നാലും ഇവിടെ അവധിയില്ല.
2: അവധിയില്ല? അപ്പൊ അവധി തരാൻ മാത്രമുള്ളൊരു മഴ മേ ബി ഉണ്ടാവണം എന്നില്ല അല്ലേ?
6: അവധി 4 അവധിയായിരുന്നു.
2: അതെ അതെ അതെ. ഇനി മഴയൊക്കെ കുറഞ്ഞ് വീണ്ടും ഒരു നോർമൽ ആ രീതിയിലേക്ക് എത്തും. അതാണ് ഓക്കെ. അപ്പൊ കുഞ്ഞിപ്പ പറഞ്ഞോളൂ, ഒരു വരം ചോദിക്കുകയാണെങ്കിൽ എന്ത് ചോദിക്കും മഹാബലിയോട്?
6: പ്രിയദർശിനിയില് സ്ത്രീകൾക്ക് മാത്രം പോരാ, അത് ആണുങ്ങൾക്കും വേണം എന്നുള്ള ചോദ്യം ആദ്യം ചോദിക്കും
2: മഹാബലിനോടോ?
6: അതെ അതെ.
2: മാവേലിയുടെ അടുത്ത് ചോദിക്കുന്ന വരം അതാണോ, ഞങ്ങൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാനായിട്ട് സാധിക്കണം എന്ന്?
6: അതാണ് ചോദിക്കാം.
2: ഓക്കെ ഓക്കെ, കൊള്ളാം കേട്ടോ.
6: എന്റെ ഭരണകാലാണെങ്കിൽ അതുണ്ടാവും. ഇപ്പില്ലല്ലോ.
2: ഇപ്പില്ല, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കും കൂടി വേണം സൗജന്യം.
6: ഞങ്ങൾക്കും കൂടി വേണം ചോദിക്കാൻ.
2: ഓക്കെ, എന്തായാലും മാവേലി തമ്പുരൻ ആ ഒരു ആഗ്രഹം സാധിച്ചു തരട്ടെ കേട്ടോ.
6: അതെ, ഇന്ന് പനമണ്ണ സൗത്തിലേ.
2: എന്താണ്?
6: നമ്മുടെ പനമണ്ണ സൗത്തിലേ സുനിൽ കുമാർ, സുനി ദമ്പതിമാരുടെ ആമി, കണ്ണൻ എന്നീ രണ്ട് കുട്ടികളുടെ 12 പിറന്നാളാണ്.
2: ഓക്കെ,
6: അപ്പൊ ആ കുട്ടികൾക്ക് വേണ്ടിട്ട് ഇന്നത്തെ ക്രിക്കറ്റ് ചെയ്യുന്നു.
2: ഓക്കെ,
6: അറിയിക്കുന്നു.
2: തീർച്ചയായിട്ടും, ഞാനും അറിയിക്കുന്നു കേട്ടോ. പാമിക്കും കണ്ണനും ഹാപ്പി ബർത്ത്ഡേ വിഷസ് വളരെ സ്നേഹത്തിൽ അറിയിക്കുന്നു. ഓക്കെ കുഞ്ഞിപ്പ, അപ്പൊ എന്തായാലും കുഞ്ഞിപ്പയ്ക്ക് മനോഹരമായ ഒരു ദിവസം കൂടി വിഷയമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അങ്ങനെ ദേ നമ്മളെ വിളിച്ചത് കുഞ്ഞിപ്പയായിരുന്നു, പന്താവൂരിൽ നിന്ന്. യെസ്, അപ്പൊ ദേ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്, നല്ല നല്ല വരങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ രസകരമായ സംഭവങ്ങളൊക്കെ വേഗം വേഗം പോരട്ടെ. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണോ? ഒക്കെ പുറത്തേക്ക് എടുക്കൂ. ഓക്കെ, എനിവേ നമുക്ക് ദേ അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ഭാസ്കരൻ ചേട്ടനാണ്. ഭാസ്കരൻ ചേട്ടാ, ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ?
7: ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇഡ്ലി ഉണ്ടാക്കാന്ന് ഒരു പ്ലാനില്ല.
2: ഇഡ്ലി? ഇഡ്ലി ഉണ്ടാക്കാൻ വേണ്ടാന്നാണോ? എന്താ പറഞ്ഞേ?
7: ഉണ്ടാക്കാൻ പോവാണെന്ന് പറയാം.
2: ആ, ഇഡ്ലി ഉണ്ടാക്കാൻ പോവാണെങ്കിൽ നല്ല പൂ പോലത്തെ ഇഡ്ലിയാണോ അതോ ദൊഡലി പോലത്തെ ഇഡ്ലിയാണോ ആവാറ്?
7: കടയിൽ നിന്ന് വാങ്ങുന്ന മാവാണ്. നല്ല മാവാ.
2: നല്ല മാവാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല പൂ പോലത്തെ ഇഡ്ലി കിട്ടാറുണ്ട്?
7: നല്ല ഇഡ്ലി സൂപ്പർ ആയിട്ട് കിട്ടാറുണ്ട്.
2: ആഹാ, ഓക്കെ. അപ്പൊ നല്ല ഇഡ്ലി ഒക്കെ കഴിക്കാൻ പോവാണ്. ഇഡ്ലി സാമ്പാർ ഓർ ചട്നി?
7: സാമ്പാറില്ല, ചട്നിയും ഇഡ്ലിപ്പൊടിയും ഉണ്ട്.
2: ഇഡ്ലിപ്പൊടിയും ഉണ്ട്. ഓക്കെ ഓക്കെ, അത് മതി മതി, ധാരാളം.
7: അതെ അതെ അതെ അതെ.
2: ഓക്കെ, അപ്പോ ഭാസ്കരൻ ചേട്ടാ പറഞ്ഞോളൂ, മഹാബലി തമ്പുരാൻ മുൻപിൽ വരാണെങ്കിൽ എന്ത് വരം ചോദിക്കും, എന്ത് ആഗ്രഹം പറയും, പോരട്ടെ?
7: എനിക്ക് പ്രത്യേകിച്ച് വരമൊന്നുമില്ല. കേരളത്തിലെ ജനങ്ങള് പ്രളയം വന്ന് ഒരുപാട് ബുദ്ധിമുട്ടുന്നവർക്കൊന്നും ഇല്ലാതായിരിക്കട്ടെ.
2: അങ്ങനൊരു വരം ചോദിക്കും അല്ലേ?
7: അങ്ങനെ ഞാൻ ചോദിക്കുള്ളൂ, ആർക്കും ബുദ്ധിമുട്ട് വരരുത്. ഒരുപാട് പേര് 26 പേര് മരണപ്പെട്ടു പോയി, അവരുടെ കുടുംബങ്ങളൊക്കെ അത്ര ബുദ്ധിമുട്ടുന്നുണ്ടാവും, വിഷമിക്കുന്നുണ്ടാവും. അതൊന്നും ഇല്ലാതിരിക്കണം, എല്ലാവരും സന്തോഷമായി ജീവിക്കുന്നത് മാത്രമേ ഞാൻ
2: പറയുള്ളൂ. ഓക്കെ, അപ്പൊ ഭാസ്കർ പറഞ്ഞോളൂ, ഇനി ഇന്നത്തെ വിഷസ് ആർക്കാണ്?
7: എപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും.
2: ഓക്കെ, ഭാസ്കർ ചേട്ടൻ മനോഹരമായ ഒരു ദിവസം ആവട്ടെ. താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പോ നമ്മളെ വിളിച്ചത് ഭാസ്കരൻ ചേട്ടനായിരുന്നു. യെസ്, അങ്ങനെ ഞാനിങ്ങനെ വരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വരം വരം എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോ ഞാൻ എന്ത് വരം ചോദിക്കുന്നറിയോ, ഞാൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ എന്റെ മനസ്സിൽ ലിസ്റ്റ് പോലെ ഉണ്ട്, നീണ്ടു നിവർന്ന് കിടക്കുക. പക്ഷെ എന്നാലും ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ച സമയത്ത് ഞാൻ ചോദിക്കുന്ന ഒരു വരം, എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റണം, ഇനി സ്വിച്ചിട്ട പോലെ ഉറങ്ങാൻ പറ്റണം. അതാണ് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അതായത് ഇങ്ങനെ എനിക്ക് ഇപ്പൊ ഉറങ്ങണം എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അപ്പൊ ഉറങ്ങാൻ പറ്റണം. അതായത് ഭയങ്കര ഗുഡ് സ്ലീപ്പ് കിട്ടണ ഒരു കഴിവ് എനിക്ക് തരണം. അതായത് ഞാനിപ്പോൾ ആഗ്രഹിച്ചു എനിക്ക് ഇപ്പോൾ ഉറങ്ങണം, ആ ഉറങ്ങട്ടെ, അങ്ങനെ പറ്റണം. ഇൻട്രസ്റ്റിംഗ് വരായിരിക്കും അല്ലേ? എനിക്ക് അങ്ങനത്തെ ഒരു വരം വേണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ഓക്കെ, എനിവേ എൻ്റെ വരം അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് എന്തൊക്കെ വരങ്ങളാണ് ചോദിക്കാൻ താല്പര്യമുള്ളത്? അപ്പോൾ വേഗം വേഗം വേഗം വേഗം ആ ഒരു കാര്യം വിളിച്ച് പറഞ്ഞോളൂ. അപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസ് കൊടുക്കാൻ കൂടി വിളിക്കാം കേട്ടോ. അപ്പോൾ വിളിക്കാനുള്ള നമ്പർ ഞാൻ ഒന്ന് പറഞ്ഞു തരട്ടെ, 8285090000. പൊട്ടും സമയം കളയാതെ ടപ്പെട്ടപ്പെട്ടപ്പെയ്ത് ആ കോൾസൊക്കെ ഇങ്ങ് വേഗം വേഗം പോന്നോട്ടെ. ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, 9 മണിവരെ മാത്രമാണ് നമുക്ക് കോൾസ് എടുക്കാനായിട്ടുള്ളൊരു സമയം. അപ്പോൾ അതിനുശേഷം വരുന്ന കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിനുള്ളിൽ വിളിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ഒരു പാട്ടിലേക്ക് പോവാം അല്ലേ? നല്ലൊരു തട്ടുപൊളിപ്പൻ പാട്ട് വരുന്നുണ്ട്. ഓക്കേ,

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: Your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയിട്ടുണ്ട്. കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ അഹല്യ. യെസ്, അങ്ങനെ ദേ നമ്മളിന്ന് എന്താ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത്, ദേ മഹാബലി തമ്പുരാൻ നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വരം ചോദിക്കും? ഇതാണ് ഇന്നത്തെ എന്റെ ചോദ്യം, അല്ലേ? യെസ്, അങ്ങനെ ദേ നമുക്കൊരു കോളർ എത്തിയിരിക്കുന്നു. പോവാ നമുക്ക് ആ ഒരു കോളിലേക്ക്. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്. വളരെ എനർജി ഉള്ളൊരു ഗുഡ് മോർണിംഗിന് പിന്നിൽ ഇതാരാണ്?
3: ഞാൻ വെളിയൂർന്ന് കൃഷ്ണനാണ് മക്കളെ.
2: കൃഷ്ണൻചേട്ടനാണ്. കൃഷ്ണൻചേട്ടാ, സുഖല്ലേ?
3: പോട്ടെ.
2: ഓക്കെ, അപ്പോ കൃഷ്ണൻചേട്ടാ പറഞ്ഞോളൂ ഇന്നത്തെ വിഷയത്തെ കുറിച്ച്. പോരട്ടെ,
3: മാവേലി മുമ്പർത്തി വന്ന് നിന്ന് കഴിഞ്ഞ പഠിക്ക് വന്ന് നിന്ന് കഴിഞ്ഞാൽ ചോദിക്കാനുള്ള എന്താ അറിയാ?
2: എന്താണ്?
3: കുട്ടികൾക്ക് ലഹരി വസ്തുക്കളൊക്കെ കൊടുക്കണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് മനസ്സും നല്ല സമാധാനവും ശാന്തിയും സമാധാനവും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും എല്ലാം കൊടുക്കണേ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്.
2: അതൊരു വരമാവോ? മഹാബലി അല്ലല്ലോ ലഹരി കൊടുക്കുന്ന, ഒരു വരമായി
3: മഹാബലി പറഞ്ഞാ കേക്കും. അവര്
2: കേക്കും. അപ്പൊ മഹാബലിനെ കൊടുത്ത് പറയിപ്പിക്കണം.
3: നല്ല സ്വഭാവം.
2: ഓക്കെ ഓക്കെ കൃഷ്ണൻചേട്ടാ, അപ്പൊ ഇനി പറയൂ ഇന്നത്തെ വിഷസ് ആർക്കാണ്?
3: വിഷസ് പറയാനുള്ളത് നമ്മുടെ ശാന്തി സുമേഷിന്റെ മകൻ ആദിത്യന് പിറന്നാളാണ്. അതിന് 1000 പിറന്നാൾ ആശംസകൾ. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയ ആദ്യ ആയ അഭിരാമിക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു.
2: ഓക്കെ, അപ്പൊ എന്തായാലും ഈ വിഷസൊക്കെ ഞാൻ അറിയിക്കുന്നു. അപ്പൊ തന്നെ കൃഷ്ണൻചേട്ടനായിരുന്നു. വളരെ എനർജറ്റിക് ആയൊരു ഗുഡ് മോർണിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് എനർജി ഒക്കെ നല്ലതാണ് അല്ലേ? രാവിലെ ഒന്ന് ഉഷാറായിട്ട് ഹലോ എന്നൊക്കെ പറയുമ്പോ ഒരു ഒരു രസാണത്. എനിവേ, നമുക്ക് അടുത്തൊരു കോളർ വരുന്നുണ്ട്. ആ ഒരു കോളിലേക്കും കൂടി ഞാൻ പോവാണ്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ പറഞ്ഞുവരും.
2: പറയൂ ബാലൻചേട്ടൻ, എന്തൊക്കെയുണ്ട് വിശേഷം? കേട്ടില്ല. ആ, ഓക്കെ, അങ്ങനെ സുഖമായിരിക്കട്ടെ. അപ്പോൾ ബാലൻചേട്ടാ, ഞാൻ നേരെ ആ വിഷയത്തിലേക്ക് അങ്ങ് പോവാണ്. സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. പറയൂ ബാലൻചേട്ടന്റെ മുൻപിൽ മഹാബലി വരാണെങ്കിൽ ചോദിക്കുന്ന ഒരു വരം വരം എന്തായിരിക്കും?
4: മഹാബലി എല്ലാം ഒരു മനുഷ്യനാണ്.
2: ആ അതെ.
4: ഞാനിപ്പോ സ്വർണ്ണ വലിയൊക്കെ ജാസ്തിയല്ലേ, കാറിലിട്ട് കുണ്ടലം പിന്നെ സ്വർണം മാലയൊക്കെ ഒന്ന് തരാൻ തരുമോ എന്ന് ചോദിക്കും. യാചിക്കും.
2: ഓ, നൈസായിട്ട് മൂപ്പരുടെ സ്വർണം അങ്ങ് ചോദിക്കും.
4: കൊടയും, ഇപ്പൊ മഴക്കാലം അല്ലേ, കൊടയും ഉണ്ടാവുമല്ലോ.
2: ഓ, അതും വേണം.
4: അതും ഇത്തിരി കിട്ടിക്കഴിഞ്ഞാൽ മൂപ്പരുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കാം, ലോകം മുഴുവൻ സഞ്ചരിക്കാലോ.
2: ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ചോദിക്കാനായിട്ട് പോകുന്നേ. ഓക്കെ, കൊള്ളാം കൊള്ളാം. അപ്പൊ ബാലൻചേട്ട, ആ വിഷയം ദേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്നത്തെ വിഷസ് പോരട്ടെ.
4: ഇന്നത്തെ വിഷസ് വന്നിട്ട് നമ്മുടെ ശാന്തി സുമേഷിന്റെ പ്രിയപുത്രൻ ആദിത്യനും അതുപോലെ നമ്മുടെ ആദ്യ അഭിരാമിക്കും നല്ലൊരു ദിവസമാകട്ടെ. രണ്ട് ലൈൻ പാടുന്നു.
2: രണ്ട് ലൈനിൽ നിർത്തണം കേട്ടോ, സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവാണ്. മണിക്കുട്ടി എന്നെ ചീത്ത പറയും.
4: ആ ആ, ഓണമൊക്കെ വന്നല്ലേ.

0: ഓക്കേ, അപ്പൊ തിരുവോണം വരട്ടെ അല്ലേ. കുറച്ച് ദിവസം കഴിയുമ്പോ മൂപ്പരിങ് വരും. ഓക്കെ ബാലൻ ചേട്ടാ, ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നല്ലൊരു ദിവസമാവട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് ബാലൻ ചേട്ടനായിരുന്നു. അങ്ങനെ ഈ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. യെസ്, ഓണം ഓണക്കാലം ആവാനായിട്ട് ഇങ്ങനെ കുറച്ച് ദിവസമുള്ളൂ അല്ലേ. ഞാൻ അതിൻ്റെ ഒരു ഓളം ആയിരിക്കും മൊത്തത്തിൽ. ഇനി വേറെ നമുക്ക് അടുത്തൊരു കോളിലേക്കും കൂടി പോവാം. അടുത്തൊരു കോളർ എത്തുന്നു, നോക്കട്ടെ ഞാൻ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ആ ഹലോ, ഇതാരാണ്?
1: ആ, ഞാൻ പലശനിൽ നിന്ന് ജയചേച്ചിയാണ്.
0: ജയചേച്ചിയാണ്? ജയചേച്ചി,
1: ഓ
0: എന്തൊക്കെ വിശേഷങ്ങൾ?
1: ഗുഡ് മോർണിംഗ്. ആദ്യം ഗുഡ് മോർണിംഗ്.
0: ആ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം,
0: നല്ല വിശേഷം. രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞോ?
1: പണിയൊക്കെ കഴിഞ്ഞോണ്ടിരിക്കുന്നു.
0: കഴിഞ്ഞോണ്ടേ ഇരിക്കുന്നു, നടന്നുകൊണ്ടേ ഇരിക്കുന്നു അല്ലേ.
1: അതെ അതെ.
0: അതല്ലെങ്കിൽ അങ്ങനെയാണ്, അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് പല കാര്യവും ചെയ്യാൻ പറ്റും. സ്ത്രീകൾക്ക് വല്ലാത്തൊരു കഴിവുണ്ട്, മൾട്ടി ടാസ്കിങ് ചെയ്യാനായിട്ട് വേറെ ലെവലാണ്. അപ്പൊ ജയചേച്ചി പറഞ്ഞോ, മഹാബലി തമ്പുരാൻ മുൻപിൽ വരാണെങ്കിൽ എന്ത് വരം ചോദിക്കും?
1: പഴയ കാലം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിക്കും.
0: ഓ, അത് വേണോ?
1: അത് വേണം തോന്നുന്നു.
0: വേണമെന്ന് തോന്നണോന്ന് അല്ലേ. ഓക്കെ, നമുക്ക് ചോദിച്ചോ, അതൊരു വരമായി തരുമെന്ന്.
1: ആയിക്കോട്ടെ, ചോദിക്കാം. നേരിട്ട് കണ്ടാ അത് ചോദിക്കാനാണ് എനിക്ക് താല്പര്യം.
0: വരും വരും. ഒരു ദിവസം രാവിലെ ഡോർ തുറക്കുമ്പോ ഫ്രണ്ടിൽ ഉണ്ടാവും കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് വരാൻ വേണ്ടിട്ട്, പ്രത്യേകിച്ച് ജയചേച്ചിയുടെ അടുത്ത് എന്തായാലും വരാൻ
1: പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ ജയചേച്ചി പറഞ്ഞോ, ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ?
1: ഇന്നത്തെ വിഷസ് എല്ലാവർക്കും, അഹല്യ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, അഹല്യയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും.
0: ഓക്കെ, അപ്പൊ എന്തായാലും ജയചേച്ചിക്ക് നല്ലൊരു ദിവസം ആവട്ടെ. പണികളൊക്കെ ഇങ്ങനെ പ്രകൃതിയായി നടക്കട്ടെ കേട്ടോ.
1: ഓക്കെ
0: ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് ജയചേച്ചി ആയിരുന്നു കേട്ടോ. പഴയ കാലം വേണം എന്നാണ് പറയുന്നത്. പഴയ കാലം വേണോ ഗൈസ്? ഓക്കെ, ഞാനതൊരു വിഷയം തന്നെ ആക്കിയാലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും അതിങ്ങനെ കണക്ട് ചെയ്തൊരു സബ്ജക്റ്റായിട്ട്, ഒരു ടോപ്പിക്കായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുമോന്നില്ലോ, പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഞാൻ നോക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ ഈ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം കൂടെ പോകുന്നുണ്ട് കേട്ടോ. 8 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റഡിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് ഓൺ യുവർ അഹല്യ എഫ് 9.4 കൂടെ ഉണ്ട്. ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അപ്പൊ അതെ, വരം ചോദിക്കാനായിട്ട് പറയാണ്. പണ്ട് മുതലേ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ മുൻപിൽ ആരെങ്കിലും പ്രത്യക്ഷപ്പെടും, നമുക്ക് വരം തരും, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് പണ്ട് ഈ ചെറിയൊരു പ്രായത്തിൽ കുറേ സീരിയൽസൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ. ഇപ്പം എന്താ പറയുക, കുറച്ചും കൂടിയും ഈ രീതിയിൽ ഇങ്ങനെ വരം ലഭിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടിയും എന്താ പറയുക, ഭക്തിസാന്ദ്രമായ കുറേ സീരിയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഈ പരിപാടിയുണ്ട്, ഇങ്ങനെ ആൾക്കാർ തപസ്സിരിക്കുന്നു, മുൻപിലേക്ക് പ്രത്യക്ഷപ്പെടുന്നു, എന്നിട്ട് വരം കൊടുക്കുന്നു. അപ്പം നമ്മളും വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, ഓക്കെ തപസ്സിരുന്ന മുൻപിൽ ആരെങ്കിലും വരും, എന്നിട്ടൊരു വരം ചോദിക്കാം. വരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളാണല്ലോ രാജാവ്, അങ്ങനെ വിചാരിച്ചിരുന്നൊരു കുട്ടിക്കാലം എനിക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെ വിചാരിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം അവരുടെ തിങ്കിങ് അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാട് വളരെയധികം മാറിയിരിക്കുന്നു അല്ലേ. കുറച്ചുകൂടി ബുദ്ധി വെച്ചു, അത്ര തന്നെ സിമ്പിളായി പറയുകയാണെങ്കിൽ. എനിവേ, ഇത് ഈ കഥയ്ക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഞാൻ അടുത്തൊരു കോളിലേക്ക് പോവാൻ പോവാണേ. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
0: ഇതാരാണ്?
2: എന്റെ പേര് രമ.
0: എന്റെ പേര് രമ. രമ ചേച്ചി എവിടെ നിന്ന് വിളിക്കുന്നു?
2: പുത്തൂർ കൃഷ്ണനഗർ കൊച്ചുമന്നിര.
0: ഓക്കേ, പുത്തൂരിൽ നിന്നാണ് വിളിക്കുന്നേ.
2: അതെ.
0: രമ ചേച്ചി ആദ്യമായിട്ട് വിളിക്കുക?
2: ആദ്യമായിട്ട്
0: വിളിക്കുകയാണ്. ആഹാ, ഓക്കെ. എന്റെ പേര് ആയില്ല. ആഹാ, കേൾക്കുന്ന ആളാണ്. എന്നിട്ട് ഇന്നാണ് ഒന്ന് ആദ്യമായി വിളിക്കുന്നേ?
2: അല്ല, കൊറേ പ്രാവശ്യം ശ്രമിച്ചു, കിട്ടിയില്ല.
0: കിട്ടിയില്ല അല്ലേ? സാരില്ലേ സാരില്ലേ, ഇന്ന് കിട്ടിയില്ലോ, സന്തോഷായില്ലേ?
2: ഓ സന്തോഷം.
0: ഓക്കെ, രമേശ് ചേച്ചി ആരൊക്കെ ഉണ്ട് വീട്ടില്?
2: വീട്ടിലിപ്പോ ഞാനും ഭർത്താവും മാത്രമേ ഉള്ളൂ.
0: പുറത്താണ്, പുറത്താണ്, എല്ലാരും പുറത്താണ് അല്ലെ. കൊഴപ്പില്ല, അതെ അഹല്യയിൽ ഞങ്ങളുണ്ടല്ലോ, കൊഴപ്പില്ല. അപ്പൊ രമ ചേച്ചി,
2: ഓ
0: പറയൂ, ഇന്നത്തെ വിഷയത്തെ കുറിച്ച് എന്താ പറയാനുള്ളതേ? നാളെ രാവിലെ മഹാബലി തമ്പുരാൻ വീടിന്റെ ഫ്രണ്ടിൽ വരും, ആ സമയത്ത് കൺഫ്യൂഷൻ പാടില്ല. ഇപ്പൊ ചോദിച്ചോ വരം, എന്ത് വേണമെന്ന് ഇപ്പൊ പ്ലാൻ ചെയ്യണം.
2: അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ചോദിക്കാനൊന്നും ഇല്ല.
0: ഒരു വരമൊന്നും വേണ്ട, പ്രത്യേകിച്ച് കഴിവുകളൊന്നും വേണ്ട അല്ലേ.
2: അങ്ങനെയൊക്കെ
0: ചോദിക്കുള്ളൂ, വലിയ അത്യാഗ്രഹം ഒന്നും നമുക്കില്ലേന്ന്. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ ചോദിക്കാനായിട്ട് പറ്റട്ടെ കേട്ടോ.
2: ഓക്കെ
0: ഓക്കെ, അപ്പൊ പറഞ്ഞോ ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ?
2: എന്റെ പേരമക്കളായ നവനീത് കിഷോർ, നവദീപ് കിഷോർ, ഇഷാനി കിരൺ. അവർക്ക്
0: കൊള്ളാലോ, മൂന്ന് പേർക്കും അടിപൊളി ദിവസാവട്ടെ കേട്ടോ. ഒപ്പം തന്നെ രമച്ചേച്ചിക്ക് നല്ലൊരു ദിവസമാവട്ടെ. അപ്പൊ ഇതൊരു തുടക്കമാവട്ടെ, ഇടയ്ക്കൊക്കെ വിളിക്കാനായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ.
2: ഓക്കെ
0: ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ. വൺസ് അഗൈൻ വിഷ് ചെയ്യുന്നു, താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പോ നമ്മളെ വിളിച്ചത് രമച്ചേച്ചിയായിരുന്നു. ആദ്യമായിട്ട് വിളിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ആദ്യമായിട്ട് വിളിക്കുമ്പോൾ അവരോട് സംസാരിക്കാൻ ഭയങ്കര രസമാണ്. അതായത് നമ്മളിങ്ങനെ കൈപിടിച്ച് വരൂ, നമ്മുടെ അഹലി ഫാമിലിക്ക് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീല് അതിൽ കിട്ടാറുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞു വന്നൊരു കാര്യം. എനിവേ നമുക്ക് അടുത്തൊരു കോളർ എത്തുന്നുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറച്ചേ. ൊട്ടടുത്ത് പ്ലേ ചെയ്തിട്ടുണ്ടോ? അതോ ലൗഡ് സ്പീക്കർ
3: ആണോ?
0: എന്നാ ലൗഡ് സ്പീക്കറിന്റെ എന്തിന്റെ ആണെന്ന് അറിയില്ല, മൊത്തത്തിൽ എക്കോ മയം ഉണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് ഇങ്ങോട്ട് എത്തുന്നുണ്ട്.
3: ഓക്കെ, നല്ലൊരു ശുഭദിനം നേർന്നു എന്തായാലും അങ്ങോട്ടേക്ക്.
0: ആ പറയൂ, ആർക്ക്?
3: താങ്കൾക്ക് നല്ലൊരു ശുഭദിനം നേരുന്നു.
0: എന്ത് പേരാ പറഞ്ഞു?
3: ഞാൻ ബുള്ളറ്റ് ജഗൻ, മലപ്പുറം.
0: അതൊക്കെ ജഗൻ ചേട്ടനാണ്. ജഗൻ ചേട്ടന് തൊട്ട് മുൻപ് പറഞ്ഞ പേരെന്താന്നാ ഞാൻ ചോദിച്ചേ.
3: പേരൊന്നും പറഞ്ഞില്ലല്ലോ. നല്ലൊരു ശുഭദിനം നേരുന്നു പറഞ്ഞത്.
0: ആണോ? അതിന് തൊട്ട് മുൻപ് എന്തോ കേട്ട പോലെ. കുഴപ്പമില്ല, പോട്ടെ, വിട്ടേക്കോ, നമുക്ക് കോംപ്രമൈസ് ആക്കാം, നമുക്കത് കോംപ്ലിമെന്റ്സ് ആക്കാം അല്ലെ. ജഗദീഷന്റെ ഭാഷയിൽ പറഞ്ഞത് ഇതൊക്കെ നമ്മള് പറഞ്ഞ കോംപ്ലിമെന്റ്സ് ആക്കി. ഓക്കെ, അപ്പൊ ജഗൻ ചേട്ടാ
3: പറയൂ,
0: പറയൂ, പറയൂ, വിഷയത്തെ കുറിച്ച് പറയൂ.
3: ആഹാ,
0: പോരട്ടെ, എന്ത് എന്ത് വരം ചോദിക്കും? ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വരം ചോദിച്ചാ കേക്കട്ടെ.
3: വരം ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് വൺ ഡേ ഒരു സിഎം ആണല്ലോ ഒരു വരം ആദ്യം ചോദിക്കുന്നത്.
0: ഒറ്റൊരു ദിവസം എനിക്കൊരു മുഖ്യമന്ത്രി ആകണം എന്നല്ലേ?
3: എന്നിട്ട് മൊത്തത്തിലൊന്ന് തോത്തു വരാനുണ്ട് കുറച്ചുകൂടെ. മാക്സിമം തോത്തു വരട്ടെ, പിറ്റേ ദിവസം പുറത്തേക്ക് ഇറങ്ങണം.
0: തോത്തു വരാൻ ഉദ്ദേശിച്ചത് നാട് നന്നാക്കാന്നാണോ അതോ?
3: അതെ അതെ, ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നാട്ടിൽ നേരുന്നുണ്ട്. അതിന് മൊത്തത്തിൽ രണ്ട് തുടച്ചൊന്ന് വൃത്തിയാക്കണം.
0: വൃത്തിയാക്കണം, ഞാൻ വിചാരിച്ചു ഗജനാവിന്റെ വഴിക്കാ പോകുന്നത്.
3: അയ്യോ, അത് അതിന്റെ ആവശ്യമില്ല. നമ്മൾക്ക് എന്തായാലും ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് പണിയെടുക്കാനുള്ള ആരോഗ്യം മതി.
0: അപ്പൊ ജഗൻ ചേട്ടാ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്, കൊള്ളാം, ഒരു ദിവസം ഒരു സിഎം ആവട്ടെ കേട്ടാ.
3: അതെ അതെ, എന്ന് വെച്ചാൽ നമുക്ക് മറ്റേ ഒരു തമിഴ് മൂവിയിൽ കണ്ടില്ല, അതേപോലെ മൊത്തത്തിൽ ഒന്ന് തോത്തു വരണം.
0: മൊത്തത്തിൽ വന്ന് ഞാനൊന്ന് അങ്ങോട്ട് സെറ്റ് ആക്കും അല്ലേ?
3: അതെ അതെ അതെ അതെ, ആ മുതൽവൻ പോലെ ആകണം.
0: സിനിമ ഒരു സിനിമ സ്റ്റൈൽ ഇങ്ങോട്ട് വരട്ടെ എന്നല്ലേ?
3: അതെ അതെ അതെ അതെ അതെ, അപ്പൊ തമിഴ്നാട് നടക്കുന്നപ്പോ അത് ഏകദേശം ഒരു സിനിമ സ്റ്റൈൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്.
0: അതുപോലെ വരണം അല്ലേ?
3: അതെ അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. തീരുമാനമാകണ്ടല്ലോ, ഇപ്പൊ
0: വരട്ടെ വരട്ടെ വരട്ടെ,
3: തെറ്റ് ചെയ്തവർ മറ്റേ സൗദിയിൽ പോലെ പേടിക്കണം,
0: പേടിപ്പിക്കട്ടെ.
3: അതെ അതെ അതെ.
0: അപ്പൊ പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
3: ഇന്നത്തെ വിഷസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ശുഭദിനം നേരുന്നു.
0: ഓക്കെ, അപ്പൊ ജഗൻ ജേട്ടന്റെ മനോഹരമായ ഒരു ശുഭദിനം ഞാനും നേരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് ജഗൻ ചേട്ടനായിരുന്നു കേട്ടോ. അങ്ങനെ സമയം എത്രയായിട്ടുണ്ടെന്ന് അറിയോ? 8 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അടുത്തൊരു കോളർ കൂടി വരുന്നുണ്ട്, ആ ഒരു കോളിലേക്കും കൂടുതൽ ഞാൻ ഒന്ന് ഓടി പോകുന്നുണ്ട് കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്, ആരാണിത്? കണ്ണൻ ചേട്ടനാണ്. കണ്ണൻ ചേട്ടാ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ? അങ്ങ് നാടൻ പ്രയോഗാണപ്പോ. കണ്ണൻ ചേട്ടാ പറയൂ, ഒരു വരം ചോദിക്കുകയാണെങ്കിൽ എന്ത് വരം ചോദിക്കും?
4: വരം ചോദിക്കുകയാണെങ്കിൽ നമ്മള് മറ്റേ മലപ്പണിയൊരു ആരോഗ്യമാണ്, ഒരു അസുഖമില്ലാതെ പോയിട്ടിരിക്കണം.
0: അതാണ് ആവശ്യമുള്ള കാര്യം,
4: ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ
0: പോയിക്കൊണ്ടിരിക്കാന്ന്, അതായിരിക്കും ചോദിക്കുന്ന ഒരു
4: വരം.
0: ആണോ?
4: ഉണ്ടോ?
0: അതങ്ങനെയാണ്, സമയം അത്രയും വേഗം പോകുന്നുണ്ട്.
4: പോയിട്ടേയിരിക്കാണ്.
0: ഓക്കെ, അപ്പൊ കണ്ണൻ ചേട്ടാ പറഞ്ഞോളൂ, സമയം ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നു, വിശ്വസ് പോരട്ടെ.
4: നമ്മൾ കൃഷ്ണേട്ടൻ, മാധവട്ടെ, സത്യം ചേച്ചി, പിന്നെ സാർ സുമേഷ്.
0: എല്ലാവർക്കും പറയാം കേട്ടോ. അപ്പൊ കണ്ണൻ ചേട്ടൻ നല്ലൊരു ദിവസം ആവട്ടെ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പൊ നമ്മളെ വിളിച്ചത് കണ്ണൻ ചേട്ടനായിരുന്നു. അങ്ങനെ അടുത്ത പാട്ടിലേക്ക് ഞാൻ പോവാണ് കേട്ടോ. നമുക്ക് അടുത്ത പാട്ട് കേൾക്കണ്ടേ? യെസ്, അടുത്ത പാട്ടിനുള്ള സമയമായിട്ടുണ്ട്. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റഡിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അഹലിയ വിഷസ് ആണ് ഓൺ യുവർ അഹലിയ എഫ് എം 90.4 കൂടെ. ഇറ്റ്സ് മീ ആർജെ. ഇല്ല, അതെ, അടുത്ത പാട്ട് അങ്ങ് വരാണ് കേട്ടോ.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: Your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
2: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അഹല്യ വിഷസുമായി കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജേ അഹല്യ. അങ്ങനെ നമ്മൾ ഇന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യം എന്തായിരുന്നു, നിങ്ങളുടെ മുൻപിൽ ഒരു ദിവസം മഹാബലി തമ്പുരാൻ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ പോകുന്ന അവാരം എന്തായിരിക്കും? ഇതായിരുന്നു ഇന്ന് ഞാൻ ചോദിച്ച ആ ഒരു ചോദ്യം കേട്ടോ. അപ്പൊ അതിന്റെ ഉത്തരങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതേ നമുക്ക് കുറേ മെസ്സേജുകൾ കൂടി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ആ മെസ്സേജുകളിലേക്കും കൂടി പോവാം. ഓക്കെ, അപ്പോ ഇന്നത്തെ മെസ്സേജുകളിലേക്ക് കടക്കാൻ പോവാണ്. അപ്പൊ എല്ലാവരും ദേ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേഗം വേഗം വേഗം സെൻഡ് ചെയ്യാനായിട്ട് നോക്കിക്കോളു കേട്ടോ. അപ്പോ ഒന്നാമത്തെ മെസ്സേജ്, ആദ്യത്തെ മെസ്സേജ് ആരുടെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. ഗുഡ് മോർണിംഗ്. സ്നേഹത്തിന്റെ വില അറിയുന്നവർക്ക് നഷ്ടപ്പെടുന്നത് എന്തും വേദനയാണ്. അതൊരു നേരത്തെ ചിരിയാണെങ്കിൽ പോലും. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ശുഭദിനാശംസകളുടെ പി വി മുഹമ്മദ്, വടക്കേ വാമന്നൂർ. മുഹമ്മദ് ജയന്റെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷയാണ് കേട്ടോ. അങ്ങനെ ഇതേ അടുത്ത മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത്, നമസ്കാരം അഹല്യ, നമസ്കാരം. കേട്ടുകേട്ട് കൂട്ടുകൂടുന്ന എല്ലാ കൂട്ടുകാർക്കും എഫ് എം ടീമിനും ശുഭദിന ആശംസകൾ. എലപ്പുള്ളിയിലെ ശാന്തി സുമേഷിന്റെ മോൻ ആദിത്യന് ഹൃദയം നിറഞ്ഞ 1000

0: ട്ടോ. അങ്ങനെ അടുത്ത ആ ഒരു മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത് ആരുടെയാണ് അടുത്ത മെസ്സേജ് നോക്കാം. ബർത്ത്ഡേ വിഷസ്. ഗുഡ് മോർണിംഗ് അഹല്യ ഫാമിലി. ഗുഡ് മോർണിംഗ്. സമയം എങ്ങനെ പറക്കുന്നുവെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കറക്റ്റ് അല്ലേ? വിശ്വസിക്കാനേ പറ്റില്ല. ജീവിതം കരുതി വെക്കുന്നതെല്ലാം നിനക്ക് അനുഭവിച്ചറിയാൻ കഴിയട്ടെ. നിന്റെ മുഖത്ത് പുഞ്ചിരി നിലനിർത്തുക. എല്ലാവരുടെയും മുഖത്തെ പുഞ്ചിരിക്ക് കാരണമാവുക. സ്നേഹത്തോടെ നിതിൻ കുട്ടൻ എന്ന് വിളിക്കുന്ന നിതിന് ആയിരം ആയിരം ജന്മദിന ആശംസകൾ നേരുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. നിമിഷ, ജിതിൻ, ചാലക്കുടി. ഓക്കേ, അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നിതിൻ കുട്ടൻ അല്ലേ, അങ്ങനെയാണ് നിമിഷ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിതിൻ കുട്ടന് ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടി അറിയിക്കുന്നു കേട്ടോ. ഒപ്പം തന്നെ നിമിഷയ്ക്ക് മനോഹരമായൊരു ദിവസം വിഷയതുകൊണ്ട് നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, നമസ്കാരം ആയില്ല, നമസ്കാരം. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന അബിക്കും ശാന്തി ചേച്ചിയുടെ മകൻ ആദിത്യനും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഓക്കേ, ഇഷ്ടത്തോടെ പുതുനഗരത്ത് നിന്നും സരസ്വതി. ഓക്കേ, സരസ്വതി ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷയതുകൊണ്ട് ഇന്നത്തെ അടുത്ത കോളറിലേക്ക് നമ്മൾ പോവാൻ കേട്ടോ. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്?
1: ഇത് ഓമൻ ചേച്ചിയാണ്.
0: ഓമന ചേച്ചിയാണ്? ഓമന ചേച്ചി,
1: ഓ
0: പറയൂ, എന്തൊക്കെയാ പുതിയ പുതിയ വിശേഷങ്ങൾ?
1: പുതിയ വിശേഷങ്ങൾ ഒന്നുമില്ല, അങ്ങനെ പോണു.
0: അങ്ങനെ സുഖമായി പോണു, അതാണ് കാര്യം.
1: സുഖമല്ലേ?
0: പിന്നെന്താ, ഞാൻ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കല്ലേ, അതുകൊണ്ട് എനിക്ക് സുഖാണ്. അതാണ്, ഇങ്ങനെ സംസാരിച്ചില്ലെങ്കിലാണ് ഒരു ഒരു ചെറിയൊരു വിഷമം.
1: അതെ,
0: സംസാരിച്ചാണ്.
1: സംസാരിക്കുമ്പോഴും ആ ചിരിയും നമ്മൾക്ക് കേൾക്കുമ്പോ നല്ല സുഖമല്ലേ കേക്കാൻ.
0: ആ അതാണ്, ഓക്കേ,
1: അതുകൊണ്ടാണ് വിളിച്ചത്.
0: അതുകൊണ്ടാണ് വിളിച്ചത് ആണോ? താങ്ക് യു, താങ്ക് യു. അപ്പോ ഓമന ചേച്ചി പറയൂ, മഹാബലി തമ്പുരാനോടൊരു വരം ചോദിക്കുകയാണെങ്കിൽ എന്ത് വരം ചോദിക്കും?
1: എന്തുവരും? എനിക്ക് ആയിരം ആരോഗ്യം തരണം, ഒരു അസുഖങ്ങളും കൊണ്ടുവിടരുത്. എപ്പോഴും നമ്മുടെ കാര്യം നമ്മള് നോക്കാനുള്ള ആരോഗ്യം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കും.
0: അതാണ് ചോദിക്കാൻ പോകുന്ന വരം അല്ലേ?
1: അതാണ് ചോദിക്കാനുള്ളത്.
0: ഓക്കേ,
1: വേറെ ഒന്നും നമ്മൾക്ക് വേണ്ട, അത് മതി, ആരോഗ്യം കിട്ടിയാ മതി.
0: അത് മതി, അടിപൊളി. അത് അതുണ്ടാവട്ടെ കേട്ടോ,
1: അതുണ്ടാവട്ടെ.
0: അതാണ്. അപ്പൊ ഓമന ചേച്ചി പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാ?
1: ഇന്നേക്ക് ശാന്തി സുമേഷിന്റെ മകൻ ആദിത്യ മോനും അബിക്കും.
0: ഓക്കേ,
1: ആയിരം ആരോഗ്യം, പിറന്നാളാശം, ഒരായിരം പിറന്നാളാശംസകൾ, അതോടൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആയിരിക്കും.
0: താങ്ക് യു, താങ്ക് യു ഓമന ചേച്ചി. അപ്പൊ എന്തായാലും ഓമന ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ആവട്ടെ കേട്ടോ. ഓക്കേ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് ഓമന ചേച്ചി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അടുത്ത മെസ്സേജിലേക്ക് പോട്ടെ. സമയം 8 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഒരു 10 മിനിറ്റും കൂടെ എനിക്ക് കോൾസ് എടുക്കാൻ ഒരു സമയമുണ്ട്. 9 മണി വരെയാണ് നമുക്ക് കോൾസ് എടുക്കാനുള്ള സമയം. അപ്പോ അതിന്റെ ഇടയിൽ കോള് വന്നൊക്കെ പോവാം. ഇന്ന് ഞാൻ അങ്ങനെ പറയുമ്പോഴേക്കും നേരത്തെ കോള് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഹലോ,
2: ഹലോ, ഹലോ.
0: യെസ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
2: സുമേഷ് ആണ്. എളുപ്പുള്ള
0: സുമേഷ് ഏട്ടനാണ്. സുമേഷ് ഏട്ടാ,
2: ഓ
0: പറഞ്ഞോളൂ, ഇന്നത്തെ വിഷയത്തെ കുറിച്ച് പോരട്ടെ. എന്ത് വരം ചോദിക്കും മഹാബലി തമ്പുരാൻ മുൻപിൽ വന്നാൽ?
2: തമ്പുരാനെ കൊണ്ട് ഒരു കാര്യം പറയും.
0: തമ്പുരാൻ
2: കുറെ കാലങ്ങളായിട്ട് ഈ പ്രജകളെ കാണാൻ പോവല്ലേ.
0: ആ
2: ഒരു കാര്യം ചെയ്യൂ, തമ്പുരാൻ വീട്ടിലിരിക്കും, ഞാൻ പോയി ഈ പ്രജകളിനെ ഒക്കെ കണ്ടിട്ട് വിവരങ്ങളൊക്കെ വന്ന് തമ്പുരാനോട് അറിയിക്കാം.
0: അറിയിക്കാം,
2: അറിയിക്കാം. കാരണം അപ്പൊ നമുക്ക് ഈ എല്ലാ ഭാഗവും, ഈ കേരളം എല്ലാ ഭാഗവും കാണാൻ പറ്റും.
0: കാണാൻ പറ്റും, അതുകൊണ്ട്
2: തമ്പുരാൻ പോണ നമ്മള് പിന്നെ രഥത്തിൽ ഞാൻ പോവും.
0: അതായത് ചുളിവിൽ പറയുകയാണെങ്കിൽ തമ്പുരാന്റെ ചെലവിൽ നൈസ് ആയിട്ടൊരു ഓൾ കേരള ട്രിപ്പ് അല്ലേ?
2: അതെ അതെ, എല്ലാ ഭാഗവും കണ്ട് തമ്പുരാനോട് വന്ന് കാര്യങ്ങൾ പറഞ്ഞാ പോരെ.
0: തമ്പുരാൻ
2: ഈ വയസ്സുകാലത്ത് ഇനി പോണ്ട,
0: പാവല്ലേ. നമ്മുടെ മനസ്സ്, നമ്മുടെ നല്ല മനസ്സ് നമ്മൾ കാണാതെ പോരുത്.
2: അതെ അതെ അതെ,
0: വളരെ നല്ല മനസ്സ്. ഓക്കെ സുമേഷ് ഏട്ടാ,
2: ഓ
0: ഇനി ഇന്നത്തെ വിഷസ് കൂടി ഇങ്ങനെ പോരട്ടെ.
2: എന്റെ മോൻ ആദിത്യന്റെ ഇന്ന് ബർത്ത്ഡേ ആണ്. അവന് ആരോഗ്യം, ആയുസ്സും സർവീസും നൽകട്ടെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും ആദിത്യന് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ദേ ഞാൻ കേരളം അറിയിക്കുന്നു കേട്ടോ.
2: പിന്നെ നമ്മുടെ പിന്നെ എഴുത്തോലിലൂടെ ഹൃദയത്തിൽ കവർന്ന നമ്മുടെ അഭിരാമിക്കുട്ടിക്ക്
0: ഓക്കെ
2: 1000 ജന്മദിനാശംസകൾ
0: തീർച്ചയായിട്ടും ഞാൻ അഭിരാമിയുടെ അടുത്ത് അറിയിക്കുന്നതാണ് കേട്ടോ.
2: ഓക്കെ
0: ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് സുമേഷ് ചേട്ടനായിരുന്നു കേട്ടോ. കൊള്ളാം.

0: അല്ലെ, നല്ല രസകരമായ ഒരു വരം. നൈസായിട്ട് മാവേലിയുടെ ആ വണ്ടി അങ്ങ് വാങ്ങിയിട്ട് ഞാൻ അങ്ങ് ഒരു ഓൾ കേരള ട്രിപ്പ് പോകുന്ന കൊള്ളാം, നൈസായിട്ടുണ്ട്. എനിവേ, നമുക്ക് അടുത്തൊരു കോള് കൂടി വരുന്നുണ്ട്, ആ ഒരു കോളിലേക്കും കൂടി നമുക്കൊന്ന് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? നയാന്നാണോ പേര്? കൊള്ളാലോ, നല്ല ചക്കര പേരാണല്ലോ. നെയ്ക്കുട്ടിയാണോ? നെയ്ക്കുട്ടി നെയ്ക്കുട്ടി എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? സെവൻത്തില്? ആഹാ, അടുത്ത കൊല്ലം ഹൈസ്കൂൾ. അമ്പോ, വിഷയാവോ? പ്രശ്നാവോ ഹൈസ്കൂളൊക്കെ ആവുമ്പോ? പ്രശ്നാവോ ഹൈസ്കൂളിൽ പോകുമ്പോ? പ്രശ്നാവോ? പേടിയൊക്കെ ഉണ്ടോ? എന്തല്ലേ, ഓക്കെ. നെയ്ക്കുട്ടി, നെയ്ക്കുട്ടി എന്ത് വരാ ചോദിക്കാൻ പോകുന്നേ മാവേലി മുൻപിൽ വരാണെങ്കിൽ? ഏ, പറ, പോരട്ടെ ഇങ്ങോട്ട്. ആ, അതാണ് ചോദിക്കാൻ പോകുന്ന വരം അല്ലേ. എല്ലാവർക്കും എല്ലാ ഓണവും നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റണം. കൊള്ളാം, നമുക്ക് ചോദിച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നെയ്ക്കുട്ടാ പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാടാ ചക്രെ? ഓക്കെ, എല്ലാവർക്കും, നെയ്ക്കുട്ടിയുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും നല്ലൊരു ദിവസം തന്നെ വിഷ് ചെയ്യാം കേട്ടോ. ഓക്കെ ഡാ, താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പൊ നമ്മളെ വിളിച്ച നെയ്ക്കുട്ടി ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വിഷയസൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഭയങ്കര സ്വീറ്റ് ആയിട്ട് വളരെ പതുക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. പേടിച്ച് പേടിച്ച് പേടിച്ച്. ഓക്കെ, എനിവേ, നല്ല ക്യൂട്ട് വോയിസ് ആയിരുന്നു. അപ്പോൾ ദേ, നമ്മളെവിടെയാണ് നിർത്തിയത്? മെസ്സേജുകളിലായിരുന്നു നമ്മൾ നിർത്തിയത് അല്ലേ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മെസ്സേജുകളിലേക്കൊക്കെ പോവാം. പോകുന്നതിന് മുൻപായിട്ട് ദേ, ഒരു കോള് കൂടി വരുന്നുണ്ട്. ആ ഒരു കോളിലും കൂടി ഞാൻ എടുത്തുകൊണ്ട് ഇന്നത്തെ കോൾസ് അങ്ങ് പതിയെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നമുക്ക് ബാക്കി മെസ്സേജസിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
1: ഇത് ഗോപിനാഥൻ, കണ്ണൂർ എറണാകുളം വിളിക്കും.
0: ആഹാ, ഗോപിനാഥൻ ചേട്ടനാണ്. ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: ഓ, നല്ല മഴ.
0: നല്ല മഴ? ആ, ഇവിടെ മഴ ഇപ്പോൾ വളരെ കുറവാണ്. ആ, പാലക്കാട് ഇപ്പോൾ കുറച്ചു ദിവസം വെച്ച് നോക്കുന്ന സമയത്ത് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്.
1: ഓ, കണ്ണൂര് നല്ല മഴയായിരുന്നു.
0: കണ്ണൂര് നല്ല മഴയാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്, കുറവായോ? അവധിയാണ് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഗോപിനാഥൻ ചേട്ടാ പറഞ്ഞോളൂ, ഇന്നത്തെ വിഷയത്തെ കുറിച്ച് എന്താ പറയാനുള്ളേ? പോരട്ടെ, ആ ഒരു വരം എന്ത് ചോദിക്കും എന്നുള്ളൊരു കാര്യം.
1: അതായത്, നമ്മള് നിലവിലുള്ള എല്ലാ സൗഹൃദങ്ങളും, പുതിയ സൗഹൃദങ്ങളും നിലനിൽക്കട്ടെ എന്ന് ഒരു പ്രാർത്ഥന.
0: അത് മാത്രമല്ലോ. ഓക്കെ, അപ്പൊ ഗോപിനാഥൻ ചേട്ടാ പറഞ്ഞു, ഇന്നത്തെ വിഷസ് കൂടി ഇങ്ങനെ പോരട്ടെ. ഇത് വിഷസില്ലേ?
1: ഓക്കെ, ആയിരക്കാർ ആദ്യമായിട്ട് വിഷയം. പിന്നെ അവിക്കുട്ടിക്കും.
0: ഓക്കെ,
1: പിന്നെ നമ്മളെ ഗാന്ധി സുമേഷിന്റെ മകനും.
0: എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വിഷസ് ഞാൻ അറിയിക്കാം കേട്ടോ. ഓക്കെ ഗോപിനാഥൻ ചേട്ടാ, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസമാവട്ടെ. സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് ഗോപിനാഥൻ ചേട്ടനായിരുന്നു, കണ്ണൂരിൽ നിന്ന്. അങ്ങനത്തെ ഇന്നത്തെ കോൾസ് നമുക്ക് പതിയെ ഒന്ന് അവസാനിപ്പിക്കാം അല്ലേ. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത മെസ്സേജുകളിലേക്ക് പോവാം. അപ്പൊ മെസ്സേജൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ വേഗം വേഗം വേഗം വേഗം ആ മെസ്സേജൊക്കെ സെൻഡ് ചെയ്യാനായിട്ട് നോക്കിക്കോളൂ കേട്ടോ. ഇങ്ങനെ ഞാൻ കോൾസ് ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ അവസാനിപ്പിക്കട്ടെ എന്ന് പറയുമ്പോൾ അടുത്ത കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 4 മിനിറ്റ് കൂടി ഉള്ള സ്ഥിതിക്ക് ഞാൻ വേഗം ഈ ഒരു കോളും കൂടി കേട്ടോ, ഇതും കൂടെ ഉള്ള ഈ ഒരു കോളും കൂടി ഞാൻ എന്തായാലും അറ്റൻഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ആഹാ,
0: ഓഹോ, ആരാന്ന്?
2: മണി, മണി.
0: ആ, അതൊക്കെ. ഇത് ആരോടാ സംസാരിക്കുന്നേ? ആഹാ, ഞാൻ ഓക്കെ, ഈ കോളും കൂടി ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷത്തിൽ ഞാൻ കോളൊക്കെ അറ്റൻഡ് ചെയ്തപ്പോ എന്റെ പേര് മാറ്റി വിളിച്ചല്ലേ. സങ്കടമായി എനിക്ക്,
2: വിഷമായി.
0: സാരല്ല, സാരല്ല, വിഷമൊന്നുമില്ല, എന്നാലൊരു സങ്കടം. പോട്ടെ. ഓക്കെ, മണിച്ചേട്ട പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ?
2: ജനങ്ങളെ കൊണ്ട് പുകവലി നിരോധിക്കാൻ പറയണം. പറയൂ.
0: എന്താ?
2: പുകവലി, പുകവലി. ജനങ്ങളെ കൊണ്ട് പുകവലി നിരോധിക്കാൻ പറയും.
0: അത് പറയും. ആ, കൊള്ളാം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. നല്ല കാര്യം, നമുക്ക് അങ്ങനെ പറയാം കേട്ടോ. ഓക്കെ, എന്തായാലും ഞാൻ പറയും, എന്റെ മുൻപിൽ വരാണ് ഞാൻ ഉറപ്പായിട്ടും പറയാം. മണിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം, പിന്നെ നമ്മളൊരു കാര്യം പറയാം, ഉറപ്പായിട്ടും പറയാം കേട്ടോ. ഓക്കെ മണിച്ചേട്ട പറഞ്ഞോ, ഇന്നത്തെ വിഷസ് ആർക്കാ?
2: നമ്മുടെ ശാന്തി സുമേഷിന്റെ മകന് പിറന്നാൾ ആശംസയായിരുന്നു.
0: ഓക്കെ, അപ്പൊ എന്തായാലും മണിച്ചേട്ടന് നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണേ. അപ്പോൾ നമ്മളെ വിളിച്ചത് മണിച്ചേട്ടനായിരുന്നു. യെസ്, അങ്ങനത്തെ ഇന്നത്തെ കോൾസ് കൃത്യം സത്യമായിട്ട് ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ നമുക്കിങ്ങനെ കോൾസ് വരുന്ന സമയത്ത് അത് എടുക്കാനായിട്ടുള്ളൊരു ഒരു ഒരു ത്വര അങ്ങ് വരും ഗായ്സ്. എന്താണ് നിങ്ങളോട് സംസാരിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് മാക്സിമം നമ്മളിങ്ങനെ ടേക്ക് ചെയ്യാനൊക്കെ നോക്കുന്നത്, എടുക്കാനായിട്ട് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മെസ്സേജിനുള്ള സമയമാണ്. കോൾസിൻ്റെ സമയം ദേ ഇവിടെ ഇങ്ങനെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുന്നവരാണെങ്കിൽ വേഗം വേഗം വേഗം സെൻഡ് ചെയ്തോളൂ കേട്ടോ, അതിനൊരു ലാഗ് ഇനി വേണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് ആ മെസ്സേജുകളിലേക്കൊക്കെ പോവാം. അതിന് മുൻപായിട്ട് അടുത്ത പാട്ട് കേൾക്കണ്ടേ? യെസ്, അടുത്ത പാട്ട് ചെയ്യുന്നു അഹല്യ വിഷസിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് ഓണിയോ അഹല്യ FM 90.4 കോടിയുണ്ട്. ഇറ്റ്സ് മീ ആർ ജെ അഹല്യ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം ദേ കൃത്യം 9 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അഹല്യ വിഷസുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അങ്ങനെ ദേ നമുക്ക് ഇന്നത്തെ മെസ്സേജുകളിലേക്ക് പോവാം അല്ലേ. യെസ്, ബാക്കി മെസ്സേജുകൾ നമുക്ക് വായിക്കാം. അടുത്തൊരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് അഹല്യ, ഗുഡ് മോർണിംഗ്. ഞാൻ RRR. ടോപ്പിക് സൂപ്പർ. ഞാൻ മാവേലിയോട് ചോദിക്കാൻ പോകുന്നവരും വർഷത്തിൽ ഒരിക്കൽ ഓണം വരുമ്പോൾ മാത്രം അടുക്കളയിൽ കയറി ഓണസദ്യ റെഡിയാക്കൂ എന്ന് പറഞ്ഞ് സമയത്ത് തന്നെ ഓണസദ്യ റെഡിയാവണം. ഓഹോ, വർഷത്തിൽ ഒരിക്കൽ മാത്രം മതി എനിക്ക് ഈ പവർ. ഓണത്തിനെങ്കിലും കരിഞ്ഞും ഓച്ചടാ, ഇതൊരു കുറച്ചും കൂടി എനിക്ക് പേഴ്സണലായി ഫീൽ ചെയ്തു കേട്ടോ. ഓണത്തിനെങ്കിലും കരിഞ്ഞും ഉരിയാതെ അടുക്കളയിൽ നിന്നും ഒരു മോചനം കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടാണ് അഹല്യ. ഇതൊരു തമാശയായിട്ട് പറഞ്ഞതാണെങ്കിലും ഇതിന്റെ പിന്നിൽ വലിയൊരു സത്യമില്ലേ. എന്ത് ആഘോഷം വന്നാലും വീട്ടിലെ സ്ത്രീകൾ മാത്രം ഈ അടുക്കളയിൽ കിടന്നിങ്ങനെ നെട്ടോട്ടം ഓടുന്നൊരു പരിപാടി, അതത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ചേരുമ്പോൾ ഒരു കാര്യമാണല്ലേ അല്ലേ. അപ്പോൾ അതിൽ ഫുഡിൽ നമുക്ക് കിട്ടിയാൽ മാത്രമാണ് ആ ഒരു ആഘോഷം എപ്പോഴും പൂർണ്ണമാവാറ്. ഫുഡാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് മെയിൻ. പക്ഷെ ആ ഫുഡ് ഒരാളുടെ അധ്വാനത്തിൽ മാത്രം ഉണ്ടാക്കണം, ആ ഒരു വ്യക്തി ഒത്തിരി എഫേർട്ട് ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടഫാണ്. അപ്പം ആഘോഷം ഒരുമിച്ച് ആഘോഷിക്കേണ്ടതല്ലേ. അപ്പം അതുകൊണ്ട് ഒരുമിച്ച് എല്ലാവരും കൂടി എല്ലാ കാര്യങ്ങളും ഹെൽപ്പൊക്കെ ചെയ്ത് സെറ്റാക്കുക കേട്ടോ. അതല്ലാതെ ഇങ്ങനെ സ്ത്രീകൾ മാത്രം അടുക്കളയിൽ എന്ന് പറയുന്ന പരിപാടി അത്ര നല്ലതല്ല. സ്ത്രീ എന്ന് മാത്രം ഞാൻ പറയുന്നില്ല, പുരുഷന്മാരാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് എന്നതിനുപരിയായിട്ട് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി അല്ലേ. യെസ്, ആ കാര്യം എന്തായാലും ഇത്തവണ ഓണത്തിന് നിങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ മെസ്സേജ് കംപ്ലീറ്റ് ചെയ്യാം. എങ്ങനെയുണ്ട് എൻ്റെ വരം? കൊള്ളാം, നന്നായിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം അഭിരാമിക്കുട്ടിക്ക് 1000 ജന്മദിനാശംസകൾ നേരുന്നു. പിന്നെ ശാന്തി സുമേഷിന്റെ മോനും പിറന്നാൾ ആശംസകൾ നേരുന്നു. ബൈ രമ്യ രാധാകൃഷ്ണൻ. ഓക്കെ, അപ്പൊ രമ്യ ചേച്ചിക്ക് മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത്, ഹായ് അഹല്യ, ഞാൻ മലമ്പുഴയിൽ നിന്ന് മഹീബ് ദാസ് ആണ് മെസ്സേജ് അയക്കുന്നത്. ഓക്കെ, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും എന്റെ ജന്മദിനാശംസകൾ അറിയിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ ദിവസം ശുഭദിനമാവട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ മഹീബ് ദാസിന് മനോഹരമായൊരു ദിവസമാവട്ടെ എന്ന് ഞാനും വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. നമസ്തേ അഹല്യ, അയലിക്കുട്ടി. ആഷാഢം അശ്വതി ബുധനാഴ്ച അഭിരാമിക്കും വിശേഷ ദിവസമായി ആചരിക്കുന്ന എല്ലാവർക്കും ജന്മദിനാശംസകൾ. വിവാഹ വാർഷികം ഇന്നീ കൊണ്ടാടുന്നവർക്കും ആഹ്ലാദ ശുഭമംഗള ദിനാശംസകൾ. ടോപ്പിക് ശാന്തി ആനന്ദം തരുന്ന. ഓക്കെ, സംഗീതം സ്നേഹം, സസ്നേഹം സത്യനാരായണൻ പുതുശ്ശേരി. ഓക്കെ, സത്യനാരായണൻ ചേട്ടന് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്തുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക് പോട്ടെ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, നമസ്കാരം അഹല്യ മോളെ, ഇന്നത്തെ ടോപ്പിക് നന്നായിട്ടുണ്ട്. താങ്ക് യു, വിളിച്ചു കിട്ടിയതിൽ സന്തോഷം. പനമണ്ണ സൗത്തിലെ സുനിൽകുമാർ, സുനി ദമ്പതിമാരുടെ മക്കളായ കണ്ണൻ, ആമി എന്നിവരുടെ 12 ജന്മദിനമാണ്. കണ്ണനും ആമയ്ക്കും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. ഓക്കെ, അപ്പൊ കുഞ്ഞിപ്പയ്ക്കും അഗൈൻ ഞാൻ നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് അഹല്യ FM അഹല്യ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ചന്ദ്രൻ എരിമയൂർ. ഓക്കെ, ചന്ദ്രചേട്ടന് മനോഹരമായ ഒരു ദിവസം വിഷ് ചെയ്യുന്നു കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് ഡിയർ, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ ബുള്ളറ്റ് ജഗൻ മലപ്പുറം. ഹാപ്പി ബർത്ത് ഡേ ടു യു അബി. ഓക്കെ, അപ്പൊ ജഗൻ ചേട്ടന് മനോഹരമായ ഒരു ദിവസം വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ ടീം, ഗുഡ് മോർണിംഗ്. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും FM കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. മണിമേഖല ഹരിദാസ്. ഓക്കെ, ശാന്തി ചേച്ചിയുടെ മോനും ബർത്ത്ഡേ വിഷസ്, അഭിരാമിക്കും ബർത്ത്ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മണിമേഖല ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുകയാണ്. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, ഗുഡ് മോർണിംഗ് അയലി കുട്ടി, ഗുഡ് മോർണിംഗ്. അഭിരാമിക്ക് 1000 പിറന്നാൾ ആശംസകൾ. എല്ലാവർക്കും ഗുഡ് ഡേ വിഷസ് ചെയ്യുന്നു ദിവ്യ. ദിവ്യ ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാനിത് തിരികെ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, ഹായ് അഹല്യ, 90.4 മോർണിംഗ് വിഷസ്. ഓക്കെ, ഹായ് അഹല്യ, രാവിലെയുള്ള തിരക്കുള്ള ഓട്ടത്തിൽ ഇന്നത്തെ മനോഹരങ്ങളായ സോങ് വിഷസ് ഒപ്പം ചേർത്തു തന്ന അഹല്യയ്ക്ക് അഭിനന്ദനത്തിന്റെ വാടാമലരുകൾ. ഓക്കെ, താങ്ക് യു. ഒപ്പം എല്ലാ ശ്രോതാക്കൾക്കും നന്മകൾ നേരുന്നു. അസുര രാജാവായിട്ട് നന്മയുള്ള കരുണയുള്ള തമ്പുരാനോട് ചോദിക്കുന്ന വരങ്ങൾ കേരളത്തിന്റെ പേര് മാവേലി നാടെന്ന് ആക്കുകയും ജോലി KSRTC ഇൻഡസ്റ്റാൻ ബസ്സുകൾക്ക് മാവേലി റോഡ്സ് ട്രാൻസ്പോർട്ട് എന്നാക്കാനുള്ള വരം നൽകാൻ. ഓക്കെ, കൊള്ളാം കേട്ടോ. ഇന്നത്തെ വിഷസ് ഡോക്ടർ രാജ്കുമാർ, കോവൈ വേണുഗോപാൽ, ജീവ വേണുഗോപാൽ, മൻകാവ് പാലക്കാട്, അവരുടെ മക്കളായ മിഥുൻ, ഫെഡറൽ ബാങ്ക്, ഓക്കെ, ആലുവ മനീഷ്, ഓക്കെ, കോട്ടയത്താണ്, കേശവദാസ് ഏട്ടൻ്റെ മെസ്സേജാണ് കൊല്ലംകോട് നിന്നും. ഓക്കെ, അപ്പോൾ കേശവദാസ് ഏട്ടൻ മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, ഹായ് ഹലോ ആയില്ലേ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഞാൻ മഹാബലിയെ നേരിൽ കണ്ടാൽ ഇന്നത്തെ പുതിയ തലമുറയെ ലഹരയിൽ നിന്നും രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടും. അതുണ്ടാക്കുന്നവരെയും വിൽക്കുന്നവരെയും തിരഞ്ഞുപിടിച്ച് പോലീസിന് മുന്നിൽ കൊണ്ടിട്ടുകൊടുക്കാൻ പറയും. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ സ്വന്തം അഭിരാമിക്കും ശാന്തി സുമേഷിന്റെ മകൻ ആദിത്യനും പിറന്നാൾ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു, ഷക്കീല ചേച്ചി സ്നേഹക്കൂട്. ഓക്കെ, അപ്പൊ ഷക്കീല ചേച്ചിക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അഹല്യ എഫ് എൻ ആയിലി ചേച്ചി, ഞാൻ സുചിത്ര കുട്ടപ്പൻ കിനാശേരി. ഓക്കെ സുചിത്ര, ഗുഡ് മോർണിംഗ്. ഒരു ദിവസം മാവേലി വന്നാൽ ഞാൻ ചോദിക്കുന്ന വരം, എനിക്ക് ഒരു കുഞ്ഞു ലൈബ്രറി വേണം എന്റെ വീട്ടിൽ. പുസ്തകങ്ങൾ നിറഞ്ഞ അലമാരകൾ, ഇരുന്ന് വായിക്കാനുള്ള ഒരു കോണ്, ജനാലയിലൂടെ വരുന്ന വെളിച്ചം, അതാണ് എന്റെ സ്വർഗം. അതിൽ ഞാൻ എഴുതിയ പുസ്തകങ്ങളും. ഓക്കെ, ഇന്ന് സ്കൂളിൽ പോകുന്ന എല്ലാ കുട്ടികൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എന്റെ വീട്ടിലെ പൂച്ചക്കുട്ടികൾക്കും നല്ലത് നേരുന്നു. ആഹാ, ഓക്കെ. ഒപ്പം അഭിരാമി ചേച്ചിക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു എന്ന് സുചിത്ര. ഓക്കെ, അപ്പൊ സുചിത്രയ്ക്ക് മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. ഒരു ലൈബ്രറി ഇങ്ങനെ പതിയെ പതിയെ പതിയെ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് അഹല്യ, ഗുഡ് മോർണിംഗ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ആദിത്യ മോനും അഭിരാമി മോൾക്കും ഒത്തിരി സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. ഓക്കെ, നിഷാചന്ദ്രനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് മേപ്പറമ്പ് നിന്നും. അപ്പൊ നിഷ ചേച്ചിക്ക് മനോഹരമായ ഒരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ആയില്ല, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അബിക്കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ പറയണം, തീർച്ചയായിട്ടും പറയാം കേട്ടോ. സ്നേഹത്തോടെ പ്രേമമ്മ. അപ്പൊ പ്രേമമ്മയ്ക്ക് വളരെ സ്നേഹത്തോടെ നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അങ്ങനെ ദേ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് ആയില്ല, ഗുഡ് മോർണിംഗ്. മാവേലി തമ്പുരാനെ നേരിട്ട് കണ്ടാൽ ഞാൻ ചോദിക്കുന്ന വരം, എനിക്ക് ഓണക്കാലം മുഴുവൻ ഒരു പക്ഷിയായി മാറി ആകാശത്തുകൂടെ എല്ലായിടത്തും പാറിപ്പറക്കണമെന്നതാണ്. ഇന്ന് എന്റെ മോൻ കണ്ണൻ എന്ന ആദിത്യന് പിറന്നാളാണ്. ആശംസ അറിയിച്ച എല്ലാവർക്കും 1000 നന്ദി അറിയിക്കുന്നു. അബിക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ സ്നേഹത്തോടെ നേരുന്നു. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിന ആശംസകൾ. ഇന്നത്തെ പാട്ടുകളെല്ലാം സൂപ്പറാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബൈ ശാന്തി സുമേഷ് എലപ്പുള്ളി. ഓക്കെ, അപ്പോ ആദിത്യന് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ദേ ഞാൻ വൺസ് അഗെയിൻ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ശാന്തി ചേച്ചി ആദിത്യനോട് എന്റെ വിഷസ് അറിയിക്കണം കേട്ടോ. അങ്ങനെ അതേ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, വളരെ വലിയൊരു മെസ്സേജാണല്ലോ, നോക്കട്ടെ കേട്ടോ. ഹായ് ആയിലി കുട്ടി, ഗുഡ് മോർണിംഗ്. സുഖമല്ലേ കുട്ടീസ്? സുഖമാണ് കേട്ടോ. നല്ല ടോപ്പിക്, താങ്ക് യു. ടോപ്പിക്കിലേക്ക് വന്നാൽ, എനിക്ക് നമ്മുടെ കൂട്ടുകാരെയും നാട്ടുകാരെയും വിചാരിക്കുന്ന സമയത്ത് അവരുടെ അടുത്തെത്താൻ സാധിക്കുന്ന വരമാണ് വേണ്ടത്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ എഴുത്തോലയുടെ പ്രിയ അനിയത്തിക്കുട്ടി അബിക്കുട്ടിക്കും പിന്നെ ശാന്തി സുമേഷിന്റെ പൊന്നുമോൻ ആദിത്യൻ കുട്ടനും ഒത്തിരി സ്നേഹത്തോടെ 1000 ജന്മദിനാശംസകൾ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ചെങ്ങാതിക്കൂട്ടം കൂട്ടുകാർക്കും, ഗിരിജക്കുട്ടി, അപർണക്കുട്ടി, സുധന്യമോൾ, ഓമന ചേച്ചി, ഫിലോമന ചേച്ചി, ലിഷകുട്ടി, ഷീനക്കുട്ടി, പിന്നെ അയലിക്കുട്ടിക്കും അടിപൊളി കിടുക്കാച്ചി ദിവസം ആശംസിക്കുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം പിറന്നാൾ ആഘോഷിച്ച നമ്മുടെ ഷീജ ചേച്ചിയുടെ പേരക്കുട്ടിക്ക് ബിലേറ്റഡ് ആയ പിറന്നാൾ ആശംസകൾ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ശിവ ദിനേശ് ആലാമരം. ഓക്കെ, അപ്പോൾ ഷീബ ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ശുഭദിനമായില്ല. ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പാട്ടുകളും പൊളി. എല്ലാവർക്കും ഒരു കിടുക്കാച്ചി ദിവസമാവട്ടെ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ, പ്രത്യേകിച്ചും ആദിത്യനും നമ്മുടെ അബിക്കുട്ടിക്കും 1000 പിറന്നാൾ ആശംസകൾ. സുമേഷ് പറഞ്ഞതാണ് വിചാരിച്ചത്. ഓക്കെ, സുമേഷ് പറഞ്ഞതാണ് വിചാരിച്ചിരുന്നത്, മാവേലിനെ വീട്ടിലിരുത്തി കേരളം ഫ്രീ ആയി ഒരു അടിപൊളി ട്രിപ്പ് പോകണമെന്ന്. ഓക്കെ, കവിത ചേച്ചിയുടെ മെസ്സേജാണ്. അപ്പോൾ കവിത ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ, ഗുഡ് മോർണിംഗ്. ആയില്യ മഹാബലിയുടെ ഒരു പുതിയ കേരളം സെറ്റാക്കാൻ പറയും. ഓക്കെ, അഭിമോഹന് പിറന്നാൾ ആശംസകൾ. നിഷാന്ത് ഫോർട്ട് കൊച്ചി, കണ്ണൻ വൈപ്പിൻ, വിനു, ഓക്കെ, മനോജ് ചേട്ടൻ, യുവതാര എന്ന് കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിഷാന്തേട്ടൻ നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, നമസ്കാരം ആയില്യ, ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ കോയമ്പത്തൂർ. നമസ്കാരം ചന്ദ്രൻ ചേട്ടൻ, നല്ലൊരു ദിവസം കൂടി ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ദേ ഇന്ന് വന്ന എല്ലാ മെസ്സേജും ഞാൻ വായിച്ചിട്ടുണ്ട്, ഒന്നും തന്നെ വിട്ടുപോയിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ കഥ വേണോ ഗായ്സ്? യെസ്, ഇന്നത്തെ ആ ഒരു കുട്ടിക്കഥയിലേക്ക് പോവാം അല്ലെ. ഇനി കഥയ്ക്കുള്ള സമയമാണ്, കഥ കേൾക്കാനുള്ള സമയമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ള ഒരു കുട്ടിക്കഥ എന്താന്ന് നോക്കി നോക്കിയാലോ, കുഞ്ഞു കഥയാണ് കേട്ടോ, വലിയ സംഭവമായൊരു കഥയൊന്നുമല്ല. പക്ഷേ അതിലെ പാഠം, ആ ഒരു ഗുണപാഠം എനിക്ക് തോന്നുന്നു കുറച്ച് വലിയൊരു കാര്യം തന്നെയാണ്, കുട്ടിക്കാര്യമൊന്നുമല്ല. അപ്പോൾ ഈ ഒരു കഥ നടക്കുന്നതേ അങ്ങൊരു കാട്ടിലാണ്. അതായത് ആ ഒരു കാടിന് മൊത്തത്തിൽ തീ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അതായത് കഴിഞ്ഞ ദിവസം തീ പിടിച്ചു, അതുമാത്രമല്ല ഇന്നും എഗേൻ ഈ ഒരു ദിവസം ആ ഒരു കാടിന് തീ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ കാടിന് ആ തീ പിടിച്ചിരിക്കുന്ന സമയത്ത് ആ കാട്ടിലെ മൃഗങ്ങളെല്ലാവരും എന്ത് ചെയ്യാണ്, തൊട്ടടുത്തുള്ള നദിയിലേക്ക് ആ നദിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെല്ലാവരും ഇങ്ങനെ കൂട്ടത്തോടെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഓടുന്ന സമയത്ത് ഒരാള് മാത്രം, അതായത് ഒരൊറ്റൊരാള് മാത്രം ആ തീയുടെ ഓപ്പോസിറ്റ് നടക്കുന്നു, അതായത് നദിയിലേക്ക് പോവാതെ തീയിലേക്ക്, തീ കത്തുന്ന ആ ഒരു സൈഡിലേക്ക്, ആ ഒരു ദിശയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ ആരുമില്ല, നമ്മുടെ ഒരു ആമക്കുട്ടനാണ് കേട്ടോ. ആ ഒരു ആമക്കുട്ടൻ അങ്ങനെ ആ തീയുടെ ആ സൈഡിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇത് നമ്മുടെ കുറുക്കൻ ചേട്ടൻ കാണാണ്. കുറുക്കൻ ചേട്ടൻ ആകെ ഷോക്കാവാണ്. എല്ലാവരും ഓടി നദിയിലേക്ക് രക്ഷപ്പെടാൻ പോകുന്ന സമയത്ത് ഈ ആമ മാത്രം ഇത് ഇങ്ങോട്ട് ഈ തീ കത്തുന്ന ആ സ്ഥലത്തിലേക്ക് പോകുന്നേ, ആ ഒരു ഭാവത്തിൽ നമ്മുടെ കുറുക്കൻ ചേട്ടൻ ആമക്കുട്ടനെ വിളിക്കുന്നുണ്ട്. എടാ ആമക്കുട്ടൻ, നീ ഇത് എങ്ങോട്ടാ പോകുന്നത്, ഈ അവിടെ തീ കത്തുകയാണ്, നീ അത് കാണുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ആമച്ചേട്ടൻ പറയുന്ന മറുപടി എന്താണെന്നറിയോ? അതായത് കാട് കത്തുന്നുണ്ട്, ശരിയാണ്, എല്ലാ മൃഗങ്ങളും ആ നദിയെ ലക്ഷ്യമാക്കിയിട്ടാണ് ഓടുന്നത്, പക്ഷെ ഞാൻ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്, ഇവിടെ തീ കത്തുന്ന അതേ ദിശയിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പൊ കുറുക്കൻ ചോദിക്കുന്നുണ്ട്, അത് തന്നെയാണ് എന്നോട് ചോദിച്ചത്, നീ എങ്ങോട്ട് അങ്ങോട്ട് പോകുന്നത്, ഇവിടെയാണ് നദി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ആമ പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഈ കാട്ട് തീ കത്തുന്ന ഈ ഒരു സമയത്ത് നദിയിൽ മുതലകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. അതായത് ആ മുതലകൾക്ക് കൃത്യമായിട്ട് അറിയാം കാട് കത്തുന്ന സമയത്ത് പേടിച്ചരണ്ട എല്ലാ മൃഗങ്ങളും ഓടി ആ ഒരു നദിയിലേക്ക് വരുന്ന, അതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് അവരെ ഭക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം ആ നദിയിലുള്ള മുതലകൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അവരവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും. ഇത് കേട്ട സമയത്ത് കുറുക്കൻ ശരിക്കും ഇങ്ങനെ സ്തംഭിച്ചു പോവാണ്. ശരിയാണല്ലോ, ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലേ എന്ന് അവൻ ഒരിക്കലും അങ്ങനെ ഒന്ന് ചിന്തിച്ചു പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതേ സമയത്താണ് നോക്കുമ്പോൾ ആ നദിയിൽ നിന്ന് വലിയ വലിയ കരച്ചിലുകൾ ഇങ്ങനെ ഉയർന്നു കേൾക്കാണ്. അതെ, കൃത്യം ആമ പറഞ്ഞതുപോലെ തന്നെ ആ നദിയിലേക്ക് ചെന്ന എല്ലാ മൃഗങ്ങളെയും ആ മുതലകൾ എന്താ ഭക്ഷിക്കാനായിട്ട് തുടങ്ങാണ്. അവയുടെ നിലവിളികൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും കുറുക്കൻ ഇങ്ങനെ ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പൊ വീണ്ടും കുറുകൻ ചോദിക്കുകയാണ്, വീണ്ടും സംശയമായി, അപ്പോ അവിടെ തീയാണ്, അവിടെ പോയാൽ നീ മരണപ്പെടില്ലേ, പിന്നെ എങ്ങോട്ടാണ്, എങ്ങനെ നീ രക്ഷപ്പെടുന്നു ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ആമ എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ കൈ ഇങ്ങനെ ചൂണ്ടി ദൂരെയുള്ള ഒരു കറുത്ത മണ്ണുള്ള ഒരു സ്ഥലത്തിലേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാണ്. എന്നിട്ട് പറയുന്ന കാര്യം എന്താണെന്നറിയോ, ഇവിടെ ഇന്നലെ തീ പിടിച്ചതാണ്, ചാരമായി കഴിഞ്ഞതിനെ വീണ്ടും കത്തിക്കാനായിട്ട് തീക്ക് ആവില്ല. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ ആമക്കുട്ടൻ ഇങ്ങനെ അഴിഞ്ഞു പോവാണ്. ശരിയാണ്, അവിടെ ഇന്നലെ കത്തി നശിച്ചു കഴിഞ്ഞു, അവിടെ ഓൾറെഡി ചാരമാണ്, വീണ്ടും അവിടെ കത്താനായിട്ട് പോകുന്നില്ല. അങ്ങനെ അവസാനം എന്താ, കുറുക്കന് നമ്മുടെ ആമക്കുട്ടനെ പിന്തുടർന്നുകൊണ്ട് അവരങ്ങനെ ആ മണ്ണിലേക്ക് പോയി, അവർ രക്ഷപ്പെടാണ്. പക്ഷെ നേരെ ഓടിപ്പോയി ആ നദിയിലേക്ക് ചെന്ന മൃഗങ്ങളൊക്കെ എന്താണ്, മുതലയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടു പോവാണ്. അതായത് ഇതിൽ നിന്ന് ശരിക്കും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ, ചില കാര്യങ്ങളിൽ എല്ലാവരും ചെയ്യുന്നതിനെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതും ശരിയാവണം എന്നില്ല. എല്ലാവരും ഒരേ ദിശയിലേക്ക് ഓടുന്ന സമയത്ത് അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്ക് അറിയാമെന്ന് നമ്മൾ കരുതി പോകും അല്ലെ. കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എടുക്കുന്ന ഡിസിഷൻസ് പക്കയായിരിക്കും, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് കൃത്യമായിരിക്കും എന്നൊരു മിഥ്യാധാരണ നമുക്ക് വരാം. എപ്പോഴും ഒരു കൂട്ടം ആൾക്കാരെടുക്കുന്ന എല്ലാ ഡിസിഷൻസും ശരിയാവണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. അവിടെ നമ്മുടെ യുക്തി, നമ്മുടെ ബുദ്ധി, നമ്മുടെ അറിവ്, നമ്മുടെ ആ ഒരു ആ മൊമെന്റിലുണ്ടാവുന്ന സ്പോൺട്ടേനിയസ് ആയി നമ്മൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം കണക്റ്റഡ് ആണ് അല്ലേ. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരു കൂട്ടം ആൾക്കാർ പിന്തുടരുന്ന കാര്യത്തെ അതേ രീതിയിൽ ഞാനും പിന്തുടരണം എന്ന് വിചാരിക്കുന്നത് തെറ്റാണ് അല്ലേ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, എല്ലാവരും ഒരേ ദിശയിലേക്ക് ഓടുന്ന സമയത്ത് അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്കറിയാമെന്ന് നമ്മൾ കരുതുന്നത്. ശരിക്കും ഈ ഒരു പേടി ആ ഒരു ജനക്കൂട്ടത്തെ എന്താണ് ശരിക്കും ഒരു അപകടത്തിലേക്കാണ് തള്ളിയിട്ടതല്ലേ. അവിടെ നമ്മൾ ബുദ്ധിപൂർവ്വം ആലോചിക്കുക ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ആ ഒരു കാര്യം ഡിസൈഡ് ചെയ്തു, അതുകൊണ്ട് ഞാനും എന്ന രീതിയിലേക്ക് അവിടെ നിന്നു. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്, ഏതൊരു കാര്യവും നമ്മൾ സ്വയം അനലൈസ് ചെയ്തുകൊണ്ട് തീരുമാനിക്കാനുള്ളൊരു കാപ്പബിലിറ്റി നമുക്ക് വേണം. അങ്ങനെ തന്നെയാണ്, ചിലപ്പോൾ ഒരു കൂട്ടം ആൾക്കാരെടുക്കുന്ന ഡിസിഷൻസ് തെറ്റാവും, ഒറ്റയ്ക്ക് നിൽക്കുന്ന നിങ്ങളെടുക്കുന്ന തീരുമാനം യഥാർത്ഥത്തിൽ ശരി. അതുകൊണ്ട് എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് വട്ടം ഒന്ന് ആലോചിച്ചുകൊണ്ട് ഏതാണ് ശരിയെന്ന് ഒന്ന് ഇരുത്തി ചിന്തിച്ചുകൊണ്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കാം. അതല്ലാതെ 10 പേർ ഫോളോ ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ഇതിനെ ഫോളോ ചെയ്തേക്കാം എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. അപ്പൊ ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ആ ഒരു കഥ. അതേ അങ്ങനെ ഈ കഥയും വർത്തമാനങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഹല്യയാണ്, കേട്ടുകൊണ്ടിരുന്ന അഹല്യ വിഷസ് ആണ് ഓൺ യുവർ അഹല്യ എഫ് എം 90.4. അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആകുമ്പോൾ ദേ ഇന്നത്തെ അഹല്യ വിഷസിൽ നിന്നും ഞാൻ ടാറ്റാ ബൈ ബൈ പറയുന്നു. വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ, ടിൽ ദൻ ഇറ്റ്സ് മീ ആർ ജെ അഹല്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ എഫ് എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ?
1: നോക്കാം, ചിലപ്പോ രസമായിരിക്കും.
0: പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേന്നാണെങ്കിലും പറഞ്ഞാ മതി, ഞാൻ ഉറങ്ങാതെ വെയിറ്റ് ചെയ്തോളാം.
1: എബിക്കും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേ ദിവസം ഒരു ടോസ് ഇട്ട് നോക്കിട്ട് പറഞ്ഞാ മതി.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
0: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
5: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
6: Celluloid.
7: Dear listeners, just imagine. ഒരു നഗരം മുഴുവൻ കുറ്റകൃത്യങ്ങളും അനീതിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമയം. അവിടെ നിയമത്തെ സംരക്ഷിക്കാൻ നെട്ടോട്ടം മൂടുന്ന പോലീസും സ്വന്തം ഐഡന്റിറ്റി മറച്ചുവെച്ച് നഗരത്തേക്കാക്കുന്ന ബാറ്റ്മാൻ എന്ന സൂപ്പർ ഹീറോയും ഉണ്ട്. എന്നാൽ പണമോ അധികാരമോ പദവിയോ ഒന്നും ആഗ്രഹിക്കാത്ത, വെറുതെ ലോകം കത്തിയിരിയുന്നത് കണ്ട് ആസ്വദിക്കാൻ മാത്രം ജീവിക്കുന്ന ഒരു ഭ്രാന്തൻ ആ ഒരു നഗരത്തിലേക്ക് കടന്നു വന്നാൽ എങ്ങനെയിരിക്കും? തന്റെ മുഖത്തെ വികൃതമായ മുറിവുകൾ കാട്ടി വൈസോ സീരിയസ് എന്ന് ചോദിച്ച് മനുഷ്യന്റെ ഉള്ളിലെ നന്മയെയും നീതിബോധത്തെയും പരീക്ഷിക്കുന്ന ജോക്കർ എന്ന ക്രിമിനൽ മാസ്റ്റർ മൈൻഡ്. ബാറ്റ്മാനിന്റെ നീതിയും ജോക്കറിന്റെ ക്രൂരമായ അരാജകത്വവും തമ്മിലുള്ള ആ ഇതിഹാസ പോരാട്ടത്തിന്റെ കഥയാണ് ദി ഡാർക്ക് നൈറ്റ്. Hey guys, good morning, welcome to Celluloid. Good and it's me, Ajay Aiyya. ഇന്നത്തെ സെല്ലുലോയിഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറും ഒരു സൂപ്പർ ഹീറോ സിനിമയെ കുറിച്ചല്ല. സൂപ്പർ ഹീറോ സിനിമകളുടെ ചരിത്രം തന്നെ തിരുത്തി കുറിച്ച ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഹിറ്റ്ലെഡ്ജറും ക്രിസ്റ്റ്യൻ ബെയിലും തകർത്തഭിനയിച്ച ദി ഡാർക്ക് നൈറ്റ് എന്ന മാസ്റ്റർ പീസിനെ കുറിച്ചാണ് ഇന്ന് ഈ സിനിമയുടെ ആഴത്തിലുള്ള ആ ഒരു കഥ മാത്രമല്ല, പകരം ഹോളിവുഡിനെ ഞെട്ടിച്ച അവിശ്വസനീയമായ ഒട്ടനവധി അണിയറ രഹസ്യങ്ങളും നമ്മൾ പങ്കുവെക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ബിഹൈൻഡ് ദ സീൻസ് ഫാക്ട്സ് കേൾക്കുമ്പോൾ തന്നെ ഗോതം സിറ്റിയിലെ ആ ഇരുണ്ട തെരുവുകളിലേക്ക് ഓടിയെത്താനായിട്ട് നമുക്ക് തോന്നും അല്ലെ. ഇനി നമ്മളെ ആ അന്തരീക്ഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മനോഹരമായ ഒരു ട്രാക്കാണ് വരാൻ പോകുന്നത്. ആ ഒരു പാട്ടെല്ലാം കേട്ടുകൊണ്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം സെല്ലുലോയിഡിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Yes, once again, welcome back to Celluloid. Celluloid, my code, and it's me, RJ, Ailia. അങ്ങനെ നമ്മൾ ദി ഡാർക്ക് നൈറ്റ് എന്ന സിനിമയുടെ ആ ഒരു കഥാപശ്ചാത്തലം കേട്ടു കഴിഞ്ഞു അല്ലേ. ഇനി ഈ സിനിമയുടെ മേക്കിങ്ങിന് പിന്നിലുള്ള ആരും അറിയാത്ത രസകരവും ഞെട്ടിക്കുന്നതുമായ കുറച്ച് ഫാക്ടുകളിലേക്ക് കൂടി പോയാലോ? യെസ്, അതിൽ ഒന്നാമത്തൊരു കാര്യം എന്താണെന്നറിയോ? ഹീത്ത് ലെഡ്ജറിന്റെ പെർഫെക്ഷൻ. അതെ, ജോക്കർ എന്ന കഥാപാത്രത്തിന്റെ ആഴം ഇളക്കാൻ വേണ്ടി ഹീത്ത് ലെഡ്ജർ ഒരു ഹോട്ടൽ മുറിയിൽ ഏകദേശം 6 ആഴ്ചകളോളം ഒറ്റയ്ക്ക് അടച്ചിട്ടിരുന്നു എന്നാണ് പറയുന്നത്. അതായത് കഥാപാത്രത്തിന്റെ ശരീരഭാഷ, ശബ്ദം, അഭ്രാന്തമായ ശരി, ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം സ്വയം ഡെവലപ്പ് ചെയ്തതാണ്. സിനിമയിലെ ജോക്കറിന്റെ ഡയറി പോലും പുള്ളി സ്വയം എഴുതിയുണ്ടാക്കിയതാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തൊരു കാര്യമാണ് CGI ഉപയോഗിക്കാത്ത യഥാർത്ഥ ഒരു അട്ടിമറി ഈ ഒരു സിനിമയിലുണ്ട്. അതായത് ഉണ്ടല്ലോ, സിനിമയിൽ ബാറ്റ് ബോർഡ് ഉപയോഗിച്ച് ഒരു വലിയ 18-വീലർ ട്രക്ക് തലകീഴായി മറിയുന്ന ഒരു രംഗമുണ്ട്. ഭൂരിഭാഗം ഡയറക്ടർമാരും ഇത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വഴി ചെയ്യുമ്പോൾ ക്രിസ്റ്റഫർ നോളൻ ഷിക്കാഗോ തെരുവിൽ യഥാർത്ഥ ട്രക്ക് ഡ്രൈവ് ചെയ്ത് മറിച്ചിടുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. ഒന്ന് നോക്കി നോക്കൂല്ലേ, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു ഫാക്റ്റാണ് കേട്ടോ, അതിലൊരു ഹോസ്പിറ്റൽ ബ്ലാസ്റ്റ് രംഗം വരുന്നുണ്ട് ഈ ഒരു സിനിമയിൽ. സിനിമ കണ്ടവർക്കാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും, ഇല്ലാത്തവർ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കാണണം കേട്ടോ. അപ്പോൾ ജോക്കർ ഹോസ്പിറ്റൽ ബോംബ് വെച്ച് തകർക്കുന്ന രംഗം ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ തകർക്കാനായിട്ട് മാറ്റിവെച്ചൊരു പഴയ കെട്ടിടത്തിൽ ഒരൊറ്റ ടേക്കിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിനിടയിലാണെങ്കിൽ ഈ ഒരു ബോംബ് ഡിറ്റോണേറ്റർ ചെറുതായി പണി മുടക്കിയപ്പോൾ ഹീത്ത് ലെഡ്ജർ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത രീതിയിൽ സ്വാഭാവികമായിട്ട് അഭിനയിച്ച് പൂർത്തിയാക്കി എന്നാണ് പറയുന്നത്. അങ്ങനെ മറ്റൊരു ഫാക്റ്റ് കൂടിയുണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കില്ല, പ്രസൻസ് ഓഫ് മൈൻഡ് തന്നെയാണ്. അതുപോലെ തന്നെ IMAX ക്യാമറകൾ, അതായത് ഹോളിവുഡ് ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രധാന ഫീച്ചർ ഫിലിമിന് വേണ്ടിയിട്ട് വലിപ്പമേറിയ IMAX ക്യാമറകൾ ഉപയോഗിച്ചത് ഈ സിനിമയിലാണ്. പ്രൊഡക്ഷൻ സമയത്ത് ഭാരമേറിയ ഒരു IMAX ക്യാമറ തകർന്നു പോവുകയും ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിലെ മറ്റൊരു രസകരമായ ഫാക്റ്റ് അല്ലെങ്കിൽ മറ്റൊരു കാര്യമാണ് പോസ്റ്റ്ഹ്യൂമസ് ഓസ്കാർ. അതെ, അതായത് സിനിമ റിലീസിന് മുൻപ് തന്നെ ലോകത്തെ സങ്കടത്തിലാക്കി ഹീത്ത് ലെഡ്ജർ വിടവാങ്ങിയെങ്കിലും മികച്ച സഹനടനുള്ള ഓസ്കാർ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ സിനിമയിലെ ഓരോ ഫ്രെയിമിനും പിന്നിലുള്ള ആ ഒരു സമർപ്പണം നമ്മൾ ശരിക്കും എന്താണ് അത്ഭുതപ്പെടുത്തി പോകും അല്ലേ.

0: celluloid.
1: Yes, back again. നിങ്ങൾക്ക് ഇടുകൊണ്ടിരിക്കുന്ന സെല്ലുലോയിഡ് ആണ് വിത്ത് മീ ആർജെ ആയില്ല ദി ഡാർക്ക് നൈറ്റ്. കേവലം മാസ് വിഷ്വലുകൾ മാത്രമടങ്ങിയ ഒരു സിനിമയല്ല കേട്ടോ അത്. കാരണം അതിനപ്പുറം മനുഷ്യന്റെ മനഃശാസ്ത്രവും നന്മയും തിന്മയും തമ്മിലുള്ള അതിർവരമ്പുകളുടെ ചർച്ച ചെയ്യാനുള്ള ആഴമുള്ള ഒരു ചിത്രം തന്നെയാണ്. കാരണമുണ്ട്, അതിൽ ഒന്നാമത്തെ ഒരു കാര്യം പറയട്ടെ. ഹാർവി ഡെന്റിന്റെ ഒരു പതനമുണ്ട് ആ ഒരു സിനിമയിൽ. അതായത് വെളുത്ത കുതിര എന്ന നഗരം വിളിച്ച നീതിമാനായ ഹാർവി ഡെന്റ് എന്ന പ്രോസിക്യൂട്ടർ വ്യക്തിപരമായ നഷ്ടങ്ങൾ കാരണം ഒടുവിൽ ടു ഫേസ് എന്ന ക്രൂരനായ വില്ലനായിട്ട് മാറുന്നത് സിനിമയുടെ ഏറ്റവും വലിയൊരു ഇമോഷണൽ ടേണിംഗ് പോയിന്റ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഫ്രീ ബോട്ട് ബോംബിന്റെ പരീക്ഷണം, അതായത് ദ ഫ്രീ എക്സ്പീരിമെന്റ് ഉണ്ടല്ലോ. സിനിമയുടെ ക്ലൈമാക്സിന് തൊട്ട് മുൻപ് രണ്ട് ബോട്ടുകളിൽ ഉള്ളവരോട് പരസ്പരം ബോംബ് വെച്ച് തകർക്കാനായിട്ട് ജോക്കർ ആവശ്യപ്പെടുന്ന ഒരു രംഗമുണ്ട്. ഭയം കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്തും മനുഷ്യർ ഉള്ളിലെ നന്മ കൈവിടാതിരിക്കുന്ന ആ ഒരു രംഗം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു തത്വചിന്താപരമായിട്ട് വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ. ആ ഒരു മെന്റാലിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ദി ഡാർക്ക് നൈറ്റ് എന്ന ടൈറ്റിൽ, അതെ, ഈ സിനിമയുടെ ഒടുവിൽ നഗരത്തിന്റെ പ്രതീക്ഷ കാക്കാനായിട്ട് ഹാർവി ഡെന്റിന്റെ തെറ്റുകൾ സ്വന്തം തലയിൽ ഏറ്റെടുത്ത് പോലീസിന്റെ കണ്ണിൽ കുറ്റവാളിയായി ബാറ്റ്മാൻ ഇരുട്ടിലേക്ക് മറിയുന്ന ഒരു രംഗം. ഹീസ് ദ ഹീറോ ഗോതം ഡിസേർവ് ബട്ട് നോട്ട് ദ വൺ ഇറ്റ് നീഡ്സ് റൈറ്റ് നൗ എന്ന ആ ഡയലോഗ് ഏതൊരു സിനിമാ പ്രേമിക്കും ശരിക്കും രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് വാക്കുകൾക്ക് അതീതമായ ഒരു ഭൗതികവും വൈകാരികവുമായ അനുഭവം തന്നെയാണ് ഈ ഒരു ചിത്രവും നൽകുന്നത്.

0: celluloid.
1: ഹലോ, ദി ഡാർക്ക് നൈറ്റ് എന്ന സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോഴേ ഇപ്പോഴും ആ സിനിമാറ്റിക് വിസ്മയവും അതുപോലെ തന്നെ ഹീത്ത് ലെഡ്ജറിന്റെ പ്രകടനവും മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നുള്ളതാണ് കേട്ടോ. അതായത് ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെല്ലലാവോട് അവസാനിപ്പിക്കേണ്ട സമയം കൂടി ആയിട്ടുണ്ട്. ക്രിസ്റ്റഫർ നോളന്റെ അവിശ്വസനീയമായ സാങ്കേതിക മികവും അഭിനേതാക്കളുടെ ആ സമാനതകളില്ലാത്ത പ്രകടനവും നമ്മൾ ഇന്ന് കേട്ടറിഞ്ഞു അല്ലെ. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യത്തിന്റെ സമയമാണ്. അതെ, ദി ഡാർക്ക് നൈറ്റ് സിനിമയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ആ ഒരു ഘടകം ഏതാണ്? ഹീത്ത് ലെഡ്ജറിന്റെ ജോക്കർ പെർഫോമൻസ് ആണോ, അതോ ക്ലൈമാക്സിലെ മാസ് എന്താ പറയുക എൻഡിങ് ആണോ? എന്താണെങ്കിലും തീർച്ചയായിട്ടും അഹല്യ ഫോമിന്റെ ഇൻസ്റ്റ ഐ ഡിയിലൂടെയും ഒപ്പം തന്നെ നിങ്ങൾക്ക് അഹല്യ ഫോം വാട്സപ്പ് നമ്പറിലും ആ ഒരു അഭിപ്രായം എന്തായാലും ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു മാസ് മൂവി തന്നെയാണ്. അപ്പോൾ നീ ഇന്നത്തെ സെല്ലലാവോട് അവസാനിപ്പിച്ച് എനിക്ക് പതിയെ പതിയെ ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു സിനിമയും സിനിമയുടെ ഒത്തിരി വിശേഷങ്ങളും ഫാക്റ്റ് ഒക്കെ ആയിട്ട് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജി ആയിലിയ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ എഫ് എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
3: മക്കളെ, രാവിലെ എഴുന്നേൽക്കുമ്പോ മുതലേ നമ്മള് നമ്മളോട് പല ആളുകളും പല രീതിയില് ഗുഡ് മോർണിംഗ് പറയാറുണ്ടാകും അല്ലെ. ചിലപ്പോ നമുക്ക് അച്ഛനോ അമ്മയോ വീട്ടിലുള്ള ആരെങ്കിലും ഗുഡ് മോർണിംഗ് പറയാറുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചില വീട്ടുകാർ തമ്മിൽ ഗുഡ് മോർണിംഗ് പറയുന്നതൊക്കെ ഇങ്ങനെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ഇപ്പൊ ചില ഫ്രണ്ട്സ് ആണെങ്കിൽ വാട്സപ്പിൽ ചിലപ്പോ ഗുഡ് മോർണിംഗ് പറയുന്ന ഫ്രണ്ട്സ് ഉണ്ടാകും. ചിലർ ഫോർവേഡഡ് മെസ്സേജസ് അയക്കും, സുപ്രഭാതം എന്നൊക്കെ പറഞ്ഞിട്ട്. ചിലപ്പോ വഴിയിൽ കാണുമ്പോൾ ആരെങ്കിലും നമ്മളിങ്ങനെ നടന്നു പോകുന്ന കാണുമ്പോഴത്തേക്കും രാവിലെ ആ ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ചിരിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് എന്ന് പറയും. നമ്മൾ തിരിച്ചും ആ ഗുഡ് മോർണിംഗ് എന്ന് പറയും. അങ്ങനെ പല ആളുകളും പല രീതിയിൽ നമുക്ക് ഗുഡ് മോർണിംഗ് തരാറുണ്ട്. പക്ഷേ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ച് ആളുകൾ നമുക്ക് ഗുഡ് മോർണിംഗ് തന്നാൽ, അല്ലെങ്കിൽ ഒരു നമസ്കാരം തന്നാൽ, എന്തായിരിക്കും നമ്മുടെ ഒരു ഫീല്? എന്തായിരിക്കും ഒരു ഗമ? നമുക്കൊരു ഇത് ഉണ്ടാവില്ലേ? മനസ്സിൽ ചെറിയൊരു സന്തോഷവും കൗതുകവും സമാധാനവും ഒക്കെ ഫീൽ ചെയ്യും ഈ ഒരു ഗുഡ് മോർണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ. അതാരാണപ്പ അങ്ങനെ ഒരു ഗുഡ് മോർണിംഗ് പറയാൻ ഇവിടെ ഇരിക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരാളുണ്ട്, അല്ലെങ്കിൽ ഇനി തൊട്ട് അങ്ങോട്ട് ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല എന്താ സാറ് പറഞ്ഞത് എന്നൊക്കെ നമുക്ക് കേൾക്കാം ഇന്നത്തെ കാലിഡോസ്കോപ്പിൽ. പക്ഷെ ഇതുണ്ടല്ലോ, ഗംഭീരമായിട്ടുള്ളൊരു തീരുമാനമാണ്. ഞാൻ ഈ തീരുമാനത്തിന്റെ ഒപ്പം നിൽക്കുകയാണ്. എന്താണ് ആ തീരുമാനം ഒക്കെ അറിയണ്ടേ? ഇത് കാലിഡോസ്കോപ്പിന്റെ സമയമാണ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കാക്കിക്കുള്ളിലെ മനുഷ്യത്വത്തിന് പുതിയൊരു മുഖം നൽകിക്കൊണ്ട് നമ്മുടെ കേരള പോലീസ് വൺസ് അഗെയിൻ ഇൻ ദി ലൈം ലൈറ്റ്. മാറ്റങ്ങൾ എപ്പോഴും നല്ലതാണ്. പ്രത്യേകിച്ച് ജനങ്ങളും പോലീസും തമ്മിലുള്ള അകലം കുറയ്ക്കുന്ന ചില മാറ്റങ്ങളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല സാറ് ഈ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യം. അറിഞ്ഞിരുന്നു ആ മാറ്റങ്ങളെ കുറിച്ച്? അങ്ങനെ ഒരു കിടിലൻ ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാത്തടത്ത് നിന്ന് ഗുഡ് മോർണിംഗ് കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഇത് ഫീൽ ചെയ്ത് തരില്ലേ, അങ്ങനെ ഒരു കിടിലൻ ഇത് തരാൻ പോവുകയാണ് നമ്മുടെ കേരള പോലീസ്. അതെ, ഇനി പോലീസ് സ്റ്റേഷനിലോട്ട് കയറി ചെല്ലുമ്പോൾ നെഞ്ചിടിപ്പ് വേണ്ട. കാരണം നമ്മുടെ സംസ്ഥാനത്തെ 484 പോലീസ് സ്റ്റേഷനുകളും ജനസേവന കേന്ദ്രങ്ങളാണ്. ഓൾറെഡി അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. എന്നാൽ കുറച്ചുകൂടെ ഒന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരും. കാരണം അങ്ങോട്ട് ചെല്ലുന്ന ജനങ്ങളെ, ഏതാവശ്യത്തിന് ചെല്ലുന്ന ജനങ്ങളാണെങ്കിലും ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ നമസ്കാരം പറഞ്ഞ് സ്വീകരിക്കണം എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, വർഷങ്ങളായി സ്റ്റേഷൻ പരിസരത്ത് തുരുമ്പെടുത്ത് കിടക്കുന്ന പഴയ വണ്ടികളൊക്കെ ലേലം ചെയ്ത് മാറ്റി സ്റ്റേഷനൊക്കെ അടിമുടി ക്ലീൻ ആക്കി പുതിയ ലുക്കിലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മളെപ്പോഴും നല്ല മാറ്റങ്ങൾക്ക് കൂടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടേ കാലിഡോസ്കോപ്പിലെ പാട്ടിന്റെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഇന്നത്തെ ഈ തീയതി ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടോ? ജൂൺ 1st സ്കൂളുകളൊക്കെ തുറന്ന് പുത്തിയ കുടയും പുസ്തക സഞ്ചിയും ഒക്കെ ആയിട്ട് നമ്മുടെ കുഞ്ഞു മക്കള് കുരുന്നുകൾ അറിവിന്റെ പുതിയൊരു തലത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ദിവസം അല്ലേ? നമ്മുടെ കുട്ടികള് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമാണ് അല്ലെ? അവരവരുടെ ലൈഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അവരിതാ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോണു. ആദ്യമായിട്ട് സ്കൂളിലേക്ക് മക്കൾ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷേ ഈ സ്കൂൾ പരിസരത്ത് അവരെ കാത്തിരിക്കുന്ന ചില അലവലാദികളുണ്ട്. അതെ, കുട്ടികളെ ലഹരിയുടെ കെണിയിൽ പെടുത്താൻ നോക്കിയിരിക്കുന്ന ചില ലഹരി മാഫിയകളുണ്ട്. ഇത്തവണ അവരുടെ കളിയൊന്നും നമ്മുടെ കുട്ടികളിലോട് നടക്കില്ല. കാരണം അവന്മാരുടെ വേരറുക്കാൻ വേണ്ടി നമ്മുടെ ആഭ്യന്തര വകുപ്പ് മറ്റൊരു 1.5 പ്ലാനുമായിട്ട് റെഡിയായി നിൽക്കുകയാണ്. പേര് കേട്ടാൽ തന്നെ അവന്മാരും ഞെട്ടും. ഓപ്പറേഷൻ തൂഫാൻ ദിനാർകോ ഹണ്ട്. പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കം മുതല് നമ്മുടെ കേരളത്തില് മൊത്തത്തില് വ്യാപകമായിട്ടൊരു വലിയ വേട്ട തുടങ്ങുകയാണ് എന്നാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി അറിയിച്ചിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ മക്കളുടെ ഭാവി തകർക്കാൻ നോക്കുന്ന ഒരു ഒറ്റ ലഹരി മാഫിയയും ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മുടെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഈ ഒരു വലിയ ദൗത്യത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ കുറച്ചു നേരമായിട്ട് കാലിഡോസ്കോപ്പിൽ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നിങ്ങൾ വാഹനം അമിത വേഗത്തിൽ ഓടിച്ചത് AI ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പിഴ അടയ്ക്കുന്നതിനായി താഴെ പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഒരു ചങ്ങാതിക്ക് വന്നൊരു മെസ്സേജാണിത്. പാവം, ഓവർ സ്പീഡ് കാരണം പണി കിട്ടിയല്ലോ എന്ന് കരുതി ഒന്നും ആലോചിച്ചില്ല, നേരെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു, പിഴയും അടച്ചു. പക്ഷേ കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും ബാങ്ക് അക്കൗണ്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ നല്ലൊരു തുക സ്വാഹ ആയപ്പോഴാണ് മൂപ്പർക്ക് കാര്യം മനസ്സിലായത്, ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന്. പെട്ടെന്ന് തന്നെ അദ്ദേഹം പോലീസിൽ പരാതിപ്പെട്ടു. അപ്പോഴല്ലേ കഥ മൊത്തം അറിഞ്ഞത്. മോട്ടോർ വാഹന വകുപ്പോ പോലീസോ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടില്ല. സംഗതി, നമ്മുടെ സൈബർ കള്ളന്മാരുടെ ഒന്നാം തരം AI ക്യാമറ തട്ടിപ്പാണ്. അതുകൊണ്ട് മൈ ഡാർലിങ്സ്, ഇങ്ങനത്തെ വ്യാജ ലിങ്കുകൾ വന്ന് വീഴുമ്പോൾ ദയവ് ചെയ്ത് ചാടിക്കയറി ക്ലിക്ക് ചെയ്യരുത്. AI ക്യാമറയുടെ പിഴ അടയ്ക്കാൻ ഔദ്യോഗിക വെബ്സൈറ്റുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. എങ്ങാനും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നേരെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കുക.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ സൈബർ കള്ളന്മാരുണ്ടല്ലോ, നല്ല ഒന്നാം തരം ആക്ടേഴ്സ് ആണ്. ഇവർക്ക് വല്ല സിനിമയിൽ അഭിനയിച്ചൂടെ? ഒറിജിനൽ ഈ ചെല്ലാന്റെ അതേ ലോഗോയും അതേ ലാംഗ്വേജും ഒക്കെ കോപ്പി അടിച്ചിട്ടാണ് ഇവര് നമുക്ക് മെസ്സേജ് അയക്കുന്നത്. കണ്ടാൽ അച്ചട്ടാണെന്ന് തോന്നിപ്പോവും. അപ്പൊ ഇവന്മാരുടെ കയ്യിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിൽ സേവ് ചെയ്ത് വെക്കണം. നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് ഒരിക്കലും നിങ്ങൾക്ക് വാട്സപ്പിൽ ഈ ചെല്ലാൻ അയക്കില്ല. മെസ്സേജുകൾ ഒഫീഷ്യൽ SMS ആയിട്ട് മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് വാട്സപ്പിൽ വണ്ടിയുടെ ഫോട്ടോയും ഫൈനും ഒക്കെ കണ്ട് ആരും ഞെട്ടണ്ട, അത് വ്യാജനാണ് എന്ന് ഉറപ്പിക്കുക മനസ്സിൽ. അതുപോലെ ഈ വാട്സപ്പിൽ ആരെങ്കിലും ലിങ്കുകളോ ആപ്ലിക്കേഷൻ ഫയൽസോ ഒക്കെ അയച്ചു കൊടുത്താൽ ദയവ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യുകയോ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യരുത്. അതുവഴി നിങ്ങളുടെ ഫോൺ മൊത്തം അവർ ഹാക്ക് ചെയ്തേക്കാം. പിന്നെ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ, സംശയമുണ്ടോ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഈ ചെലാന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി വണ്ടി നമ്പർ അടിച്ചു നോക്കുക, അല്ലെങ്കിൽ കസ്റ്റമർ കെയർ ആയിട്ട് നേരിട്ട് ബന്ധപ്പെടുക. അല്ലാതെ ലിങ്കിൽ കാണുന്ന നമ്പറിലേക്ക് ഒരിക്കലും വിളിച്ച് ചോദിക്കാൻ നിൽക്കരുത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ ചെലാന്റെ പേരിൽ വരുന്ന ഒഫീഷ്യൽ സന്ദേശത്തിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളോ പാസ്വേഡോ ATM കാർഡ് നമ്പറോ OTP ഒന്നും ചോദിക്കാറില്ല. അങ്ങനെ ചോദിച്ചുകൂടെ കഴിഞ്ഞാൽ ഉറപ്പിച്ചോ 100%, 101% തട്ടിപ്പാണ്. അപ്പോ ഡിജിറ്റൽ യുഗമാണ്, കള്ളന്മാര് ഹൈടെക് ആണ്, നമ്മൾ കുറച്ചുകൂടെ സ്മാർട്ട് ആകണം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഇന്നത്തെ നമ്മുടെ കാലിഡോസ്കോപ്പ് ഏകദേശം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ പോകുന്നതിന് മുന്നേ എനിക്കൊരു ഗോൾഡൻ ടിപ്പൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് പകർത്താനുണ്ട്. നമ്മൾ എത്രയൊക്കെ ജാഗ്രത പാലിച്ചാലും ദൈവമേ, ഇനി നമ്മൾ എങ്ങാനും ഇങ്ങനെ ഒരു ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ ഒട്ടും സമയം കളയരുത്. ആ തട്ടിപ്പ് നടന്ന് നിങ്ങൾക്കത് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനകം, ആ മണിക്കൂർ എന്ന് പറയുന്നത് ദ ഗോൾഡൻ അവറാണ്, 1930 എന്ന നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങൾ എത്ര പെട്ടെന്ന് വിളിക്കുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങളുടെ നഷ്ടപ്പെട്ട പണം തിരിച്ചെടുക്കാനായിട്ട് പോലീസിന് സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് cybercrime.gov.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയും പരാതി രജിസ്റ്റർ ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഓർത്തു വെക്കുക. നമ്മുടെ പണം നമ്മുടെ അധ്വാനമാണ്, അതാരും കൊണ്ടുപോകാൻ സമ്മതിക്കരുത്. അപ്പൊ എപ്പോഴും അറിവോടെയും ജാഗ്രതയോടെയും ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം മറ്റൊരു കിഡിൽ എന്ന എപ്പിസോഡുമായി. അതുവരെ സൈനിങ് ഓഫ് ഫ്രം കാലിഡോസ്കോപ്പ്. ബൈ ബൈ.
2: ഘടോൽഗതന്മാരെ വെല്ലുന്ന ഘടാഗതിയന്മാർ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
0: പ്രോട്ടീനുകളും വൈറ്റമിൻസും ധാതുക്കളും കൊണ്ട് സമൃദ്ധമായ കൂണ് ഇന്ന് നമ്മുടെ ഭക്ഷണക്രമത്തിലെ പ്രധാന താരമാണ്, അല്ലെ? വിപണിയിൽ നിന്നും ഉയർന്ന വില കൊടുത്ത് വാങ്ങുന്നതിനേക്കാൾ എത്രയോ എളുപ്പത്തിലും കുറഞ്ഞ ചെലവിലും വീട്ടിലെ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് നമുക്കിത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. വീടിനുള്ളിലെ ചെറിയൊരു മൂലയിലോ സ്റ്റോർ റൂമിലോ പോലും കൂൺ കൃഷി തുടങ്ങാനായിട്ട് സാധിക്കും. എങ്ങനെ കൂൺ കൃഷി ആരംഭിക്കാം, ബഡ്ഡുകൾ എങ്ങനെ തയ്യാറാക്കാം, വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ലളിതമായ പരിപാലന രീതികൾ എന്തൊക്കെയാണ്, വിളവെടുപ്പ് എപ്പോൾ നടത്താം എന്നിവയെക്കുറിച്ചെല്ലാം സമഗ്രമായി അറിയാം ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഹരിതഭൂമിയുമായി കൂടെയുണ്ട് ഞാൻ സുനിൽ. സാധാരണ കൃഷികൾ പോലെ വിശാലമായ പറമ്പോ വലിയ സൂര്യപ്രകാശമോ കൂൺ കൃഷിക്ക് ആവശ്യമില്ല. വീടിന്റെ അടച്ചിട്ട ഒരു മുറിയിലോ കാറ്റും വെളിച്ചവും നേരിയ തോതിൽ കടക്കുന്ന തണലുള്ള ഇടങ്ങളിലോ ഇത് വളർത്താം. അതുകൊണ്ട് തന്നെ വീട്ടമ്മമാർക്കും പ്രായമുള്ളവർക്കും ഒരുപോലെ ചെയ്യാവുന്ന ലളിതമായ ഒരു രീതിയാണ് ഇത്. വീട്ടിലെ ആവശ്യങ്ങൾക്ക് മാത്രമായി ചെയ്യുമ്പോൾ 4 അല്ലെങ്കിൽ 5 കൂൺ ബെഡുകൾ മാത്രം നിർമ്മിച്ച് തുടക്കം കുറിക്കാം. വിപണിയിൽ ലഭിക്കുന്ന കൂണുകളിൽ അടങ്ങിയിരിക്കാനായിട്ട് സാധ്യതയുള്ള കീടനാശിനികളോ രാസവസ്തുക്കളോ ഇല്ലാതെ പൂർണമായും ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ ശുദ്ധമായ കൂൺ വീട്ടുകാർക്ക് കഴിക്കാനായിട്ട് സാധിക്കുന്നുവെന്നതാണ് ഏറ്റവും വലിയ മേന്മ. വളരെ കുറഞ്ഞ സാമ്പത്തിക ചെലവും കുറഞ്ഞ സമയവും മാത്രമേ ഇതിനായിട്ട് മാറ്റിവെക്കേണ്ടതുള്ളൂ. ദിവസേന രാവിലെയും വൈകുന്നേരവും ഏതാനും മിനിറ്റുകൾ നനയ്ക്കാനായിട്ട് മാറ്റിവെച്ചു കഴിഞ്ഞാൽ വെറും 10 മുതൽ 20 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീട്ടിലെ അടുക്കളയിലേക്ക് ആവശ്യമായ ഫ്രഷ് കൂൺ പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് വീട്ടിലെ കൂൺ കൃഷിയെക്കുറിച്ചാണ്. തുടരാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ സുനിൽനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി അനുയോജ്യമായ കൂൺ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. വീടുകളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യവും എളുപ്പമുള്ളതുമായ ഇനമാണ് ചിപ്പിക്കൂൺ. വൈക്കോലിലോ അറക്കപ്പൊടിയിലോ വളരെ വേഗത്തിൽ വളരുന്ന ഇനമാണ് ഇത്. വെള്ള, ചാരനിറം, പിങ്ക് തുടങ്ങി വിവിധ വർണ്ണങ്ങളിൽ ലഭിക്കുന്ന ചിപ്പിക്കൂണുകൾ കേരളത്തിലെ അന്തരീക്ഷ താപനിലയ്ക്ക് വളരെ അനുയോജ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഇനമാണ് പാൽക്കൂൺ, മിൽക്കി മഷ്റൂം. ചിപ്പിക്കൂണിനേക്കാൾ അല്പം കൂടി ഉയർന്ന താപനില താങ്ങാൻ ശേഷിയുള്ളതും കട്ടിയുള്ള തണ്ടുകളോട് കൂടിയതുമാണ് ഇത്. ഇവയ്ക്ക് വിപണിയിൽ കൂടുതൽ ദിവസങ്ങൾ കേടുകൂടാതെ ഇരിക്കാനുള്ള ആയുസ്സുണ്ട്. തുടക്കക്കാരെപ്പോഴും ചിപ്പിക്കൂൺ തിരഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം ഇതിന്റെ ബഡ്ഡുകൾ തയ്യാറാക്കാനും വിരിയിച്ചെടുക്കാനും വളരെ കുറഞ്ഞ പരിചരണം മതിയാകും. രോഗബാധ വരാനുള്ള സാധ്യതയും ചിപ്പിക്കൂണുകളിൽ താരതമ്യേന കുറവാണ്. കൂൺ കൃഷിയെക്കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വിത്ത് തെരഞ്ഞെടുപ്പും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞേരാം മനോഹരമായ പാട്ടിനു ശേഷം.

ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കൂൺ കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി വിത്ത് തെരഞ്ഞെടുപ്പ് മറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം. കൂൺ കൃഷിയുടെ വിജയത്തിന് 50% പങ്കുവഹിക്കുന്നത് നമ്മൾ തെരഞ്ഞെടുക്കുന്ന വിത്തിന്റെ ഗുണമേന്മയാണ്. കാർഷിക സർവകലാശാലകളിൽ നിന്നോ വിശ്വസനീയമായ കൃഷി ഭവനുകളിൽ നിന്നോ അംഗീകൃത നഴ്സറികളിൽ നിന്നോ മാത്രം കൂൺ വിത്തുകൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. നല്ല വിത്തുകൾ തെരഞ്ഞെടുക്കുമ്പോൾ പാക്കറ്റിനുള്ളിൽ പൂർണ്ണമായിട്ടും വെളുത്ത നിറത്തിലുള്ള പൂപ്പൽ പടർന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. പാക്കറ്റിനുള്ളിൽ കറുപ്പോ പച്ചയോ നിറത്തിലുള്ള പുള്ളികളോ അനാവശ്യമായ ദുർഗന്ധമോ ഉണ്ടെങ്കിൽ അത്തരം വിത്തുകൾ ഉപയോഗിക്കരുത്. വാങ്ങിയ വിത്തുകൾ അധിക ദിവസം വെറുതെ വയ്ക്കാതെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ബഡ്ഡുകൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കണം. വിത്ത് സൂക്ഷിക്കേണ്ടി വന്നാൽ ഫ്രിഡ്ജിന്റെ താഴത്തെ തട്ടിൽ സൂക്ഷിക്കാവുന്നതാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. ഇനി ഇതിന്റെ മാധ്യമം ഒരുക്കലും അണുനശീകരണവും എങ്ങനെയാണെന്ന് പറയാം നല്ലൊരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കൂൺ കൃഷിയെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂൺ വളർത്താനായിട്ട് ഏറ്റവും അനുയോജ്യമായ മാധ്യമം നല്ല ഉണങ്ങിയ വൈക്കോലാണ്. കറുത്ത പുള്ളികളോ പൂപ്പൽ ബാധയോ ഇല്ലാത്ത വൃത്തിയുള്ള വൈക്കോൽ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ഈ വൈക്കോൽ 2 മുതൽ 3 ഇഞ്ച് നീളമുള്ള ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. മുറിച്ചു വെച്ച വൈക്കോൽ കുറഞ്ഞത് 12 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതിനുശേഷം മറ്റു ജീവാണുക്കളെയും പൂപ്പലുകളെയും നശിപ്പിക്കാനായിട്ട് ഈ വൈക്കോൽ തിളച്ച വെള്ളത്തിലിട്ട് ഏകദേശം 30 മുതൽ 45 മിനിറ്റ് സമയം പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയ വൈക്കോൽ വൃത്തിയുള്ള ഷീറ്റിൽ പരത്തിയിട്ട് വെള്ളത്തിന്റെ ഈർപ്പം മാറ്റിയെടുക്കണം. വൈക്കോൽ കയ്യിലെടുത്ത് പിഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളമൊരിക്കലും ചാടരുത്. എന്നാൽ തണുത്ത ഈർപ്പം ഉണ്ടായിരിക്കുകയും വേണം. ഈ ഘട്ടമാണ് ബഡ് നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യം. ഇനി കൂൺ ബഡ് തയ്യാറാക്കുന്ന രീതിയെക്കുറിച്ചറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനലപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് കൂൺ ബെഡ് തയ്യാറാക്കുന്ന രീതിയെ കുറിച്ച് പറയാം. കൂൺ ബെഡ് നിർമ്മിക്കാനായിട്ട് 12x24 വലുപ്പമുള്ള സുതാര്യമായ പോളിത്തീൻ കവറുകളാണ്, ഇഞ്ചാണ് കേട്ടോ, അങ്ങനെയുള്ള പോളിത്തീൻ കവറുകളാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. കവറിന്റെ അടിഭാഗം കെട്ടി സിലിണ്ടർ ആകൃതിയിൽ മാറ്റിയ ശേഷം കവറിലേക്ക് ആദ്യത്തെ പാളിയായി പുഴുങ്ങി ഉണക്കിയ വൈക്കോൽ നിറയ്ക്കുക. നിറച്ച വൈക്കോലിന് മുകളിലായിട്ട് വശങ്ങളോട് ചേർന്ന് കൂൺ വിത്തുകൾ തൂകിക്കൊടുക്കണം. അതിന് മുകളിൽ വീണ്ടും വൈക്കോൽ വെച്ച് അമർത്തുക. ഇങ്ങനെ 4 അല്ലെങ്കിൽ 5 പാളികളായി വൈക്കോലും വിത്തും മാറി മാറി നിറച്ച് കവറിന്റെ വായ ഭാഗം നൂലുകൊണ്ട് കട്ടിയായിട്ട് കെട്ടണം. കെട്ടിയ ശേഷം ബെഡിന്റെ വശങ്ങളിൽ വായുസഞ്ചാരത്തിനായിട്ട് ചെറിയ 10 മുതൽ 15 ദ്വാരങ്ങൾ ബ്ലേഡ് കൊണ്ട് ഇട്ടുകൊടുക്കണം. ഈ ബെഡുകൾ വെളിച്ചം കുറഞ്ഞ തണുപ്പുള്ള ഒരു മുറിയിൽ കയറുകളിൽ തൂക്കിയിടുകയോ റാക്കുകളിൽ വയ്ക്കുകയോ ചെയ്യാം. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. ഇനിയൊരു ഇടം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. കൂൺ കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കൂൺ വിരിയിക്കലും മറ്റുള്ള പരിചരണങ്ങളെക്കുറിച്ചും പറഞ്ഞുതരാം. ബഡ് തയ്യാറാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 15 മുതൽ 18 ദിവസങ്ങൾ വരെ ഇവയ്ക്ക് നേരിട്ടുള്ള വെളിച്ചമോ വെള്ളമോ നൽകേണ്ടതില്ല. ഈ സമയത്ത് വിത്തുകളിൽ നിന്നുള്ള വെളുത്ത പൂപ്പൽ വൈക്കോൽ മുഴുവൻ പടർന്ന് ബഡ് പൂർണ്ണമായിട്ടും വെളുത്ത നിറത്തിലാകും. ബഡ് പൂർണ്ണമായിട്ടും വെളുത്തു കഴിഞ്ഞാൽ പോളിത്തീൻ കവർ ബ്ലേഡ് ഉപയോഗിച്ച് ശ്രദ്ധയോടെ മുറിച്ചു മാറ്റാം. അതിനുശേഷം മുറിയിൽ നേരിയ വെളിച്ചവും വായുസഞ്ചാരവും ഉറപ്പാക്കണം. ഈ ഘട്ടത്തിലാണ് ദിവസേന വെള്ളം തളിച്ചു കൊടുക്കേണ്ടത്. ഹാൻഡ് സ്പ്രേയർ ഉപയോഗിച്ച് ദിവസവും 2 അല്ലെങ്കിൽ 3 തവണ ബഡിന് മുകളിലേക്ക് നേരിയ രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അന്തരീക്ഷത്തിൽ എപ്പോഴും ഈർപ്പവും തണുപ്പും നിലനിർത്താനായിട്ട് മുറിയുടെ തറയിൽ വെള്ളം തളിക്കുന്നതും നല്ലതാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് കൂൺ കൃഷിയെക്കുറിച്ചാണ്. ഇനി വിളവെടുപ്പ് രീതിയെക്കുറിച്ച് പറയാം മനോഹരമായ ഒരു പാട്ടിന്.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കൂൺ കൃഷിയെക്കുറിച്ച് പറയുന്ന ഇന്നത്തെ ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി കൂണിന്റെ വിളവെടുപ്പ് എങ്ങനെയാണെന്ന് പറയാം. കവർ മുറിച്ചു മാറ്റി വെള്ളം തളിച്ചു തുടങ്ങി 3-4 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചെറിയ മുട്ടകൾ പ്രത്യക്ഷപ്പെടാനായിട്ട് തുടങ്ങും. ഇവ വളരെ വേഗത്തിൽ വളരുകയും 2 ദിവസത്തിനുള്ളിൽ പറിച്ചെടുക്കാൻ പാകമാവുകയും ചെയ്യും. കൂണിന്റെ അരികുകൾ മുകളിലേക്ക് വളയുന്നതിന് തൊട്ട് മുമ്പുള്ള ഘട്ടമാണ് വിളവെടുക്കാനായിട്ട് ഏറ്റവും അനുയോജ്യം. കത്തിയോ ബ്ലേഡോ ഉപയോഗിച്ച് മുറിക്കാതെ കൂണിന്റെ തണ്ടിന്റെ അടിഭാഗത്ത് പിടിച്ച് നേരെ ഒന്ന് തിരിച്ച് പതുക്കെ പറിച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരു ബെഡിൽ നിന്ന് തന്നെ 3 മുതൽ 4 തവണ വരെ ഇടവേളകളിൽ വിളവെടുപ്പ് നടത്താം. ഒരു തവണ വിളവെടുത്ത ശേഷം തണ്ടുകൾ നിന്ന ഭാഗം പതുക്കെ വടിച്ചു കളഞ്ഞ് നന തുടർന്നു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വീണ്ടും പുതിയ കൂണുകൾ ഉണ്ടായി തുടങ്ങാം. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. കൂൺ കൃഷിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി രോഗപ്രതിരോധവും സുരക്ഷാ മുൻകരുതലുകളും എങ്ങനെയാണെന്ന് പറയാം മനോഹരമായ പാട്ടിന് ശേഷം.

ഭൂമി. ഹരിതഭൂമി, കർഷകരുടെ ഹൃദയതാളം. കൂൺ കൃഷിയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ശുചിത്വമാണ്. ബഡ്ഡുകൾ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ്

ായിട്ട് മുറിയുടെ ജനലുകളിൽ വലകൾ ഇടുന്നത് നല്ലതായിരിക്കും. വിളവെടുത്ത കൂൺ പ്ലാസ്റ്റിക് കവറുകളിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയോളം കേടുകൂടാതെ ഉപയോഗിക്കാം. ഉണക്കിപ്പൊടിച്ചും സൂക്ഷിക്കാവുന്നതാണ്. വീട്ടുതൊടിയിലെ ലളിതമായ ഈ ഒരു കൃഷിരീതി വഴി പണച്ചെലവില്ലാതെ എന്നും പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം നമുക്ക് ഉറപ്പാക്കാം. വലിയ സ്ഥല സൗകര്യങ്ങളോ അധ്വാനമോ ഇല്ലാതെ വീടിന്റെ ഒരു കൊച്ചു കോണിൽ നിന്ന് പോലും തുടക്കം കുറിക്കാവുന്ന ഒന്നാണ് കൂൺ കൃഷി. കുറഞ്ഞ ചെലവിൽ വീട്ടിലേക്ക് ആവശ്യമായ പോഷക ഗുണമുള്ള വിഷരഹിത കൂൺ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂൺ കൃഷിയെക്കുറിച്ച് പറഞ്ഞ ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും. രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ ദേ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 ആയിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം, നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. അപ്പൊ 12 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റ് പാട്ടിനുള്ള സമയമാണ്, ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് കേൾക്കാനുള്ള സമയമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ, അത് ചിലപ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ റാൻഡമായിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നൊരു പാട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ചിലപ്പോൾ ബർത്ത്ഡേസ് ഉണ്ടായിരിക്കാം, വെഡിങ് ഡേയ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പെഷ്യൽ എന്തെങ്കിലും ഒക്കേഷന് വേണ്ടി നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ തോന്നുന്നൊരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ കൃത്യമായിട്ട് എന്നെ അറിയിക്കാം. എങ്ങനെ അറിയിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ദേ ഞാനൊരു നമ്പർ പറഞ്ഞുതരും, വേഗം നോട്ട് ചെയ്തോ. 8 2 8 1 5 0 9 0 0 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. 8 2 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം, അല്ലെങ്കിൽ വിളിക്കാം. ഇനി അതും അല്ലെങ്കിൽ അഹല്യ എഫ് എം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ മെസ്സേജസ് വായിക്കാം. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പാട്ട് ചോദിക്കാനുള്ള ഒരു അവസരം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ പാട്ട് ഏത് പ്ലേ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് കുറച്ച് സ്വരമൊക്കെ കേൾക്കാൻ ഒരാഗ്രഹം, സരിഗ രിഗമ ഗമ്മപ്പ അങ്ങനെയൊക്കെ കേൾക്കാൻ ഒരു ആഗ്രഹം തോന്നുന്നുണ്ട്. ഞാൻ അടുത്ത പാട്ട് നമ്മുടെ ചിന്നമ്മ അടി കുഞ്ഞിപ്പെണ്ണമ്മ എന്ന് പറഞ്ഞ പാട്ട്, ഒപ്പം എന്ന സിനിമയിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ എന്താ പറയുക ഒരു ഒരു സിനിമ കണ്ടതിന്റെ ഒരു ഫീലായിരുന്നു ആ പടം കണ്ടിറങ്ങിയപ്പോൾ അല്ലെ. മോഹൻലാൽ ഒരു ബ്ലൈൻഡ് ആയിട്ട് അഭിനയിക്കുന്ന ആ ഒരു സിനിമ ആൻഡ് ആ സിനിമ കൊടുത്ത ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് അത്ര ചെറിയൊരു കാര്യമല്ല. എന്തായാലും അതിൽ കുറച്ച് സ്വരങ്ങളൊക്കെ കേൾക്കാൻ എനിക്കിപ്പോൾ ഒരു ആഗ്രഹം. അപ്പൊ എന്റെ കൂടെ നിങ്ങളും ചേർന്ന് ആ സ്വരങ്ങളൊക്കെ കേട്ടോളൂ. എന്തായാലും പാട്ട് ഇതുപോലെ പലതും റാൻഡമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരിക്കും, അതൊക്കെ കേൾക്കാനുള്ള ഒരു സമയമാണ്. മഴ പല സ്ഥലങ്ങളിലും പ്രശ്നമാണ്, പല സ്ഥലങ്ങളിലും എന്താ പറയുക സ്കൂളുകൾ ഇല്ല എന്നുള്ളതൊക്കെ എനിക്കറിയാം. തൃശ്ശൂരൊക്കെ ഇങ്ങനെ വിളിച്ചപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു നല്ല മഴയാന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നല്ല മഴയുള്ള സമയമാണ്. അപ്പോൾ സേഫായിട്ട് മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഏരിയാസിന്റെ ഒരു പ്രത്യേകതയൊക്കെ നിങ്ങൾക്കാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെ അപകടമുള്ള ഒരു മേഖലയാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ദയവീത് അവിടെ നിന്നൊക്കെ ഒന്ന് മാറി താമസിക്കുക എന്നുള്ളൊരു റിക്വസ്റ്റും കൂടി പറഞ്ഞുകൊണ്ട് ദേ നമ്മൾ ഇൻസ്റ്റന്റ് പാട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീരാണോ അഹല്യ എഫ് എം. അപ്പോൾ പാട്ട് കേട്ടിട്ട് എന്റെ കൂടെ ഇങ്ങോട്ട് പോന്നോളൂ. ദിസ് ഇസ് അഹല്യ എഫ് എം, കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്റ്റേ ട്യൂൻഡ്.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. ആ യെസ്, അങ്ങനെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. വേഗം വേഗം പാട്ടുകൾ ചോദിച്ചാലാണ് നമുക്ക് വേഗം വേഗം പാട്ട് വെച്ചുതരാനായിട്ട് പറ്റുള്ളൂ. എനിക്കിത് ആദ്യത്തെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇത് ആരാണ് അയച്ചിരിക്കുന്നതെന്നുള്ളത് ഞാൻ വായിക്കാം. നമസ്കാരം, 7.5 പൊന്നാന എന്ന സിനിമയിലെ മണിമേഘം ചിന്നി ചിന്നി എന്ന പാട്ട് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടുള്ളത് ഗിരീഷാണ്, എരമല്ലൂർ എന്ന സ്ഥലത്തുനിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉറപ്പായിട്ട് നമ്മൾ പാട്ട് വെച്ചുതരും. ആൻഡ് അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ, അഹല്യ ഇൻസെന്റ് പാട്ടിലൂടെ സൗഹൃദവാണി സ്വപ്നക്കൂട് അഹല്യ കൂട്ടുകാർക്കും മറ്റ് എല്ലാ കൂട്ടുകാർക്കും വേണ്ടി കാണാൻ കൊതിച്ചു സിനിമയിൽ സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാൻ എന്ന ഗാനം കേൾപ്പിക്കുക. PV മുഹമ്മദാണ് വടക്കേ വാവന്നൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ രണ്ട് പാട്ടുകളാണ് നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. അഹല്യ FM ൽ നിങ്ങളുടെ കൂടെ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം ദേ 12 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആവാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജെ ഹീരയാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
2: അത് ഞാൻ അപ്പൊ മാധവേട്ടനാണ്. ഹീര മോളെ,
1: മാധവേട്ട സുഖാണോ?
2: സുഖമായിരിക്കും മോളെ. മഴയുണ്ട്, വെയിലുണ്ട്.
1: ആഹാ, രണ്ടും മാറി മാറി അങ്ങ് എൻജോയ് ചെയ്യാണ് അല്ലേ? ശരി, ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: ഇത് നമ്മുടെ എലപ്പൂളിലെ കാന്തി സുമേഷിന്റെ മകന് 100 പിറന്നാളാശംസകൾ, അതേമാതിരി ആദ്യ അഭിരാമിക്ക് ഒരു 100 പിറന്നാളാശംസകൾ നേരുന്നു. ആയി സാരോ സൗഖ്യത്തോടെ എന്നും ഇരിക്കട്ടെ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു.
1: ഓക്കെ, അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ.
2: അഭിരാമിന്റെ അടുത്ത് പറയുന്നു മോളെ, അതിന്റെ അടുത്ത് പറയുന്നു.
1: എന്താണ്
2: അഭിരാമിന്റെ അടുത്ത്
1: പറയാം? ഞാൻ അഭിരാമിയുടെ അടുത്ത് പറയാം കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും സ്പെഷ്യലായിട്ട് അഭിരാമിക്കും കൂടെ ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആർ ജെ അഭിരാമിയുടെ ബർത്ത്ഡേ ആണ്. ആൻഡ് അതുപോലെ തന്നെ ഇനി വേറെ മെസ്സേജസ് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏത് പ്ലേ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ആക്ച്വലി ഞാൻ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് വിജയനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിജയൻ ചേട്ടന്റെ മെസ്സേജ്, ഹലോ അഹല്യ എഫ് എം, ഞാൻ വിജയൻ വല്ലടി കഞ്ചിക്കോട് നിന്നാണ്. എനിക്ക് ഇന്ന് റോജാ സിനിമയിലെ കാതൽ റോജാവെ എങ്കേ നീയെങ്കേ ഈ സോങ് വെച്ചു തരുമോ? ഒരു കാലത്ത് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു മെലഡി ആയിരുന്നു. എനിക്ക് ഇന്നും ഞാൻ ഈ പാട്ട് ഓർമ്മയിൽ കൊണ്ടു നടക്കുന്നു. വെച്ചു തരണം എന്ന് ചർച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ഞാൻ വെച്ചു തരും. ഓക്കെ, എന്തായാലും ഈ പാട്ടുകൾക്ക് ശേഷം നമ്മൾ ആകാശവാണി വാർത്തകൾക്ക് ശേഷമായിരിക്കും നമ്മൾ ബാക്കി ഡെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടാവുക. അപ്പൊ എന്തായാലും നമ്പർ ഞാൻ ഒന്നും കൂടെ പറയാം. 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജസ് അയക്കാം, അല്ലെങ്കിൽ അഹല്യ എഫ് എം എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലും നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. നിങ്ങളുടെ കൂടെ അഹല്യ എഫ് എമ്മിൽ ദിസ് ഇസ് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ. നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
4: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
5: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
4: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
6: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PMsuryaghar.gov.in.
7: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
8: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 26 പേർ മരിച്ചതായും 4 പേരെ കാണാതായതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ. 67.44 കോടി രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായും മുഖ്യമന്ത്രി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. RBI നടപ്പ് സാമ്പത്തിക വർഷത്തെ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% നിലനിർത്തും. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിന് ഇന്ന് US തുടക്കം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 26 പേർ മരിച്ചതായും 4 പേരെ കാണാതായതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. 1882 ഹെക്ടർ കൃഷി നശിച്ചതായും പ്രാഥമിക വിവരമനുസരിച്ച് 67.44 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായും മുഖ്യമന്ത്രി മന്ത്രിസഭായോഗത്തിന് ശേഷം പറഞ്ഞു. 23537 കർഷകരെ മഴക്കെടുതി ബാധിച്ചു. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ നൽകുമെന്നും വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും 10,000 രൂപ നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിൽ വരാത്തവർക്കും തുക അനുവദിക്കും. അതത് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് അനുസരിച്ചാകും തുക അനുവദിക്കുക. മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് 10,000 രൂപ അനുവദിച്ചു. മഴക്കെടുതിയിൽ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് തുക 6 ലക്ഷമായി വർദ്ധിപ്പിച്ചെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മഴക്കെടുതിയിൽ വീടും സ്ഥലവും പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ 12 ലക്ഷം രൂപ നൽകും. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ വിയോഗം വേദനാജനകമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. രാജേഷിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്നും വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. 2024 തൃശൂർ ജില്ലയിലുണ്ടായ കാലവർഷത്തിലും ഉരുൾപൊട്ടലിലും വീട് നഷ്ടപ്പെട്ട ധനസഹായം ലഭിക്കേണ്ട 248 ഗുണഭോക്താക്കൾക്ക് ധനസഹായം അനുവദിക്കുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. സംസ്ഥാന പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർപേഴ്സണായി റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രനെ നിയമിച്ചതായും മുഖ്യമന്ത്രി. 2026-27 സാമ്പത്തിക വർഷത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട വികസന ഫണ്ടിന്റെ ഒന്നാം ഗഡുവായ 2029.15 കോടി രൂപ നൽകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കോട്ടയം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ ജലനിരപ്പ് കുറഞ്ഞു തുടങ്ങി. ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. ജില്ലയിൽ പുലർച്ചെ മുതൽ മഴ ശക്തമായി തുടരുന്നുണ്ട്. കോട്ടയത്തുനിന്ന് ദേവിക എസ് നായർ.
1: കിഴക്കൻ മേഖലയിൽ ജലനിരപ്പ് കുറഞ്ഞെങ്കിലും കോട്ടയം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമാണ്. 4 ദിവസമായി ജില്ലയിൽ മീനച്ചിലാറ് കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ട് പാലാ ഭാഗങ്ങളിൽ ജലനിരപ്പ് 9 അടിയായി താഴ്ന്നിട്ടുണ്ട്. കുമരകം, ആർപ്പുക്കര, തിരുവാർപ്പ്, ഐമനം പഞ്ചായത്തുകളിലെ 70% വീടുകളിലും വെള്ളം കയറിയ നിലയിലാണ്. കോട്ടയത്ത് നിന്ന് കുമരകം വഴി ചേർത്തല ഭാഗത്തേക്കുള്ള ഗതാഗതം സാധ്യമല്ല. പരമാവധി ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ 154 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8,321 പേരെ മാറ്റി പാർപ്പിച്ചു.
0: പത്തനംതിട്ട ജില്ലയിൽ ആശ്വാസത്തിന്റെ പകൽ. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജി എസ് ശ്രീധർ.
2: ജില്ലയിൽ തിരുവല്ല, അപ്പർക്കുട്ടനാടൻ ഭാഗങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിനം വരെ കടുത്ത ആശങ്ക നിലനിന്നിരുന്നുവെങ്കിലും മഴ ദുർബലമായതും വെള്ളമിറങ്ങുന്നതും കാരണം ഇന്ന് ജില്ല ആശ്വാസത്തിന്റെ പകലിലാണ്. ആറന്മുളയിൽ നിന്നും ഏറെക്കുറെ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിലാകെ 103 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്.

0: ഇതിൽ കൂടുതലും ക്യാമ്പുകൾ ഉള്ളത് തിരുവല്ല താലൂക്കിലാണ്. തിരുവല്ല മതിൽ ഭാഗത്ത് ഇന്നലെ ബംഗാൾ സ്വദേശി രാജമണ്ഡൽ വെള്ളം കയറിയ വീട്ടിൽ നിന്നും ഇലക്ട്രോണിക് സാധനങ്ങൾ മാറ്റുന്നതിനിടയിൽ ഷോക്കേറ്റ് മരിച്ച സംഭവവും ഉണ്ടായി.
1: ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലേക്കും ജില്ലയ്ക്ക് പുറത്തേക്കും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷ കൂടിയായ ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് അത്യാവശ്യമല്ലാത്ത അന്തർ സംസ്ഥാന യാത്രകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ജില്ലയിൽ 10 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 112 കുടുംബങ്ങളാണ് കഴിയുന്നത്. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ വന്യമൃഗശല്യം തടയുന്നതിന് തിരുവമ്പാടി മണ്ഡലത്തിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. വനം കൃഷി വകുപ്പുകളുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതികളുടെ അവലോകനം, മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിന് ശാശ്വത പരിഹാരം എന്നീ കാര്യങ്ങളാണ് യോഗം പ്രധാനമായും ചർച്ച ചെയ്തത്. കൂടരഞ്ഞ് തിരുവമ്പാടി, കോടഞ്ചേരി, പുതുപ്പാടി പഞ്ചായത്തുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന 23 കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് പൂർത്തീകരണ ഉത്തരവാദിത്വം വനംവകുപ്പ് ഏറ്റെടുത്ത് നടപ്പാക്കാൻ യോഗത്തിൽ തീരുമാനമായി. ഫെൻസിംഗ് ജോലികൾക്ക് കൂടുതൽ തുക വകയിരുത്താൻ ജില്ലാ ആസൂത്രണ സമിതിയിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ സമർപ്പിച്ച് നിയമപ്രശ്നവും സാമ്പത്തിക പ്രശ്നവും പരിഹരിക്കുന്നതിന് ഗവൺമെന്റിന്റെ അടിയന്തര സഹായം തേടുകയും ചെയ്യും. യോഗത്തിൽ സി കെ കാസിം എംഎൽഎ അധ്യക്ഷനായിരുന്നു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 നിർത്തിവച്ചു. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥികൾ ഡൽഹിയിൽ നടത്തിയ പ്രതിഷേധത്തിന് നേരെ പോലീസ് അതിക്രമം ആരോപിച്ചും വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ടുമാണ് പ്രതിപക്ഷം ഇന്നും ബഹളം തുടർന്നത്. രാവിലെ 11 സഭ സമ്മേളിച്ചപ്പോൾ സ്പീക്കർ ഓം ബിർള ചോദ്യോത്തരവേള ആരംഭിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളികളുമായി രംഗത്തെത്തുകയായിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടപ്പു സാമ്പത്തിക വർഷത്തെ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. മുഖ്യ റിപ്പോ നിരക്ക് 5.25% നിലനിർത്തും. മറ്റ് പലിശ നിരക്കുകളിൽ മാറ്റമില്ല. തിങ്കളാഴ്ച ആരംഭിച്ച കേന്ദ്രബാങ്കിന്റെ 6 ധനനയ സമിതിയുടെ 3 യോഗത്തിലാണ് അന്തിമ തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 2026 ജനുവരി 1 അതിനു മുൻപോ 18 തികഞ്ഞവർക്ക് പട്ടികയിൽ പേര് ചേർക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. യുഎസിലെ യൂജീനിലെ ഹേവാർഡ് ഫീൽഡിൽ ഈ മാസം 9 മത്സരം. 36 ഇന്ത്യൻ ട്രാക്ക് ആന്റ് ഫീൽഡ് ടീം ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കും. 1800 അത്ലറ്റുകൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കും. അസാനിൽ കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ ഉഷാറാണി ബെറുവ, തൻവി ശർമ്മ, ശ്രീയാൻസി വാലിഷെട്ടി എന്നിവർ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ സിംഗിൾസിൽ കിദംബി ശ്രീകാന്ത്, കിരൺ ജോർജ്, റൌണക് ചൌഹാൻ, സനിത് ദയാനന്ദ്, തരുൺ മന്നപ്പള്ളി എന്നിവർ ഇന്ന് കളത്തിലിറങ്ങും. 2025 കൈത്തറി പുരസ്കാരങ്ങൾ ദേശീയ കൈത്തറി ദിനമായ മറ്റന്നാൾ ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്യും. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്, കൈത്തറി വ്യവസായ മേഖലാ പ്രതിനിധികൾ, കയറ്റുമതിക്കാർ, കരകൌശല വിദഗ്ധർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും ഹർഘർ തിരംഗ പരിപാടിയിൽ ജനങ്ങൾ ആവേശകരമായി പങ്കെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഈ മാസം 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാം. 2026 ബ്രിക്സ് അധ്യക്ഷ രാജ്യം എന്ന നിലയിൽ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 3 ബ്രിക്സ് സാംസ്കാരിക വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ഭോപ്പാലിൽ തുടക്കമായി. 2 യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ക്രിയേറ്റീവ് ഇക്കോണമി, കൃത്രിമ ബുദ്ധി, പാരമ്പര്യ സ്വത്തുക്കളുടെ സംരക്ഷണം, കാലാവസ്ഥയും സുസ്ഥിര വികസനവും എന്നീ 3 വിഷയങ്ങളിലാണ് പ്രധാനമായും ചർച്ചകൾ. 13 ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ തുടക്കമായി. മറ്റന്നാൾ വരെ ചേരുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമാണ് പങ്കെടുക്കുന്നത്. രാഷ്ട്രപതി ഭവനിലെ അമൃത് ഉദ്യാനം വേനൽക്കാല സന്ദർശനത്തിന് ഈ മാസം 16 മുതൽ സെപ്റ്റംബർ 15 പൊതുജനങ്ങൾക്ക് തുറന്നു നൽകും. തിങ്കളാഴ്ച ഒഴികെ രാവിലെ 10 മുതൽ വൈകിട്ട് 6 പ്രവേശനാനുമതി. അമൃത് ഉദ്യാൻ പ്രവേശനം സൌജന്യമാണ്. യമൻ തീരത്ത് ആക്രമണത്തിനിരയായ ഇന്ത്യൻ വാണിജ്യ കപ്പൽ MSV ഫൈസ്നൂർ ഒലിയ ചെങ്കടലിൽ മുങ്ങി. കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യൻ പൌരന്മാർ ഉൾപ്പെടെ 14 നാവികരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. റിയാദിലെ ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ജീവനക്കാരുടെ സുരക്ഷയ്ക്കായി യമൻ അധികൃതരുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സൌദി അറേബ്യയിൽ നിന്ന് എണ്ണയുമായി വന്ന യന്ത്രവൽകൃത കപ്പലിന് നേരെ പ്രകോപനമില്ലാത്ത ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന്റെ 7th വാർഷിക ദിനമായ ഇന്ന് ചരിത്രപരമായ ദിനമാണെന്ന് BJP വിശേഷിപ്പിച്ചു. ഭരണഘടനയുടെ അന്തസത്ത ഉയർത്തിപ്പിടിച്ചാണ് ഭരണഘടനാ വകുപ്പ് എടുത്തുമാറ്റിയതെന്ന് ന്യൂഡൽഹിയിൽ BJP വക്താവ് ഗൌരവ് ഭാട്ടിയ പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ നേതൃത്വത്തിൽ സമഗ്ര ബോധവൽക്കരണ പരിപാടി ഇരിട്ടിയിൽ ആരംഭിച്ചു. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ശുചിത്വ മിഷന്റെയും ICDS സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരള ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മഴക്കെടുതിയിൽ 26 പേർ മരിച്ചതായും 4 പേരെ കാണാതായതായും മുഖ്യമന്ത്രി VD സതീശൻ. 67.44 കോടി രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായും മുഖ്യമന്ത്രി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. RBI നടപ്പു സാമ്പത്തിക വർഷത്തെ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% നിലനിർത്തും. ലോക അത്ലറ്റിക്സ് U20 ചാമ്പ്യൻഷിപ്പിന് ഇന്ന് US തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ
2: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
3: യെസ്, അങ്ങനെ സമയം ദേ 12:40 ആയിട്ടാ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരാണ്. അപ്പൊ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനുള്ള ഒരു സമയമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഒരു പാട്ട് കേട്ടാൽ കൊള്ളാം എന്നൊരു മൂഡിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് മെസ്സേജസ് ആയിട്ടും കോൾസ് ആയിട്ടും ഒക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ച് തരിക എന്നുള്ളൊരു ഡ്യൂട്ടിയാണ് ഇന്ന് എനിക്കുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ദേ അടുത്ത പാട്ട് എന്ന് പറയുന്നത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് 2 പാട്ടുകൾ ഞാനിങ്ങനെ വെച്ചുകൊടുക്കാണ്. ആദ്യത്തെ മെസ്സേജ് ഞാൻ വായിക്കാം. രാജേശ്വരിയാണ്. നമസ്കാരം അഹല്യ, ഞാൻ കൊല്ലംകോട്ടുനിന്ന് രാജേശ്വരി. ക്ഷത്രിയൻ സിനിമയിലെ മാലയിൽ യാരോ എന്ന പാട്ട് ഇഷ്ടമാണ്, വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ വെച്ചു തരാലോ. അപ്പൊ രാജേശ്വരിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തമിഴ് സോങ് കേൾക്കാൻ പോകുന്നത്. ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഈ പാട്ട്. അപ്പൊ എന്തായാലും ഞാനും ഈ പാട്ട് നിങ്ങളോടൊപ്പം തന്നെ കേൾക്കാൻ പോവാണ്. ആൻഡ് അടുത്ത പാട്ട് ചോദിച്ചിട്ടുള്ളത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദിത്യനാണ് അടുത്ത പാട്ട് ചോദിച്ചിട്ടുള്ളത്. ഗുഡ് ആഫ്റ്റർനൂൺ ഈര, സിനിമ കാക്കൂത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ, കണ്ണാൻ തുമ്പി പോരാമോ എന്ന സോങ് ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ മോൻ ആദിത്യനും RJ അഭിരാമിക്കും വേണ്ടി സ്പെഷ്യലായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് ശാന്തി സുമേഷ് ആണ് എലപ്പുള്ളിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ശാന്തി സുമേഷ് ആദിത്യൻ എന്നാണ് എനിക്ക് തോന്നുന്നു, അത് മോന്റെ പേരാണോ എന്ന് എനിക്കറിയില്ല. എനിവേ, എന്തായാലും ആദിത്യൻ പ്ലസ് ശാന്തി സുമേഷ് രണ്ടുപേർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ പറഞ്ഞല്ലോ, RJ അഭിരാമിക്കും അതുപോലെ തന്നെ ആദിത്യനും വേണ്ടിയിട്ടാണ് ഈ പാട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേർക്കും വേണ്ടിയിട്ട് നമ്മൾ പാട്ട് കേൾക്കാൻ പോവാണ്. അപ്പോൾ ഈ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാനുള്ള സമയമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, 8 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജസ് അയക്കാം, അങ്ങനെ നിങ്ങൾക്ക് പാട്ടുകൾ ചോദിക്കാം. ഇനി അതും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലേ പറ്റുള്ളൂ, അങ്ങനെ വാശി പിടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് അഹല്യ FM 90.4 എന്ന് പറഞ്ഞ പേജ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എടുത്തിട്ട് അവിടെ നിങ്ങൾക്ക് DM ചെയ്യാം, ഞാൻ ആ പാട്ടുകളും കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരും നിങ്ങളുടെ കൂടെ അഹല്യ FM. ദിസ് ഇസ് RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ ദേ സമയം 12 മണി കഴിഞ്ഞ് 51 മിനിറ്റ്, വിച്ച് മീൻസ് നമ്മളുടെ ദേ ഒരു മണിക്കൂർ ഇവിടെ തീരാണ് കേട്ടോ ഇൻസ്റ്റന്റ് പാട്ടിന്റെ. അങ്ങനെ ദേ ഇനി ഒരു മണിക്കൂറും കൂടി ബാക്കിയുള്ളൂ, നമുക്ക് 2 മണി വരെ പാട്ട് വെക്കാനുള്ള സമയമുള്ളൂ. അപ്പൊ വേഗം വേഗം നിങ്ങളുടെ റിക്വസ്റ്റുകൾ അയക്കുക, വേഗം വേഗം വിളിക്കുക, വേഗം വേഗം പാട്ടുകൾ ചോദിക്കുക. ഓക്കെ, എന്തായാലും ദേ ഇപ്പൊ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ,
0: സഹദേവൻ ചേട്ടാ, സുഖാണോ?
1: ഓക്കെ,
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ശരി ശരി, ഓക്കെ ചേട്ടാ. അപ്പൊ അഭിരാമിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ ആർജി അഭിരാമിക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. പൂ വേണം പൂപ്പട വേണം എന്ന് പറഞ്ഞ ഒരു മിന്നാ മിന്നിങ്ങിന്റെ നുറുങ്ങുവെട്ടം എന്ന സിനിമയിൽ നല്ലൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ അടുത്ത പാട്ട് ചോദിച്ചിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശ്വിനാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ അശ്വിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ്, ഞാൻ അശ്വിൻ, കൊടുവായൂരാണ് വീട്. എനിക്ക് പൃഥ്വിരാജ് എന്നാണ് ഉദ്ദേശിച്ചത്. തോന്നുന്നു പൃഥ്വിരാജിന്റെ മൂവിയിലെ ഖലീഫയിലെ അസലായവളെ സോങ് ഒന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ വെച്ച് തരും. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോണത്. ഇൻസ്റ്റന്റ് പാട്ടാണ്. ഇതുപോലെ ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം 8 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക്. ഇനി അതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വിളിക്കാം, അല്ലെങ്കിൽ അഹലി എഫ് എമ്മിന്റെ ഇൻസ്റ്റഗ്രാം പേജിലേക്കും നിങ്ങൾക്ക് പാട്ടുകൾ ചോദിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. ഇൻസ്റ്റന്റ് പാട്ടിൽ അഹലി എഫ് എമ്മിൽ നിങ്ങളോടൊപ്പം ആർജി ഹീര, കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ ദേ സമയം 1 മണി കഴിഞ്ഞ് ദേ 3 മിനിറ്റ് ആവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ എഫ് എം ആണ്, നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹിരയാണ്. അപ്പൊ ഏതാണ് പാട്ട് അടുത്തത് എന്ന് നിങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കില്ലേ. ആരുടെ റിക്വസ്റ്റ് ആയിരിക്കും ഇനി അടുത്തത് എടുക്കാൻ പോകുന്നത് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്. അപ്പൊ ആരാന്ന് നോക്കാം അല്ലേ. ഹലോ, ഇതാരാണ്? സുനിൽ കുമാർ. സുഖാണോ സുനിലേട്ടാ? ഓക്കെ, അപ്പോ എന്താണ്, ഏത് പാട്ടാണ് വേണ്ടത്?
1: അറബിക്കഥ എന്ന മൂവിയിലെ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാറുണ്ട്.
0: ശരി സുനിലേട്ട, പാടോ?
1: പാടും പാടും.
0: ഒന്ന് പാടി കേക്കട്ടെ. ഞാൻ
1: പാടുന്ന എനിക്ക് ഈ പാട്ട് പറയാൻ അറിയില്ല, പാടാറിയില്ല. വേറെ ഏതെങ്കിലും പാട്ട് ഒന്ന് പാടിക്കോട്ടെ.
0: ശരി.
1: ഇളവന്നൂർ മതത്തിനെ
0: കൊണ്ടുറക്കമാണോ, അങ്ങനെയല്ലേ?
1: വെരി ഗുഡ്, വെരി ഗുഡ്.
0: ശരി, ഓക്കെ. അപ്പൊ നമ്മൾ ഈ തിരികെ ഞാൻ വരുമെന്ന ഗാനം ആർക്കാണ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യണത്?
1: ഡെഡിക്കേഷൻ ശിവദാസ് ഫ്രം പെരുവമ്പ്, ടി പി മുരളീധരൻ ഫ്രം ട്രിവാൻഡ്രം,
0: ഓക്കെ,
1: പ്രേമാനന്ദൻ ഫ്രം കാടാങ്കോട്.
0: ഓക്കെ, അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ പാട്ട് വെച്ചു കൊടുക്കും. ഓക്കെ, ഓക്കെ ചേട്ടാ. ശരി, അപ്പൊ സുനിൽ കുമാറാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ സുനിലേട്ടന്റെ വളരെ 3-4 പേരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പാട്ട് വെച്ചു കൊടുക്കുന്നതായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ അടുത്ത പാട്ട് ചോദിച്ചിരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിനേഷ് ആണ് നമ്മൾക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലല്ല, വാട്സപ്പിലാണ്. ദിനേഷ് കാസർഗോഡ് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞാൻ ദിനേഷ് കാസർഗോഡ് നിന്നും ബ്രാഡ് ചിത്രത്തിലെ ഞാനോ എന്നെന്നും എന്ന സോങ് പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ പ്ലേ ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം, മെസ്സേജസ് അയക്കാം, പാട്ടുകളൊക്കെ 1 by 1 ഞാൻ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഓൺ അഹല്യ എഫ് എം ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് നിങ്ങളുടെ കൂടെയുള്ളത് ആർ ജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം ദേ ഒരു മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആവാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ്എമ്മാണ്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ കുറച്ചുപേര് മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ട്. അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്ന ആൾക്കാരെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണല്ലോ. അപ്പൊ നമുക്ക് ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി പാട്ട് എനിക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, ഇത് ഏത് പാട്ടാണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് ഡെഡിക്കേറ്റഡ് ടു ഫിദ നൂർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ആയിഷ നൂറിന്റെ പിറന്നാളാണ്, എന്നിട്ട് ഡെഡിക്കേറ്റഡ് ടു നിദാ ഫൂർ എന്നാണ് പറഞ്ഞത്, ഫിദ ഫൂർ നൂർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിന്ന മിന്നി ഇത്തിരി പൊന്നേന്നാണ് ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മിന്ന മിന്നിക്ക് ഇത്തിരി പൊന്നെന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് പ്രിയം സിനിമയിൽ. കറക്റ്റ് കറക്റ്റ്, ശരിയാണ്. അപ്പം പ്രിയം മൂവിയിലെ മിന്ന മിന്നി ഇത്തിരി പൊന്നെ നല്ലൊരു പാട്ടാണ്, ഒരു നല്ലൊരു ഒരു ക്യൂട്ട്നെസ് ഉള്ള ഒരു പാട്ട്. അപ്പൊ ഈ പാട്ട് ഇന്ന് ഐഷ നൂറിന്റെ പിറന്നാളാണ്, ഡെഡിക്കേറ്റഡ് ഫിദ നൂറിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആരുടെ ബർത്ത്ഡേ ആണെന്ന് എനിക്ക് ക്ലിയർ ആയില്ല, എന്തായാലും നമുക്ക് എന്തായാലും പാട്ട് വെച്ച് കൊടുക്കാം. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു മെസ്സേജാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വേറൊരാളും കൂടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്ന പാട്ട് എന്ന് പറയുന്നത്, ഹായ് ചേച്ചി, ബർസോരെ മേഘ മേഘ വെച്ചു തരുമോ, എൻ സി ഇ ആർ സിയിലെ മേഘ ബിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറയണത്. അപ്പോൾ സച്ചിനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ സച്ചിൻ മേഘയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ടാണ്. അപ്പോൾ ഈ രണ്ട് പാട്ടുകളാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന രണ്ട് റിക്വസ്റ്റുകളാണ് ഇത് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം, വിളിക്കാം 8281509000 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജസ് അയക്കാം, വാട്സപ്പിലും മെസ്സേജ് അയക്കാം. അപ്പോൾ എന്തായാലും പാട്ട് വെച്ച് തരാൻ ഇവിടെ റെഡി ആയിട്ട് ആർ ജി ഹീര ഇരിപ്പുണ്ട്. ഇനി കുറച്ച് സമയം കൂടി നമുക്ക് ബാക്കിയുള്ളൂ. ഈ ഒരു മണിക്കൂറും കൂടെ തീർന്നു കഴിഞ്ഞാൽ എന്റെ ടൈം ലിമിറ്റ് തീരും കേട്ടോ. അപ്പൊ ഏതായാലും വേഗം വേഗം പാട്ടുകൾ അയച്ചു തന്നോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. സ്റ്റേ ട്യൂൺഡ്.

ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. അങ്ങനത്തെ സമയം പതി 10, 11, 12, 1, 2 ഓക്കെ, 1 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആയിരിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് ഇതേ പാട്ട് വെച്ചിരുന്നത് ആർ ജി ഹീരയാണ് നിങ്ങളുടെ കൂടെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതേ പാട്ട് അടുത്തത് ചോദിച്ചിരിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മെസ്സേജാണ് വാട്സപ്പിൽ വന്നിട്ടുള്ളത്. ഹലോ, ഞാൻ പ്രശാന്ത്. അഹല്യയ്ക്ക് സുഖമല്ലേ? ഉറപ്പായിട്ട് എല്ലാവർക്കും സുഖമാണ്. ഒരു ദളം മാത്രം വിടർന്നു ഒരു ചെമ്പനീർ. മ്യൂസിക് എം ജി രാധാകൃഷ്ണൻ, ലിറിസിസ്റ്റ് ഒ എൻ വി കുറിപ്പ്, സിംഗർ കെ ജെ യേശുദാസ്, രാഗം അമൃതവർഷിണി, ഫിലിം ജാലകം, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ പ്രശാന്താണ് നമ്മളുടെ അടുത്ത് പാട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പ്രശാന്ത്, എന്തായാലും പ്രശാന്തിന് വേണ്ടിയിട്ടുള്ള പാട്ട് ഞാൻ വെച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഇനി പ്രശാന്ത് വന്നു, ഇനി അടുത്തത് ആരാന്ന് നോക്കട്ടെ. ഇനി പ്രസാദ് ആണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്രസാദ് ചോദിച്ചിട്ടുള്ള പാട്ട് എന്ന് പറയുന്നത് മേഹൂന എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതും ഈ പറഞ്ഞ മാതിരി മേഹൂന എന്ന് പറയുന്ന സോങ് ആണ്. മേഹൂന സിനിമയിലെ മേഹൂന സോങ്. എനിക്ക് ഷാരൂഖ് ഖാനൊക്കെ അഭിനയിച്ചിട്ടുള്ള നല്ലൊരു സിനിമയാണ്. അപ്പൊ എന്തായാലും ഈ പാട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് പ്രസാദും പ്രശാന്തും ചോദിച്ചിട്ടുള്ള രണ്ട് പാട്ടുകളാണ് നമ്മളിനി ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടി മെസ്സേജസ് അയക്കാം 8815090000 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇനി അതും അല്ലെങ്കിൽ അഹല്യ എഫ് എം 90.4 എന്ന് പറഞ്ഞ പേജിലേക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജസ് അയക്കാം. അപ്പൊ എന്തായാലും ഈ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സമയം ദേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് പാട്ടുകളും കൂടി നിങ്ങൾക്ക് വെച്ചുതരാനായിട്ട് എനിക്ക് പറ്റുള്ളൂ. എന്തായാലും വേഗം വേഗം നിങ്ങളുടെ റിക്വസ്റ്റുകളൊക്കെ വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതേ പാട്ട് വെച്ചിരുന്നത് ആർ ജി ഹീരയാണ് അഹല്യ എഫ് എം. സ്റ്റേ ട്യൂൺഡ്.

0: കിച്ചൺ പാട്ട് ഇവിടെ മൊത്തം പാട്ട്
1: കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റന്റ് പാട്ടാണ് അഹല്യ എഫ് എമ്മിൽ. നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ്. സമയം ദേ ഒരു മണി കഴിഞ്ഞ് 35 മിനിറ്റും കഴിയുമ്പോൾ ഒത്തിരി പേരുടെ മെസ്സേജസ് ഉണ്ട്. എനിക്ക് കൺഫ്യൂഷൻ ആണ് കേട്ടോ, ഇതിൽ ഏത് പാട്ട് എടുക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ലാസ്റ്റ് മൊമെന്റിലെ പാട്ടുകൾ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്താൽ ഞാൻ ഇതൊക്കെ ഇവിടെ കൊണ്ടുപോയി പ്ലേ ചെയ്യും. ഓക്കെ, വളരെ കുറച്ച് സമയമില്ലേ നമുക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ 12 മണിക്ക് നമ്മുടെ ഈ ഒരു ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മുടെ സമയം എന്ന് പറയുന്നത് 2 മണി വരെ. അപ്പോൾ 2 മണിക്കൂറിൽ മാക്സിമം നേരത്തെ തന്നെ പാട്ട് ചോദിച്ചാലാണ് മാക്സിമം പാട്ടുകൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഒരുപാട് പേരുടെ മെസ്സേജസ് ഉണ്ട്, ഞാൻ റാണ്ടമായിട്ട് വായിക്കാനട്ടെ. എനിക്ക് ആരോട് ഇഷ്ടക്കൂടുതലും ഇഷ്ടക്കുറവും ഒന്നുമില്ല. അപ്പൊ ഞാനിത് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്, വാമനപുരം ബസ് റൂട്ടിൽ രാജാവൻ പാർവൈ എന്ന ഗാനം എനിക്കും ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന അഹല്യ കുടുംബത്തിലെ അഭിരാമയ്ക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്ന് ബിനീഷ് അടിമാലയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ബിനീഷ് ഏട്ടൻ ആർജെ അഭിരാമയ്ക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് പാട്ട് ചോദിച്ചിട്ടുള്ളത്. എനിക്കും ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ. രാജാവിൻ പാർവൈ റാണിയിൻ പക്കം, എത്രയോ പഴയ പാട്ടാണല്ലോ. പക്ഷെ അത് ഈ സിനിമയിലൂടെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് അതൊന്ന് റിവൈൻഡ് ചെയ്തെടുത്തു എന്ന് വേണം പറയാൻ. അടുത്ത മെസ്സേജ് ആരാന്ന് നോക്കട്ടെ. ജാജ്വൽ ആണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജാജ്വൽ ചോദിച്ചിട്ടുള്ള പാട്ട് ബി ദാറ്റ് മാൻ ആർട്ടിസ്റ്റ് ഡാർവിൻ ആണ്. റിക്വസ്റ്റഡ് ബൈ ജാജ്വൽ മേൽപ്പറമ്പ്. ദ ബാസ് ഗിറ്റാർ ഇൻ ദ സോങ് പ്ലേഡ് ബൈ മോഹിനി ഡേ ഇസ് അമേസിംഗ്. ഓഫ്കോഴ്സ് നല്ലൊരു പാട്ടാണ്. അതിന്റെ ഒരു പ്രത്യേക പോർഷനാണ്. ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാനുള്ള സാധ്യത കുറവാണ്, പക്ഷെ ഒരുപാട് പേർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. അപ്പൊ ഈ 2 പാട്ടുകളും ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോവാണോ അഹല്യ എഫ് എം. അപ്പൊ ഡാർവിൻ സോങ്, അതായത് ബി ദാറ്റ് മാനും പിന്നെ വാമനപുരം ബസ് റൂട്ടിലെ രാജാവിൻ പാർവൈ, അങ്ങനെ 2 പാട്ടുകളുടെ റിക്വസ്റ്റുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി ഉണ്ട്, കുറച്ച് പാട്ടുകളും കൂടി എന്റെ കയ്യിലുണ്ട്. വേഗം വേഗം നമുക്ക് റിക്വസ്റ്റുകളൊക്കെ എടുക്കാം. എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. നിങ്ങളുടെ കൂടെ അഹല്യ എഫ് എമ്മിൽ, ദിസ് ഇസ് ആർ ജി ഹീര. കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം കാറ്റ്.
1: അങ്ങനെ ദേ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയം ദേ ഇവിടെ തീരാണ്. പക്ഷെ കുറച്ച് പാട്ട്, ഒന്ന് രണ്ട് മൂന്ന് പാട്ടും കൂടെ ഞാൻ മാക്സിമം പ്ലേ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് വിനയാണ്. ഹായ് അഹല്യ, ഒരു സോങ് അൻപേ അൻപേ ഉയരോട് ഉയരാകെ ഫിലിം ഡെഡിക്കേഷൻ മൈ ബ്രദർ ആൻഡ് ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും. വിനയ വളാഞ്ചേരി എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ വിനയ്ക്ക് വേണ്ടി നമ്മൾ എന്തായാലും ഈ പാട്ട് കേൾക്കുന്നതായിരിക്കും. എന്റെ അടുത്ത സോങ് എന്ന് പറഞ്ഞത് പൊട്ടെടുത്ത് എന്ന് പറഞ്ഞിട്ടൊരു സോങ് ആണ്. റസീനയാണ് ഈ പാട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പൊട്ടെടുത്ത് വെച്ച് പറഞ്ഞിട്ടുള്ള ഈ പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ രാഘവ ലോറൻസ് ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ ഈ പാട്ടിനും എന്തായാലും നമ്മൾ വെച്ചു കൊടുക്കും. പിന്നെ ഒരു ഡെഡിക്കേഷൻ കൂടെ ഞാൻ മാക്സിമം എടുക്കുകയാണ്. നമ്മുടെ ക്ഷണക്കത്ത് എന്ന സിനിമയിലെ മംഗളങ്ങൾ അരുളും എന്ന് പറഞ്ഞ പാട്ട്, ആക്ച്വലി ഈ പാട്ട് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് വിഷ്ണുമായി അയച്ചിട്ടുള്ളത്. അപ്പൊ ഈ പാട്ട് വെച്ച് കൊടുക്കോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മംഗളങ്ങൾ അരുളും എന്ന് പറയുന്ന പാട്ട്, മഴനീർക്കണങ്ങളെ, ആ പാട്ട് തീർച്ചയായിട്ടും ഞാൻ വെച്ചുതരും. അപ്പോൾ മാക്സിമം ഈ പാട്ടുകളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എനിക്കറിയാം കുറേ പേരുടെ റിക്വസ്റ്റുകളും കോളുകളും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ മാക്സിമം റിക്വസ്റ്റ് എടുക്കും എന്ന് ഉറപ്പ് തന്നിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. അപ്പൊ തൽക്കാലത്തേക്ക് മാത്രമാണ് ബൈ ബൈ. അപ്പൊ എല്ലാവരും നല്ല സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക, മഴ എപ്പോഴും കരുതി തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ബൈ ബൈ പറയുന്നത് ആർജി ഹീരയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. കീപ് സപ്പോർട്ടിംഗ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു അഹല്യ FM. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
4: മനോഹരമായ മെലഡികളും വ്യത്യസ്തമായ സംഗീത ശൈലിയും കൊണ്ട് മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ഒരു സംഗീത സംവിധായകൻ. മലയാള സിനിമയിലെ എക്കാലത്തെയും ജനപ്രിയ ഗാനങ്ങൾ പലതിനും ഈണം പകർന്നത് എസ് ബാലകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനാണ്. ഇദ്ദേഹത്തിന്റെ പേര് ചിലപ്പോൾ പലർക്കും സുപരിചിതമാകണമെന്നില്ല, പക്ഷേ തീർച്ചയായും ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ നിങ്ങൾ ഓർത്തിരിക്കും. റാംജി റാവു സ്പീക്കിംഗ്, ഹരിഹർ നഗർ, വിയറ്റ്നാം കോളനി തുടങ്ങി മലയാളത്തിലെ ഹിറ്റ് ഗാനങ്ങൾ, ഹിറ്റ് സിനിമകളുടെ കൂട്ടുകെട്ടിൽ മലയാളികൾക്ക് ലഭിച്ച ഒരു മികച്ച സംഗീത സംവിധായകൻ എസ് ബാലകൃഷ്ണൻ. മലയാളികൾക്ക് വേണ്ടി എങ്ങനെയാണ് ഒരു തമിഴ്നാട്ടുകാരൻ ഇത്രയും മനോഹരമായി പാട്ടുകൾ ചെയ്യാൻ സാധിക്കുക എന്ന ചോദ്യം ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ബാക്കി നിൽക്കുന്നു. സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് സിനിമകളിൽ തുടങ്ങി മലയാളത്തിന് ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച ഈ സംഗീത സംവിധായകന്റെ ഓർമ്മകളിലൂടെയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ സംഗീതമാണ് തന്റെ ജീവിതമെന്ന് തീരുമാനിക്കുകയും ഓടക്കുഴലും കർണാടക സംഗീതമൊക്കെ പഠിക്കുകയും പിന്നീട് ജോലി തേടി മദ്രാസിലെത്തുകയും പാട്ട് പഠിക്കലും ജോലിയും ഒക്കെ ഒരുമിച്ച് ചെയ്ത് പിന്നീട് സിനിമാ സഹായിയായി പ്രവർത്തിച്ച് അവസാനം മലയാള സിനിമയിലേക്ക് കാലുകുത്തിയ എസ് ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും ഹിറ്റായ ഗാനങ്ങളിൽ ഒന്നാണ് ഹരിഹർ നഗറിലെ ഏകാന്ത ചന്ദ്രിക. ബിച്ചു തിരുമല വരികളെഴുതി എം ജി ശ്രീകുമാറും ഉണ്ണിമേനോനും ചേർന്ന് പാടിയ ഈ പാട്ടിലൂടെ ആകട്ടെ നമ്മുടെ തുടക്കം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ എസ് ബാലകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ ഓർക്കുന്നു. നിങ്ങളോടൊപ്പം

മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് രാംജി റാവ് സ്പീക്കിംഗ് എന്ന ചിത്രത്തിലൂടെയാണ് എസ് ബാലകൃഷ്ണൻ എന്ന സംഗീത സംവിധായകൻ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിന്റെ പല സിനിമകൾക്കും സംഗീതം ഒരുക്കി മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ഒരു സംഗീത സംവിധായകൻ. ഫാസിൽ എന്ന സംവിധായകനുമായുള്ള പരിചയമാണ് അവരുടെ തന്നെ ആദ്യത്തെ പ്രൊജക്ട്. ഒരുപാട് പേരുടെ ആദ്യ സിനിമയായ ഈ സിനിമ എസ് ബാലകൃഷ്ണന്റെ കൂടി ആദ്യ സിനിമയായി മാറിയത്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് സിനിമകളിലൂടെ എണ്ണത്തിൽ കുറവാണെങ്കിലും സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച ഒരു സംഗീത സംവിധായകന്റെ ഈ സിനിമയിലെ ഒരു ഗാനം തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്, 1000 കിനാക്കളാൽ. ഒരു ചെറുപ്പക്കാരുടെ ജീവിതം, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ നിരാശകൾ എല്ലാം കൂട്ടിക്കലർത്തിയുള്ള ഒരു മനോഹരമായ ഗാനം. ഈ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബിച്ചു തിരുമല വരികൾ എഴുതി എം ജി ശ്രീകുമാറും ഉണ്ണി മേനോനും കെ എസ് ചിത്രയും സി യു ആന്റോയും ചേർന്ന് പാടിയ പാട്ട്, രാംജി റാവ് സ്പീക്കിംഗ് എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരുപാട് ഓർമ്മകളിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഗാനം. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RG ഹീര സ്റ്റേ ട്യൂൺഡ്.

വീണ്ടും നമ്മൾ ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയിലേക്ക് തിരിച്ചു വരുന്നു. അന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി പാട്ടുകൾ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനമായിരുന്നു ഉന്നം മറന്ന് തെന്നിപ്പറന്ന എന്ന ഗാനം. എന്നാൽ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഫാസിൽ സാറിന്റെ ഒരു ഫ്രണ്ട് ആ ഷൂട്ടിംഗ് കാണാൻ അവിടെ എത്തുകയും ഉന്നം മറന്ന് തെന്നിപ്പറന്ന എന്ന പാട്ട് കേട്ട സമയത്ത് ഇത് ഇളയരാജയുടെ പാട്ടുമായി എന്തോ ഒരു അടുപ്പമുള്ളതുപോലെ എന്ന് പറഞ്ഞു. ഈ വരികൾ പഴയ ഇളയരാജ ഗാനങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ എന്നൊരു സംശയം എന്ന് അദ്ദേഹത്തോട് പറയുകയും പെട്ടെന്ന് തന്നെ ഫാസിൽ സാറിന്റെ അടുത്ത് ഈ കാര്യം പോയി ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പൊ എസ് ബാലകൃഷ്ണൻ ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, വേണമെങ്കിൽ ഇതിന്റെ ട്യൂൺ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റാം, അങ്ങനെ മാറ്റി വേറൊരു ട്യൂണൊക്കെ പാടിക്കൊടുത്തു. അപ്പൊ ഫാസിൽ സാർ പറഞ്ഞു, വേണ്ട, നമുക്ക് ഈ ട്യൂൺ തന്നെ മതി, ഈ പാട്ട് തന്നെ മതി, ഇതിങ്ങനെ തന്നെ പോയാൽ മതി. അങ്ങനെ ഇളയരാജയുടെ ഒരുപാട് ചായൊന്നും തോന്നില്ല, അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഈ പാട്ട് തന്നെ മതി എന്ന് ഫാസിൽ സാർ തീരുമാനിക്കുകയും അങ്ങനെയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന ഉന്നം മറന്ന് തെന്നിപ്പറന്ന എന്ന ഗാനമുണ്ടായത്. സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ പിറന്ന രണ്ടാമത്തെ സിനിമ ഇൻ ഹരിഹർ നഗറില് എം ജി ശ്രീകുമാർ പാടി, ബിച്ചു തിരുമല വരികളെഴുതി, എസ് ബാലകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനിലൂടെ പിറന്ന ഗാനമാണ്. അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

കളിക്കളം ഇത് പടക്കളം, ഈ ഗാനം എങ്ങനെയാണ് നമുക്ക് മറക്കാൻ സാധിക്കുക അല്ലെ? എസ് ബാലകൃഷ്ണൻ എന്ന സംഗീത സംവിധായകന്റെ ആദ്യത്തെ സിനിമ രാംജി റാവു സ്പീക്കിംഗ്. ഈ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി കീബോർഡ് വായിക്കാൻ എത്തിയത് ദിലീപ് എന്ന ചെറുപ്പക്കാരനായിരുന്നു. ഡ്രംസ് കൈകാര്യം ചെയ്തത് ശിവമണിയും. അങ്ങനെ ദിലീപും ശിവമണിയും മാത്രം, ഇവർ രണ്ടുപേരുമാണ് ഇതിൽ ആകെ പ്രവർത്തിച്ചിട്ടുള്ള സംഗീതജ്ഞർ. ഈ രണ്ടുപേർക്കും കൂടി പാട്ട് വിട്ടുകൊടുക്കുകയും ഇതിന്റെ ട്യൂൺ എസ് ബാലകൃഷ്ണൻ ചെയ്തു എങ്കിലും ബാക്കി ഈ രണ്ട് ചെറുപ്പക്കാരുടെ കൈകളിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് കളിക്കളം ഇത് പടക്കളം എന്ന കംപ്ലീറ്റ് സോങ് നമുക്ക് കിട്ടുന്നത്. അതായത് എസ് ബാലകൃഷ്ണൻ എന്ന സംഗീത സംവിധായകന്റെ ആദ്യത്തെ പാട്ടിന് കീബോർഡ് വായിച്ചത് സാക്ഷാൽ എ ആർ റഹ്മാൻ തന്നെയാണ്. അങ്ങനെ മനോഹരമായ കൂട്ടുകെട്ടിൽ മനോഹരമായ സിനിമകൾ, മനോഹരമായ പാട്ടുകൾ ഉണ്ടാകുന്നു. ഈ പാട്ട് കേൾക്കാതെ നമുക്ക് എങ്ങനെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ? ബിച്ചു തിരുമല വരികൾ എഴുതി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ കളിക്കളം ഇത് പടക്കളം എന്ന ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം അഹല്യ FM ൽ. ആർ ജെ ഹീര, സ്റ്റേ ട്യൂൺഡ്.

0: हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है।
1: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, KR മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് വിഷനഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ചെന്നൈയിൽ വെച്ച് റെക്കോർഡ് ചെയ്തൊരു പാട്ട്. ട്യൂണും ലിറിക്സും എല്ലാം റെഡിയായി. പക്ഷേ കമ്പോസ് ചെയ്ത ട്യൂണും ലിറിക്സും തമ്മിലൊരു ചേരായക. 2 മണിക്കാണ് ഈ പാട്ടിന്റെ റെക്കോർഡിംഗ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ട്യൂണും പാട്ടുമായി സെറ്റായി പോകുന്നില്ല എന്ന് തോന്നിയ സമയത്ത് വരികൾക്കനുസരിച്ച് പാട്ട് വീണ്ടും കമ്പോസ് ചെയ്യുകയായിരുന്നു സാക്ഷാൽ എസ് ബാലകൃഷ്ണൻ എന്ന സംഗീത സംവിധായകൻ. അങ്ങനെ വെറും 2 മണിക്കൂറിനുള്ളിൽ, അതായത് 2 മണിക്ക് റെക്കോർഡിംഗ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ രാവിലെ തന്നെ വരികൾ കിട്ടുകയും 2 മണിക്കൂർ കൊണ്ട് ഒരു പുതിയ ട്യൂൺ കമ്പോസ് ചെയ്ത് എസ് ബാലകൃഷ്ണൻ നമുക്ക് വേണ്ടി ചെയ്ത പാട്ട് നീർപ്പളുങ്കുകൾ. ഗോഡ് ഫാദർ എന്ന സിനിമയിൽ ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ച ഈ ഗാനം, ബിച്ചു തിരുമല വരികൾ എഴുതി എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ ഈ മനോഹര ഗാനം തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് എസ് ബാലകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ഓരോ സിനിമകളും ഓരോ പാട്ടുകളും ഹിറ്റിന് മുകളിൽ ഹിറ്റുകളായപ്പോൾ തന്നെ എസ് ബാലകൃഷ്ണൻ എന്ന സംഗീത സംവിധായകന് കൂടുതൽ അവസരങ്ങൾ മലയാള സിനിമയിലുണ്ടായി. അങ്ങനെയാണ് ഗൃഹപ്രവേശം എന്ന സിനിമയിൽ എസ് ബാലകൃഷ്ണൻ സംഗീത സംവിധായകനായി എത്തുന്നത്. ആൻഡ് ഈ സിനിമയിലെ രണ്ട് പാട്ടുകളും പാടിയിട്ടുള്ളത് ദാസേട്ടൻ തന്നെയാണ്. ആൻഡ് പനിനീരിൽ നിറമുള്ള ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് ദാസേട്ടന് തോന്നുന്നത്, കാതിൽ മൂളം എന്ന വരിക്ക് ശേഷം ഇത്രയും വലിയൊരു ഹൈപിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകുമെന്ന്. അങ്ങനെ എസ് ബാലകൃഷ്ണനെ വിളിച്ചിട്ട് പറയുകയാണ്, കാതിൽ മൂളുക എന്ന് പറയുന്നത് നമ്മളൊരു സ്വകാര്യം പറയുന്ന പോലെ അല്ലെങ്കിൽ വളരെ സോഫ്റ്റായിട്ട് മാത്രം നമ്മൾ ചെയ്യുന്നൊരു കാര്യമല്ലേ, അതിനുശേഷം ഇത്രയും വലിയൊരു ഹൈപിച്ച് വന്നു കഴിഞ്ഞാൽ അത് ചെറുതായിട്ടൊരു ഒരു മിസ്മാച്ച് വരില്ലേ അവിടെ എന്ന് പറയുകയും ആ പാട്ടിന്റെ ട്യൂൺ ഒന്ന് ചെറുതായി മാറ്റുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന ആ വരികളും ആ ട്യൂണും ഉണ്ടായിട്ടുള്ളത്. ഒരു വരി, ആ വരിക്ക് നമ്മൾ കൊടുക്കുന്ന ട്യൂൺ, ആ ട്യൂണിലൂടെ അതിന്റെ അർത്ഥത്തിനനുസരിച്ച് തന്നെ അത് ശ്രോതാക്കളിലേക്ക് എത്തിക്കണം എന്നുള്ളത് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി തന്നെയാണ്. അവിടെയാണ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗായകനും ഒരു സംഗീത സംവിധായകന്റെയും തമ്മിലുള്ള ഒരു സംഭാഷണവും ആ ഒരു തോട്ട് പ്രോസസ്സും കൃത്യമായി വർക്ക് ചെയ്ത് ആ പാട്ടിന് വേണ്ടതെന്താണോ അത് കൃത്യമായി കൊടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ആ ഹൈ പിച്ച് പോർഷൻ മാറ്റി അവിടെ ഒരു സോഫ്റ്റ് പോർഷൻ വരികയും ഇന്ന് നമ്മൾ കേൾക്കുന്ന ഈ രീതിയിലേക്ക് നമ്മളുടെ പനിനീരിൻ നിറമുള്ള എന്ന ഗാനം മാറിയത്. ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതി യേശുദാസ് പാടിയ ഗൃഹപ്രവേശം എന്ന സിനിമയിലെ ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാകും. ശ്രദ്ധയോടെ തന്നെ കേട്ടുനോക്കൂ. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ എസ് ബാലകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ ഓർക്കുന്നു നിങ്ങളോടൊപ്പം ആർ ജി ഹീരാ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ബിച്ചു തിരുമല ആൻഡ് എസ് ബാലകൃഷ്ണൻ. ഈ കൂട്ടുകെട്ടിൽ പിറന്ന എല്ലാ ഗാനങ്ങളും ഹിറ്റ് തന്നെയാണ്. അങ്ങനെ വീണ്ടും അടുത്ത സിനിമയ്ക്ക് വേണ്ടി ഇവരൊരുങ്ങുന്നു, വിയറ്റ്നാം കോളനി. ഈ സിനിമയില് ഒരുപാട് പാട്ടുകളുണ്ട്, എല്ലാ പാട്ടുകളും ഹിറ്റ് തന്നെയാണ്. പക്ഷെ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു കീർത്തനം, ഒരു അമ്മ മകൻ ബന്ധത്തെ കാണിക്കുന്ന, ആ ബോണ്ടിനെ കാണിക്കുന്ന ഒരു പാട്ട് വേണം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കീർത്തനം വെച്ച് ചെയ്താൽ മതി എന്നാണ് ആദ്യം ആവശ്യം വന്നത്. പക്ഷെ പിന്നീട് എസ് ബാലകൃഷ്ണൻ പറയുകയായിരുന്നു, കീർത്തനം വെച്ച് ചെയ്യേണ്ട, ഞാനൊരു പാട്ട് തന്നെ ചെയ്യാം, അത് കേട്ടു നോക്കൂ, എന്നിട്ട് വേണ്ടെങ്കിൽ നമുക്ക് കീർത്തനത്തിൽ തന്നെ ചെയ്യാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം പോലും അറിയാതെ മായാമാളവ ഗൗളിയിൽ അദ്ദേഹം ഒരു പാട്ട് ചെയ്തു, പവനരച്ചെഴുതുന്നു. ഈ പാട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയും പിന്നീട് ഈ സിനിമയുടെ ടൈറ്റിൽ സോങ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. ആദ്യമായി മോഹൻലാൽ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ അഭിനയിക്കുന്ന ആദ്യത്തെ സിനിമ കൂടിയാണ് വിയറ്റ്നാം കോളനി. സിദ്ദിഖ് ലാലിന്റെ നാലാമത്തെ ചിത്രം. യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RG ഹീര. സ്റ്റേ

ഈ പാട്ടിനെ പറ്റി പറയാതെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ പൂർണ്ണമാകുമെന്ന് തോന്നുന്നില്ല. എഗെയിൻ, വിയറ്റ്നാം കോളനി എന്ന സിനിമയിലെ മനോഹരമായൊരു ഗാനം പാതിരാവായി നേരം. ആക്ച്വലി ഈ സിനിമയ്ക്ക് വേണ്ടി എസ് ബാലകൃഷ്ണൻ എന്ന സംഗീത സംവിധായകൻ ട്യൂൺ ചെയ്തത് മറ്റൊരു ട്യൂണായിരുന്നു. കുറച്ച് ഡിഫറെൻ്റ് ആയ ഒരു ട്യൂൺ, കാരണം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്ന ഒരു നായകനും നായികയും മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം കമ്പോസ് ചെയ്തത് മറ്റൊരു ട്യൂണായിരുന്നു. പക്ഷേ പിന്നീട് ഒരിക്കൽ കൂടി ഒരു താരാട്ട് പാട്ട് കണക്കെ ഒരു പാട്ട് കമ്പോസ് ചെയ്യൂ എന്ന് ആവശ്യപ്പെടുമ്പോൾ എസ് ബാലകൃഷ്ണൻ എന്ന സംഗീത സംവിധായകൻ ഏറ്റവും സ്നേഹത്തോടുകൂടി അത് ചെയ്യാൻ തീരുമാനിക്കുകയും ഈ പാട്ട് കേട്ടാൽ നമ്മുടെ നായകൻ ഉറങ്ങിയിരിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ നിർദ്ദേശം. അങ്ങനെയാണ് സിന്ധു ഭൈരവി രാഗത്തിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ട്യൂണാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന പാതിരാവായി നിരം എന്ന ഗാനം. ആദ്യം ട്യൂൺ മുഴുവൻ കമ്പോസ് ചെയ്തതിന് ശേഷമാണ് ബിച്ചു തിരുമല ഈ ട്യൂണിന് വേണ്ടി വരികൾ എഴുതിയത്. ആൻഡ് ഏറ്റവും മികച്ച ഒരു ശബ്ദത്തിൽ, മിൻമിനിയുടെ ശബ്ദത്തിലാണ് നമ്മൾ ഈ പാട്ട് കേട്ടത്. ബിച്ചു തിരുമല വരികൾ എഴുതി, മിൻമിനി പാടി, വിയറ്റ്നാം കോളനിക്ക് വേണ്ടി എസ് ബാലകൃഷ്ണൻ സംഗീതം ചെയ്ത ഈ ഗാനമാണ് അവസാനമായ ഓർമ്മയിൽ ഉണരം ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. വളരെ കുറച്ച് പാട്ടുകൾ മാത്രം മലയാളികൾക്ക് സമ്മാനിച്ച അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ അദ്ദേഹം ഇന്നും ജീവിക്കുന്നു. മറ്റൊരു ദിവസം പാട്ടുകഥകളുമായി നമുക്ക് ഇനിയും കേട്ടുമുട്ടാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM. നിങ്ങളോടൊപ്പം ആർജി ഹീര. ബൈ ബൈ, ടേക്ക് കെയർ.

0: അടുത്ത വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ 2 വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
3: ഹലോ, എല്ലാവർക്കും നമസ്കാരം. അഹല്യ എഫ്എം 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ക്രിസ്റ്റീനയും കൂടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന എന്തിനെ കുറിച്ചാണെന്നറിയോ? നമ്മുടെ ഈ മഴക്കാലത്തെ എല്ലാ അമ്മമാരും അച്ഛന്മാരും, അതായത് പേരൻസ് നിർബന്ധമായും കേട്ടിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ പ്രശ്നത്തെ കുറിച്ചാണ്. അതാണ് കുട്ടികളിലെ വിരശല്യം അഥവാ വോം ഇൻഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നല്ലതുപോലെ മഴ പെയ്യുന്ന സമയമാണിത്, ശരിയല്ലേ? കുട്ടികൾക്കാണെങ്കിലും മഴയത്തിറങ്ങി കളിക്കാനും മണ്ണിലും വെള്ളത്തിലുമൊക്കെ ഓടി നടക്കാനും ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്നാൽ ഈ മഴക്കാലത്ത് കുട്ടികളിലെ വിരശല്യം പണ്ടത്തേക്കാൾ ഇരട്ടിയായി വർദ്ധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആരെങ്കിലും അറിയുന്നുണ്ടോ? അതിനെന്താ, വെറും വിരശല്യമല്ലേ, അതെല്ലാ കുട്ടികൾക്കും ഉള്ളതല്ലേ എന്ന് പറഞ്ഞ് പലരും ഇതിനെ അത്ര ഗൗരവമായി എടുക്കാറുമില്ല. എന്നാൽ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് പോലും വല്ലാതെ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യമാണ് ഈ വിരബാധ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് മഴക്കാലത്ത് കൂടുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടും വളരെ സിമ്പിളായിട്ടും പറഞ്ഞുതരാം. അതിനു മുമ്പായി ലെറ്റ് അസ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെയുള്ളത് ഞാനാട്ടോ, ആരും മറക്കരുത്, ക്രിസ്റ്റീനയാണ്. പിന്നെ എവിടെയാണെന്ന് ഓർത്ത് വെക്കണം, അഹല്യ എഫ്എം 90.4. ബ്രേക്കിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, മഴക്കാലത്ത് ഈ വിരശല്യം കൂടാൻ വളരെ ചാൻസസ് കൂടുതലാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, ആരും എവിടെയും പോകരുത്, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. മഴ പെയ്യുമ്പോൾ മണ്ണിലും പറമ്പിലും ഒക്കെ വെള്ളം കെട്ടിക്കിടക്കുകയും മലിനജലത്തിലൂടെ ഈ വിരകളുടെ സൂക്ഷ്മമായ മുട്ടകൾ വളരെ വേഗത്തിൽ എല്ലായിടത്തും പടരുകയും ചെയ്യും. കുട്ടികൾ മണ്ണിൽ കളിച്ചതിന് ശേഷം കൈകൾ കൃത്യമായി കഴുകാതെ ആ നഖത്തിലിരിക്കുന്ന അഴുക്കുകളോട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ വിരമുട്ടകൾ, അതായത് വിരകളുടെ മുട്ടകൾ, നേരെ വയറ്റിലേക്ക് എത്തും. അതുപോലെ നമ്മുടെ നാട്ടിൽ സാധാരണയായി 3 തരത്തിലുള്ള വിരകളാണുള്ളത്. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 1, റൗണ്ട് വോംസ്, ഇതിനെ ഉരുളൻ വിരകളെന്ന് വിളിക്കും. പിന്നെ അടുത്തത് പിൻ വോംസ്, അതിനെ നൂൽ വിരകളെന്നും വിളിക്കും. അടുത്ത നമുക്കറിയാവുന്നൊരു കാര്യമാണ്, അത് വേറെ ഒന്നുമല്ല, കൊക്കപ്പുഴുക്കളാണ്. എല്ലാവരും തമാശയ്ക്ക് പറയാറില്ലേ, നിന്റെ വയറ്റിൽ വല്ല കൊക്കപ്പുഴു ഉണ്ടോ, എന്തിനാണ് അമിതമായിട്ട് തിന്നുന്നതെന്നൊക്കെ. അതാണ് ഹുക്ക് വോംസ് എന്നാണ് അതിന് ശരിക്കുള്ള പേര് കേട്ടോ. എന്താണേലും ഹുക്ക് വോംസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുന്ന പേര്. ഇതില് കൊക്കപ്പുഴുക്കൾ മെയിനായിട്ട് കുട്ടികൾ ചെരുപ്പില്ലാതെ നനഞ്ഞ മണ്ണിലൂടെ നടക്കുമ്പോൾ അവരുടെ കാൽപാദത്തിലെ ചർമ്മം തുളച്ചാണ് ശരീരത്തിലേക്ക് കയറുന്നത്. വയറ്റിലെത്തുന്ന ഈ വിരകൾ കുട്ടികൾ കഴിക്കുന്ന നല്ല ആഹാരത്തിൻ്റെ പോഷകങ്ങളെല്ലാം വലിച്ചു കുടിക്കാൻ തുടങ്ങും. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അതിന് മുമ്പായി നമുക്കൊരു സോങ് കേൾക്കാം.

ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മൾ വിരശല്യത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ കുട്ടികളുടെ വയറ്റിൽ വിരശല്യമുണ്ടെന്ന് പേരൻസ് എങ്ങനെ തിരിച്ചറിയും? അതിൻ്റെ കാര്യമാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ പേരൻസും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികൾക്ക് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വയറുവേദന, പ്രത്യേകിച്ച് പുക്കളിന് ചുറ്റും, പിന്നെ അമിതമായ ക്ഷീണം, എത്ര ഭക്ഷണം കഴിച്ചാലും ശരീരം വയ്ക്കാതിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് വല്ലാതെ തടിയും ഭാരവും കുറഞ്ഞു പോവുക, ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ. ചില കുട്ടികൾക്ക് രാത്രി ഉറങ്ങാൻ നേരം മലദ്വാരത്തിൻ്റെ ചുറ്റും, അതായത് ആനസിന് ചുറ്റും, കടുത്ത ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. ഉറക്കത്തിൽ പിന്നെ കുട്ടികൾ പല്ല് കടിക്കുന്ന ഒരു സ്വഭാവം, പിന്നെ വായിൽ നിന്ന് ഉമിനീർ ഒലിക്കുക, ഇവയൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ വിരകള് രക്തം വലിച്ചു കുടിക്കുന്നതുകൊണ്ട് കുട്ടികളിൽ കടുത്ത വിളർച്ച, അതായത് കുട്ടികൾ അനീമിക് ആവാൻ ചാൻസസ് ഉണ്ട്. ഇത് കുട്ടികളുടെ പഠനത്തെയും ഓർമ്മശക്തിയെയും ശ്രദ്ധയെയും ഒക്കെ ബാധിക്കും. ഇപ്പം ഇത്രയും കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഏതെങ്കിലും കുട്ടികളിലും നിങ്ങൾ മാതാപിതാക്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒട്ടും വൈകിക്കാതെ തന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നും ഞാൻ പറഞ്ഞു തരാം. അതിന് മുമ്പായി ചെറിയൊരു ഇടവേള എടുക്കാം.

തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണ് അഹല്യ? ഫോർ 90.4 അപ്പൊ ഇന്ന് നമ്മൾ വളരെ വിശദമായി സംസാരിച്ചത് എന്താണ്, മഴക്കാലത്ത് കുട്ടികളെ ബാധിക്കുന്ന വിരശല്യത്തെ കുറിച്ചാണ്. ശരിയല്ലേ? ഇതിനെ തടയാൻ നമ്മൾ വീട്ടിൽ ചില കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കണം. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുട്ടികളുടെ നഖങ്ങൾ എപ്പോഴും കൃത്യമായി വെട്ടി വൃത്തിയാക്കി സൂക്ഷിക്കുക. നഖത്തിനിടയിൽ അഴുക്കിരിക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. രണ്ടാമതായി, മുറ്റത്തും മണ്ണിലും കളിക്കാൻ വിടുമ്പോൾ, അതായത് കുട്ടികളെ കളിക്കാൻ വിടുമ്പോൾ, നിർബന്ധമായും കുട്ടികളെ ചെരുപ്പ് ധരിപ്പിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ബാത്റൂമിൽ പോയതിനു ശേഷവും കൈകൾ സോപ്പിട്ട് കഴുകാൻ അവരെ ശീലിപ്പിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ കൊടുക്കുക. ഏറ്റവും പ്രധാനം, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 6 മാസത്തിൽ ഒരിക്കൽ കുട്ടികൾക്ക്, അതായത് ഡിവോമിംഗ് അഥവാ വിരയ്ക്കുള്ള ഗുളികകൾ നൽകുക എന്നാണ്. കുട്ടികൾക്ക് വിരഗുളിക കൊടുക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും അതോടൊപ്പം കഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലേ ഇത് പൂർണ്ണമായി മാറത്തുള്ളൂ. അല്പം ജാഗ്രതയുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ നല്ല ഹെൽത്തിയായി നമുക്ക് വളർത്താൻ പറ്റും. അപ്പം ഇത്രയും കാര്യം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഇന്നത്തെ ഡോക്ടർ അഹല്യയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി ക്രിസ്റ്റീന നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഈസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: 360 degree.
1: എല്ലാവരും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ബെഡ്റൂം അല്ലെങ്കിൽ ലിവിംഗ് റൂം. വലിയ പണം ഒന്നും ചെലവാക്കാതെ ചില കുഞ്ഞു കുഞ്ഞു ക്രിയേറ്റീവ് ഐഡിയകൾ കൊണ്ട് എങ്ങനെ ഒരു ലക്ഷറി വൈബിലേക്ക് നമ്മുടെ റൂമിനെ മാറ്റിയെടുക്കാം, അതിനുവേണ്ടിയുള്ള ഹെൽപ്പ് ചെയ്യുന്ന ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ. ക്രിയേറ്റീവ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂം മേക്ക് ഓവർ ഹാക്സ്, യെസ് അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും 360 degree സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴും അല്ലെങ്കിൽ പകൽ മുഴുവൻ ജോലിയും തിരക്കൊക്കെ കഴിഞ്ഞ് രാത്രി തിരികെ എത്തുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെല്ലുന്നത് നമ്മുടെ സ്വന്തം മുറിയിലേക്കാണ് അല്ലെ. ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയെ അഥവാ ആ ഒരു മൂഡിനെ സ്വാധീനിക്കാനായിട്ട് വളരെയധികം പങ്കാർക്കുണ്ട്? നമ്മുടെ ഒരു റൂമിനുണ്ട്. അതായത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് നമ്മൾ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ സംഭവം. എന്നാലുണ്ടല്ലോ, പലപ്പോഴും നമ്മുടെ മുറികളിലേക്ക് നോക്കിയാൽ തന്നെ ഇങ്ങനെ അലങ്കോലായിട്ട് കിടക്കുന്ന വസ്ത്രം ഉണ്ടാവും, ഒരേ പാറ്റേണിലുള്ള പെയിന്റും ഒക്കെ നമ്മളിങ്ങനെ ഒരുപാട് മടുപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അല്ലെ. ഇനിയിപ്പോ റൂമൊക്കെ ഒന്ന് ഭംഗിയാക്കണം, ഒരു മേക്ക് ഓവർ റൂമിന് കൊടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്റീരിയർ ഡിസൈനർമാരെ വിളിക്കാനും പുതിയ ഫർണിച്ചർ വാങ്ങാനും ഒക്കെ നല്ല എക്സ്പെൻസ് ആണ്, വലിയൊരു തുക നമ്മൾ ചെലവാക്കേണ്ടി വരും. അതോർത്ത് പലരും ഈ ഒരു പ്ലാൻ എപ്പോഴും എന്ത് ചെയ്യും, പിന്നെ പിന്നെ പിന്നെ എന്ന് പറയുന്ന പരിപാടിയിലേക്ക് മാറ്റി വയ്ക്കാറുണ്ട്. എന്നാലുണ്ടല്ലോ, കയ്യിലുള്ള പോക്കറ്റ് മണി മാത്രം ഉപയോഗിച്ച് നിങ്ങളുടെ മുറിയെ ഒരു അടിപൊളി ലുക്കിലേക്ക് നല്ലൊരു മൂഡിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ആ ഒരു കാര്യം കേട്ടാലോ, അതിന്റെ ടിപ്സാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നേ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂം മേക്ക് ഓവർ ഹാക്സ്, അതും ക്രിയേറ്റീവ് ആയിട്ട് എങ്ങനെ ചെയ്യാം. അപ്പൊ കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺ വിത്ത് അഹർലി എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഒരു മുറി മേക്ക് ഓവർ ചെയ്യുന്നതിന്റെ ഒന്നാമത്തെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഡീക്ലറ്ററിംഗ് ആണ്. അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ മാറ്റാം, ഒഴിവാക്കുക. ഈ നമ്മുടെ മുറിയിൽ പകുതിയിലധികം സ്ഥലവും കവർന്നു പോകുന്നത് എവിടെയാണ്? ഈ വെച്ചിരിക്കുന്ന ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. വർഷങ്ങളായി ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ ഉണ്ടാവും, പഴയ പുസ്തകങ്ങൾ ഉണ്ടാവും, പൊട്ടിയ കുപ്പി ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും, അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടാവും അല്ലേ. ആദ്യം ചെയ്യേണ്ടത് ഈ വക സാധനങ്ങളൊക്കെ മുറിയിൽ നിന്നും തൂത്ത് പെറുക്കി മാറ്റുക. ആ ഒരു പരിപാടിയാണ് ആദ്യം വേണ്ടത്, മിനിമലിസം. മിനിമലിസം എന്നാണ് ഇതിന്റെ പുതിയ പേര് കേട്ടോ. അപ്പോൾ സാധനങ്ങൾ കുറയുമ്പോൾ തന്നെ മുറിക്ക് കൂടുതൽ വലിപ്പവും വെളിച്ചവും ഒക്കെ കിട്ടും. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലെ ഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഡീ ക്ലട്ടറിംഗിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ റൂമിനെ മിനിമലാക്കാം. ആവശ്യമില്ലാത്ത സാധനങ്ങൾ മുറിയിൽ നിന്ന് ഒഴിവാക്കൂ. അതെന്തായാലും ചെയ്തേ പറ്റൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം ആവശ്യമാണല്ലേ. ഇത് പിന്നീട് എപ്പോഴെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി മാറ്റി വെച്ച് ഒരിക്കലും ഉപയോഗിക്കാതെ ഒരു കൂട്ടം സാധനങ്ങൾ നമ്മുടെ മുറിയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഏറ്റവും ആദ്യം നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യൂ. അപ്പോൾ ക്ലിയർ ചെയ്താൽ തന്നെ സംഭവം റെഡി ആയിക്കോളും കേട്ടോ. ഇനി എന്താണ് അടുത്ത ആ ഒരു ടിപ്പ്? അപ്പൊ അതെന്താന്ന് കേട്ടാലോ. ആക്സന്റ് വാൾ വാൾപേപ്പേഴ്സിനെ പറ്റിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ കേൾക്കാം 360 ഡിഗ്രിയിൽ ഒരു കുട്ടി പാട്ടിന് ശേഷം സ്റ്റുഡിയോ വിത്ത് അഖ്ലീഫ് 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: ക്രിയേറ്റീവായിട്ട് എങ്ങനെ നമ്മുടെ മുറിയെ വൃത്തിയാക്കാം സൂക്ഷിക്കാം ആ ഒരു കാര്യമാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. കുട്ടികുട്ടി ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെ ഉള്ളത് ഞാൻ ആയില്ലാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ചുവരുകളിൽ മാജിക് ഉണ്ട് ഗൈസ്. അതെ, ഈ ഫീച്ചർ വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണ് അല്ലെ. മുറി മുഴുവൻ പെയിന്റ് ചെയ്യുക എന്നത് വലിയ ചിലവുള്ള കാര്യമാണ്. ഇതിനുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സന്റ് വാൾ രീതിയാണ്. അതായതുണ്ടല്ലോ, മുറിയിലെ നാല് ചുവരുകളിൽ ഏതെങ്കിലും ഒരു ചുവര് മാത്രം തിരഞ്ഞെടുക്കാം. അതിനെന്ത് ചെയ്യാം, വേറിട്ടൊരു ലുക്ക് നമ്മൾ നൽകാം. സിമ്പിളായി പറയുകയാണെങ്കിൽ ഇതിനായിട്ട് ഇന്ന് നമുക്ക് ഓൺലൈനിൽ വളരെ കുറഞ്ഞ ചെലവിൽ പലതരത്തിലുള്ള 3D വാൾപേപ്പറുകൾ വാങ്ങാൻ കിട്ടും അല്ലെ. ഇഷ്ടമുള്ള ഡിസൈനിലുള്ള വാൾപേപ്പർ വാങ്ങി ആ ഒരു ചുവരിലിട്ടാൽ തന്നെ നമ്മുടെ മുറിയുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറും. ഇനി പെയിന്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ആ ചുവരിൽ അല്ലെങ്കിൽ വാതിലിലോ മാത്രം എന്തെങ്കിലും ഒരു ഡാർക്ക് കളർ പെയിന്റ് ഒക്കെ നൽകാവുന്നതാണ്. ഈ ഒരു ചുവരിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മുറി ഒരു ലക്ഷറി ഫീൽ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതേ ചുവരുകളുടെ ക്രമീകരണം കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്തതായിട്ട് നമ്മുടെ മൂഡിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, മൂഡിനെ നല്ല രീതിയിലൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പരിപാടി എന്താണെന്നറിയോ, ലൈറ്റാണ്. യെസ്, ഈ ലൈറ്റിങ്ങും കൃത്യമായിട്ട് നമുക്കൊരു പ്ലാൻ വേണമെന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. 360 ഡിഗ്രിയിൽ ഒരു ബ്രേക്കിന് ശേഷം കീപ് ഓൺ ലിസണിംഗ് ഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: അടുത്ത ടിപ്പാണ് പറയാൻ പോകുന്നത് അല്ലേ. ലൈറ്റിംഗ് ഈ ഒരു മൂഡ് സെറ്റ് ചെയ്യുന്ന ഒരു വിദ്യയാണ്. വാം ലൈറ്റിംഗ്, വാം വൈബ്സ് എന്നൊക്കെ പറയാം. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലെ പിള്ളേർക്കൊക്കെ ഏറ്റവും ഇഷ്ടം വാം ലൈറ്റ് ഒക്കെയാണ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ മുറികളിൽ ഉപയോഗിക്കുന്ന ഈ വെള്ള വെളിച്ചം തരുന്ന ഒരു ട്യൂബ് ലൈറ്റുകൾ ഉണ്ടല്ലോ, ആ ട്യൂബ് ലൈറ്റുകൾക്ക് പകരമായിട്ട് ലെയർ ലൈറ്റിംഗ്, ലെയർഡ് ആയിട്ടുള്ള ലൈറ്റിനിങ്, ആ ഒരു കാര്യം ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഈ പഠിക്കാനും ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ഒരു ആംബിയൻസിന് വേണ്ടിയിട്ട് നമുക്ക് വെള്ള വെളിച്ചം നല്ലതാണ്. എന്നാൽ റിലാക്സ് ചെയ്യാനായിട്ട് എപ്പോഴും ഈ ഒരു വാം വൈറ്റ് അഥവാ മഞ്ഞ വെളിച്ചല്ലേ, വാം ലൈറ്റ്, യെസ്, ആ ഒരു കാര്യമായിരിക്കും ഏറ്റവും മികച്ചതായിട്ട് വരുന്നുണ്ടാവാം. മുറിയുടെ കോണുകളിലൊക്കെ ഒരു ചെറിയ ഫ്ലവർ ലാമ്പോ അല്ലെങ്കിൽ ബെഡിന്റെ വശങ്ങളിൽ നൈറ്റ് ലാമ്പോ ഒക്കെ വെക്കാം. ഇതിനായിട്ട് വലിയ പണമൊന്നും ചെലവാക്കേണ്ടതായിട്ടില്ല കേട്ടോ. ഈ പഴയ വീഞ്ഞു കുപ്പികൾക്കുള്ളിലോ അല്ലെങ്കിൽ ഗ്ലാസ് ജാറൊക്കെ ഇല്ലേ, ആ ഗ്ലാസ് ജാറുകൾക്കുള്ളിലൊക്കെ വില കുറഞ്ഞ ഫെയറി ലൈറ്റുകൾ ഇല്ലേ, അഥവാ നമ്മുടെ താരൻ ലൈറ്റുകൾ എന്നൊക്കെ പറയുന്ന സംഭവം, യെസ്, ആ ഒരു ഫെയറി ലൈറ്റുകൾ യൂസ് ചെയ്താൽ മതി. അത് ഈ കുപ്പികളുടെ ഉള്ളിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടൊരു ദാറ്റ് സൈഡ് ലാമ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ രാത്രിയിൽ ഈ ലൈറ്റുകൾ മാത്രം ഇടുമ്പോൾ കിട്ടുന്ന ഒരു സുഖപ്രദമായൊരു കോസി കോസി ഫീൽ ഉണ്ട്. യെസ്, ആ ഒരു കോസി ഫീൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഉറക്കമില്ലായ്മയൊക്കെ മാറ്റാനും സമാധാനത്തോട് ഉറങ്ങാനൊക്കെ നിങ്ങൾക്കൊരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് തരും, ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് തരുന്നുള്ളതാണ്. അപ്പോൾ ഈ ലൈറ്റിങ്ങും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചൊക്കെ നിങ്ങളൊരു റൂമൊക്കെ നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേക്ക് ഓവർ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ടിപ്പ് തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡോർ പ്ലാന്റുകളെ പറ്റിയാണ്. അതായത് ഈ ഇൻഡോർ പ്ലാന്റുകൾ പ്രകൃതിയെ മുറിക്കുള്ളിൽ ആക്കി തരുന്നൊരു ഫീല് തരും. അപ്പൊ അതെങ്ങനെയെന്ന് കേട്ടാലോ കേൾക്കാം 360 ഡിഗ്രിയിൽ. കുട്ടി ബ്രേക്കിന് ശേഷം സ്റ്റേ ട്യൂൺ വിത്ത് ഹലീഫ് 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: മുറിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി നൽകുന്ന ഒന്നാണ് ഇന്ത് ഇൻഡോർ പ്ലാന്റുകൾ അല്ലെ. ഇൻഡോർ പ്ലാന്റ്സ് ഭയങ്കരമായിട്ട് നമ്മുടെ മൂഡിനെ ഷിഫ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ആ ഒരു ഗ്രീനറി സംഭവം ഉണ്ടല്ലോ, അത് അടിപൊളിയാണെന്നുള്ളതാണ്. അപ്പോൾ പച്ചപ്പ് കാണുന്നത് ഇപ്പോഴും കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന ഒന്നല്ലേ. പണ്ടൊക്കെ ഞാൻ പറഞ്ഞു കേൾക്കാറുണ്ട്, പണ്ട് നമ്മൾ പാടുന്നൊരു പാട്ടിലൊരു വരിയുണ്ടല്ലോ, കാത് കുത്തുന്ന സമയത്ത് പച്ചോല നോക്കിയിരിക്കണം, പച്ച നോക്കിയിരുന്നാൽ പെയിൻ മാറുന്നൊക്കെ പറയാറുണ്ട് ഇല്ലേ. അങ്ങനെയില്ലേ, ഞാനൊക്കെ കേൾക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ പച്ചപ്പ് എന്ന് പറയുന്ന സംഭവം കാണുന്നത് എപ്പോഴും നമ്മുടെ കണ്ണിനും മനസ്സിനൊക്കെ കുളിർമ നൽകുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ ഇതിനായിട്ട് പരിപാലിക്കാൻ വളരെ എളുപ്പമുള്ള ഈ സ്നേക് പ്ലാന്റ് അല്ലെങ്കിൽ മണി പ്ലാന്റ് അല്ലെങ്കിൽ സെറ്റ് പ്ലാന്റ് ഇല്ലേ, അങ്ങനെയുള്ള പ്ലാന്റ് ഒക്കെ തിരഞ്ഞെടുക്കുന്നതാണ് സുഖം. ഈ ഇൻഡോർ പ്ലാന്റ്സ് ആകുമ്പോൾ നമുക്ക് ഈസിയാണ്, അവരെ ടേക്ക് കെയർ ചെയ്യാനും ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പഠന മേശയുടെ മുകളിലോ അല്ലെങ്കിൽ ജനലിന്റെ വശങ്ങളിലോ ഒക്കെ ഒരു ചെറിയ ചട്ടിയിൽ ഇവ വെക്കുക എന്നുള്ളതാണ്. ഇത് ശരിക്കും മുറിയുടെ ഭംഗി കൂട്ടുക മാത്രമല്ല, മുറിക്കുള്ളിലെ വായു ശുദ്ധീകരിക്കാനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഒരു എയർ പ്യൂരിഫയിങ് കൂടി ഇത്തരത്തിൽ ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ റൂമിൽ വെക്കുന്നത് വഴി നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചെടികൾ വെക്കാൻ പഴയ പ്ലാസ്റ്റിക് ചട്ടികൾക്ക് പകരം എന്ത് ചെയ്യുക, ചെറിയ കയർ കൊണ്ടുണ്ടാക്കിയ ചട്ടികളോ അല്ലെങ്കിൽ മൺചട്ടികളോ ഒക്കെ ഉപയോഗിച്ചാൽ അതൊരു മോഹോ സ്റ്റൈൽ ലുക്ക് കൂടി നമ്മുടെ മുറിക്ക് നൽകുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു കുറച്ചുകൂടി എസ്തെറ്റിക് വൈബ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതാണ് സംഭവം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താ പറയുക, നമുക്കൊരു മെമ്മറി വാൾ ഉണ്ടാക്കിയാലോ. അതെ, ക്രിയേറ്റ് ചെയ്യും മെമ്മറി വാൾ. അതെങ്ങനെ ഉണ്ടാക്കാം കേൾക്കാം 360 ഡിഗ്രിയിൽ. ഒരേ വേളയ്ക്ക് ശേഷം ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെ വലുത് ഞാൻ ആയിലിയാണ്. ദേ എത്താൻ പോവാണ് മനോഹരമായൊരു പാട്ട്.

360 degree. Once again, welcome back to 360 degree. അങ്ങനെ അടുത്ത ടിപ്പ്, നമ്മളൊരു ക്രിയേറ്റ് എ മെമ്മറി വാൾ എന്ന് പറയുന്ന പരിപാടിയിലേക്ക് പോകാൻ പോവാണ്. അതെ, ഒരു മെമ്മറി വാൾ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് നമ്മുടെ മുറിയ. അപ്പൊ അതെങ്ങനെയാന്നാണ് പറയാൻ പോകുന്നേ. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെ ഉള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ, നമ്മുടെ മുറിയുടെ ഒരു ചുവര് നമ്മൾ നമ്മുടെ ഓർമ്മകൾക്ക് വിട്ടുകൊടുക്കാൻ പോവാണ്. ഗൈസ്, അതെ, അതായത് മെമ്മറി വാൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോടൊപ്പമുള്ള ഫോട്ടോസ്, ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്ത ഫോട്ടോസ്, അല്ലെങ്കിൽ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന നല്ല മോട്ടിവേഷൻ ഒക്കെ നൽകുന്ന കോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, എന്നിവയൊക്കെ നമുക്ക് ഈ ഒരു ക്രിയേറ്റീവ് ആയിട്ട് ഈ ഒരു വാളില് വെക്കാവുന്നതാണ്. ഇതിനായിട്ട് വില കൂടിയ ഫ്രെയിമുകളൊന്നും വാങ്ങേണ്ടതില്ല കേട്ടോ. ഒന്നും ഇങ്ങനെ ആലോചിക്കേണ്ട, അയ്യോ എന്തോരം പണം ചെലവാന്ന് ആലോചിക്കേണ്ട. അങ്ങനെ വില കൂടിയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രെയിംസിനൊന്നും ആവശ്യമില്ല. ഈ പ്ലെയിൻ ആയിട്ടുള്ള ഫോട്ടോകൾ എടുത്തിട്ട് ഒരു ചെറിയ കയറിലോ അല്ലെങ്കിൽ നൂലിലോ ക്ലിപ്പുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് തൂക്കിയിടാൻ പറ്റും. അതിന്റെ വശങ്ങളിൽ ഒരു ഫെയറി ലൈറ്റ് കൂടി നൽകിയാൽ സംഗതി ഉഷാറായി എന്നുള്ളതാണ് കേട്ടോ. എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ചുവരിലേക്കൊക്കെ നോക്കുമ്പോൾ ആഹാ, ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ, നമ്മുടെ നല്ല മെമ്മറീസ് നമുക്ക് വരുന്നു, നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, അതൊക്കെ വീണ്ടും വീണ്ടും മുൻപോട്ട് പോകാനുള്ള ഒരു പ്രചോദനല്ലേ. അതെ, അത് നമ്മുടെ മുറിയിൽ ഉണ്ടാവുന്ന സമയത്ത് അടിപൊളിയായിരിക്കും. പിന്നെ ഒറ്റൊരു കാര്യമുള്ളൂ, തികച്ചും പേഴ്സണൽ ആണ്. അവിടെ എന്ത് ഫിക്സ് ചെയ്യണം, എങ്ങനെ ഫിക്സ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് കേട്ടോ. എപ്പോഴെങ്കിലും നിങ്ങളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ചുവരിലേക്ക് നോക്കിയാൽ നിങ്ങളുടെ പഴയ നല്ല നിമിഷങ്ങൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരും. അത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് തികച്ചും പേഴ്സണൽ ആയ ഒരു ക്രിയേറ്റീവ് ഹാക്കാണ്. അത് നിങ്ങളുടെ യുക്തിപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ബെഡ്ഷീറ്റിലും കുറച്ച് കാര്യമൊക്കെ ഉണ്ടെന്നേ. മുറിയുടെ ലുക്കിനെ ബാധിക്കുന്നത് ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റും പില്ലോ കവറും അതിന്റെ ടെക്സ്ചറും പാറ്റേൺ ഒക്കെയാണ്. അപ്പൊ അതെങ്ങനെ റെഡിയാക്കും, വിഷമിക്കണ്ട, പറഞ്ഞതാ ഞാൻ. ഓക്കെ, ഒരു പാട്ടിന് ശേഷം അപ്പൊ അതേ നല്ല പാട്ട് വരാൻ പോവാണ്. 360 ഡിഗ്രിയിൽ കേട്ടിട്ട് വേഗം തന്നെ തിരികെ എത്താൻ കേട്ടോ.

0: 360 degree.
1: അപ്പോ അടുത്ത ആറാമത്തെ ടിപ്പിലേക്ക് ഞാൻ കടക്കാൻ പോവാണ് ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലാണ് കേട്ടോ. ഈ ടെക്സ്ചറുകളും ബെഡ്ഷീറ്റുകളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്, നമ്മുടെ മുറിയുടെ ആ ഒരു മൊത്തത്തിലുള്ളൊരു എസ്തെറ്റിക് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് മുറിയിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ശരിക്കും ഏതാ? നമ്മുടെ കട്ടിൽ അല്ലേ, ഏറ്റവും വലുതാണ്. അതുകൊണ്ട് തന്നെ കട്ടിലിന്റെ ലുക്കാണ് മുറിയുടെ ഭംഗി എപ്പോഴും നിശ്ചയിക്കാറ്. എപ്പോഴും ഈ ഡിസൈനുകൾ ഒരുപാട് നിറഞ്ഞ ബെഡ്ഷീറ്റുകൾക്കൊക്കെ പകരമായിട്ട് എന്ത് ചെയ്യാം, പ്ലെയിൻ ആയിട്ടുള്ള ലൈറ്റ് കളർ ആയിട്ടുള്ള, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ബീച്ച് അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ അങ്ങനെയുള്ള ബെഡ്ഷീറ്റൊക്കെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും കേട്ടോ. ഇതിനൊപ്പം രണ്ടോ മൂന്നോ വ്യത്യസ്ത നിറങ്ങളിലുള്ള ക്യുഷ്യൻസ് ഇല്ലേ, ആ ഒരു ക്യുഷ്യൻസ് കൂടി വെച്ച് കഴിഞ്ഞാൽ ബെഡിന് ഒരു പ്രൊഫഷണൽ ഒരു ലുക്കിൽ ഉപയോഗിക്കും, കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ കിട്ടും. അതുപോലെ തന്നെ തറയിൽ വിരിക്കാനായിട്ട് ഒരു ചെറിയ നാടൻ പായോ അല്ലെങ്കിൽ ചെറിയ ഈ കാർപ്പറ്റ് ഉപയോഗിക്കുന്നതൊക്കെ മുറിയുടെ പ്രൗഢിയെ കൂട്ടുന്ന കാര്യമാണ്. ഈ ജൂട്ട് ട്രക്ക് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ പരിപാടി കേട്ടോ. അതൊക്കെ നല്ല രസമായിരിക്കും. ഒപ്പം തന്നെ മുറിയിൽ എപ്പോഴും നല്ലൊരു സുഗന്ധം നിലനിർത്താൻ കൂടി ശ്രദ്ധിക്കണം. ഇതൊക്കെ ചെയ്തിട്ട് നല്ല ബാഡ് സ്മെല്ലാണെങ്കിൽ നമുക്ക് തന്നെ ഇഷ്ടപ്പെടില്ല അല്ലേ. അപ്പോൾ നല്ലൊരു ഗുഡ് സ്മെല്ല്, നല്ലൊരു സുഗന്ധം നിലനിർത്താൻ ശ്രദ്ധിക്കും. അപ്പോൾ ഇതിനായിട്ട് കുറഞ്ഞ ചിലവിൽ കിട്ടുന്ന ഈ സെൻറ്റഡ് ക്യാൻഡിൽസ് ഇല്ലേ, അത് മതി. അത് കത്തിച്ച് വെക്കുകയാണെങ്കിൽ തന്നെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ റൂം സ്പ്രേകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നല്ല മണമുള്ള മുറിയിൽ കയറുമ്പോൾ തന്നെ സ്ട്രെസ് പകുതിയായി കുറയ്ക്കുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്മെല്ല് അല്ലേ, നമ്മുടെ കംഫർട്ടാണല്ലോ മുഖ്യം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് യൂസ് ചെയ്യാന്നുള്ളതാണ്.

0: 360 degree.
1: യെസ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ അതേ ക്രിയേറ്റീവ് ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ നമ്മുടെ റൂമിന് ഒരു നല്ല മേക്ക് ഓവർ കൊടുക്കാം, ആ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഈ വലിയ കൊട്ടാരങ്ങളിൽ ജീവിക്കുന്നതിലല്ല, നമ്മൾ ജീവിക്കുന്ന ആ കുഞ്ഞുമുറിയെ എത്രത്തോളം മനോഹരമായി സൂക്ഷിക്കുന്നു, ആ ഒരു കാര്യമല്ലേ ഇമ്പോർട്ടൻ്റ്, അത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്ത് ഈ കുഞ്ഞു കുഞ്ഞ് മേക്ക് ഓവർ ടിപ്സ് ഉണ്ടല്ലോ, വലിയ ചിലവില്ലാതെ നിങ്ങളുടെ മുറിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്വർഗമാക്കി മാറ്റാൻ വേണ്ടി സഹായിക്കുന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ദേ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ മുറിയൊക്കെ നല്ല ക്രിയേറ്റീവായിട്ട് നല്ല ഭംഗിയാക്കി വെക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടും നിങ്ങളുടെ മുറിയിലൊന്ന് പോയിരുന്നു കഴിഞ്ഞാൽ, ഹൗ എത്ര റിലാക്സേഷൻ, എത്ര അടിപൊളി, എൻ്റെ സ്ട്രെസ് ഇതേ പോകുന്നു, ആ ഫീലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിരിക്കുന്ന സ്ഥലം വൃത്തിയാക്കി ഭംഗിയാക്കി വെക്കേണ്ടത് മറ്റാരുടെയും റെസ്പോൺസിബിലിറ്റി അല്ല, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ എന്തായാലും ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നിങ്ങളുടെ മുറിക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു അടിപൊളി മേക്ക് ഓവർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് പറഞ്ഞ രസകരമായ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കൂടാതെ ഇന്നത്തെ 360 degree സമയം കൂടി അവസാനിക്കാണ്. വീണ്ടും ഞാൻ ഒരുപാട് ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസ് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിട്ട് ഇതുവഴി വരാം. അതുവരെയും till then it's me RJ Ailia signing off. Stay tuned with Ahalya from 90.4 KTK Kotukuda. Yeah.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
2: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
3: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇന്ത്യയുടെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.

சைக்கிள் பிரேக் பிடிச்சப்போ

ബ്യൂട്ടിഫുൾ ടൈം. ബൈ, ടേക്ക് കെയർ. ഇത് നമ്മ നേരമാണ് അഹല്യ എഫ് എം, ആൻഡ് കീപ് ലിസ്ണിംഗ്. ബൈ, ടേക്ക് കെയർ, ആൻഡ് ലവ് യു ആൾ. ആൻഡ് ദാറ്റ് വാസ് ആർ ജെ ഹീരാവതി.

0: ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സയും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. 0907.
1: ദാനം എന്നാൽ എന്താണ്? ദാനം ചെയ്യുന്നു ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ്. നെക്തി നേത്രധികം പേർക്ക് വിസ്മയ ലോകത്തിലേക്ക് അയക്കുന്നു. കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ, ഞാൻ
0: എറണാകുളം.
2: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവം ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കും. കുടുംബങ്ങളുടെ മേൽക്കൂരം
3: സൂര്യഗഡ് ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
4: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു.

ഇവിടത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ. നമ്മുടെ ജയലക്ഷ്മി ഇപ്പോൾ

0: ക്ലെയിം ചെയ്തൊക്കെ കിസാനോക്ക് മിലേ.
1: എന്റെ പേരും ബാലൻ, ഞാൻ എറണാകുളം ജില്ലയിലെ
2: വിളമായി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ സീറോ ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ .gov.in.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും പ്രക്രിയയില്ലാതെ പരിഹരിക്കാം. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. വിവരങ്ങൾക്കായി വിളി 049 മൊബൈൽ 9000 മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിന്റെ ബാലതണ്ഡപ്പ ജ്വല്ലേഴ്സ് PIS 916 ഹാൾമാർക്ക്, തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെ ശേഖരവും പണിയിലിളവും ജ്വല്ലേഴ്സ് കൊഴിഞ്ഞാമ്പാറ പാലക്കാട്.
6: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ചെറിയ ഉൽപ്പന്നങ്ങളുടെ അതിവിശാല ശേഖരവും ഒരുക്കിയിരിക്കുന്നവരെയും വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ മാർബിൾസ്, ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
7: രണ്ടു ദിവസം സാഹിത്യ സാംസ് മേഖലകളിൽ നിന്നുള്ള 50-ലധികം ഓർമ്മ സാഹിത്യവും സംഗീതവും നൃത്തമൊന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏരിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അലിഫ് ഓഗസ്റ്റ് 10-നും 11-നും ശില്പോദ്യാനത്തിൽ ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൺപാവക്കൂത്ത്, ഷപ്പോ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590 926446.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും, രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം

0: ലക്ഷുറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപ്പാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
6: ലൈഫ്,
5: lighten your life, lighten. നമ്മുടെ ലൈഫിൽ നിന്ന് വിട്ടുപോകാൻ തീരുമാനിച്ചവരെ പിടിച്ചു നിർത്തണം. വേണം, വേണ്ട, അതിന് നിങ്ങൾ ശ്രമിക്കണ്ട. കാരണം ഒരാൾ പോകാൻ തീരുമാനിക്കുന്നതിന് പിന്നിൽ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് കാരണങ്ങളുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കാരണങ്ങളുണ്ട്. തടഞ്ഞു നിർത്താനായിട്ട് നിങ്ങൾ ശ്രമിച്ചാലും അവർ മനസ്സിൽ നിന്നും ഇതിനകം അകന്നു പോയിട്ടുണ്ട്. അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ അകന്നു പോയി കഴിഞ്ഞു. അതുകൊണ്ടാണ് അവരിറങ്ങിപ്പോവാൻ ശ്രമിക്കുന്നത്. സ്നേഹത്തിൽ ബലം പ്രയോഗിച്ച് ആരെയും പിടിച്ചു നിർത്താനായിട്ട് കഴിയില്ല. ഇഷ്ടം എന്നത് ഫ്രീ ആയിട്ടുള്ള, സ്വതന്ത്രമായിട്ടുള്ള ഒരു വികാരമാണ്. നിർബന്ധിച്ചു കഴിഞ്ഞാലും അത് നിലനിൽക്കും.

പോകാൻ ആഗ്രഹിക്കുന്നവരെ വിട്ടു നൽകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് സമാധാനം കിട്ടുക. നിങ്ങൾക്കൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാനുള്ള കാരണങ്ങൾ ഉണ്ടാകില്ല. അവർ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ വഴികൾ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ, നിങ്ങളെ വിളിക്കാൻ, നിങ്ങളോട് സംസാരിക്കാൻ, അതിനൊക്കെ ഓരോ കാരണങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. മുഴുവൻ ലോകവും എതിരായി കഴിഞ്ഞാലും സ്നേഹമുള്ള ഹൃദയം മാറുകയേയില്ല. അതിങ്ങനെ നീരൊഴുക്ക് പോകുന്നു, തിരിച്ചു വന്നുകൊണ്ടിരിക്കും. പോകുന്നവരിൽ കരയണം, നിങ്ങളോടൊപ്പം നിൽക്കുന്നവരിൽ അഭിമാനിക്കണം. ഒരാൾ വിട്ടുപോയത് കൊണ്ട് നിങ്ങളുടെ വാല്യൂ കുറഞ്ഞിട്ടൊന്നുമില്ല. സ്നേഹം നഷ്ടമായി കഴിഞ്ഞാലും ആത്മബലം നഷ്ടപ്പെടുത്തരുത്. ഒരു ദിവസം നീ തിരിച്ചറിയും, പോയവർക്കാണ് നഷ്ടപ്പെട്ടത്, അല്ലാതെ നിനക്കല്ല, നിങ്ങൾക്കല്ല എന്ന് ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയും. ജീവിതം മുന്നോട്ട് പോകും. വിടവാങ്ങലുകളൊക്കെ ആയാലും ആത്മബലം നഷ്ടപ്പെടുത്തരുത്. ഒരു ദിവസം നീ തിരിച്ചറിയും, പോയവർക്കാണ് നഷ്ടപ്പെട്ടത്, അല്ലാതെ നിനക്കല്ല, നിങ്ങൾക്കല്ല എന്ന് ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയും. ജീവിതം മുന്നോട്ട് പോകും. വിടവാങ്ങൽ

നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടി. അപ്പൊ നമ്മളിൽ ഉണ്ടാക്കിയിട്ടുള്ള വേദനയുടെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയായിരിക്കും. അവർ സമ്മാനിച്ച മുറിവ് ഉണങ്ങിക്കഴിഞ്ഞു. ആ അടയാളം ഇപ്പോഴും മായാതെ കിടക്കുന്നുണ്ട്. അതോ ആ മുറിവ് വീണ്ടും ഒന്ന് കീറി അതിലല്പം ഉപ്പുകൂടി തേച്ചിട്ട് പോയാലോ? നമ്മുടെ വേദനയെ ഒന്നുകൂടി ആളിക്കത്തിച്ച് അവരുടെ പ്രതികാരത്തിനോ ക്രൂരതയ്ക്കോ ഒരു താൽക്കാലിക ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കും ആ വരവന. അതുകൊണ്ട് നമ്മെ സമീപിക്കുന്ന ഓരോരുത്തരെയും തിരിച്ചറിവോടെ മാത്രം സ്വീകരിക്കുക. അവരുടെ വരവിൻ്റെ ലക്ഷ്യം സ്നേഹമാണോ അതോ മുറിവ് കൂടുതൽ കൂടുതൽ ആഴം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു അകക്കണ്ണ് നമുക്കുണ്ടാകും. ആ അകക്കണ്ണ് നിങ്ങൾ

0: സ്റ്റോറി ഓഫ് ലൈഫ്
1: ലൈറ്റർ യുവർ ലൈഫ്. ജീവിതത്തിലെ ചില ആളുകൾ നമ്മളിലേക്ക് വരും. ചിലർ സന്തോഷം നൽകും, നല്ല ഓർമ്മകൾ സമ്മാനിക്കും. പക്ഷേ ചിലർ നമ്മളെ സന്തോഷിപ്പിക്കുന്നത് പോലെ തോന്നിക്കുമ്പോഴും അവരോടൊപ്പം ചില വേദനകളും അനുഭവിക്കേണ്ടി വരും. തുടക്കത്തിലൊക്കെ നമ്മൾ ആ ബന്ധത്തെ മനോഹരമായിട്ട് കാണും. ഹൃദയത്തിലൊരു ബട്ടർഫ്ലൈ പറക്കുന്ന പോലെ വലിയൊരു ആവേശവും സന്തോഷവും ഒക്കെ ഫീൽ ചെയ്യും. പക്ഷെ പിന്നീട് ആ ശലഭം മനസ്സിനെ ശാന്തമാക്കാതെ വേദനകൾ മാത്രം നൽകും. നമുക്ക് മനോഹരമായ അനുഭവങ്ങളും സന്തോഷവും ഒക്കെ ലഭിക്കുമ്പോൾ അതിൽ കൂടുതൽ വിശ്വാസം നൽകേണ്ടതല്ല. ചിലപ്പോൾ നമ്മെ കുഴയ്ക്കുന്ന മനോഹരം തന്നെയാണ് കാലങ്ങളോളം നൊമ്പരമായിട്ട് മാറുന്നത്. അതുകൊണ്ട് അടുത്ത തവണ ഹൃദയം ചിലർക്ക് വേണ്ടി ആവേശം കൊള്ളുമ്പോൾ ഒരു നിമിഷം നിൽക്കുക. ആ ബന്ധം, ആ വ്യക്തി, ആ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വേദനയോ ആശങ്കയോ കൊണ്ടുവരുമോ എന്ന് ചിന്തിക്കുക. മനസ്സിനെ വേദനിപ്പിക്കുന്ന ശലഭങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ധൈര്യം കണ്ടെത്തണം. നമ്മുടെ ചിന്ത, ഹൃദയം, വികാരം എല്ലാം നമ്മെ സംരക്ഷിക്കാൻ തയ്യാറായിരിക്കും. ഒരാളെ ഇഷ്ടപ്പെടുന്ന തെറ്റൊന്നുമല്ല, പക്ഷേ അത് നമ്മെ തകർക്കുന്നുവെങ്കിൽ ആ ബന്ധത്തെ അവസാനിപ്പിക്കാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാകണം. തെറ്റായ സ്ഥലത്ത് ഫീലിങ്സ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കാണ് നഷ്ടം. അത് വർഷങ്ങളോളം ഇങ്ങനെ വേദനയായിട്ട് നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മനസ്സിനെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെ വലിയ പ്രശ്നമാകുന്നതിന് മുമ്പ് തുടക്കത്തിലെ ചെറുതായിട്ടങ്ങ് നുള്ളിക്കളയുക, അല്ലെങ്കിൽ അവസാനിപ്പിക്കുക. അല്ല, നമുക്ക് നല്ലതൊന്നും നൽകാത്ത ബന്ധങ്ങളെ വൃത്തിയായ മനസ്സോടെ വിട്ടേക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കുന്ന ആളുകളും അനുഭവങ്ങളും നമ്മെ സുഖപ്പെടുത്താനും വളർത്താനും സഹായിക്കണം, ഒരിക്കലും തകർക്കാനല്ല സഹായിക്കേണ്ടത്. ഈ ആത്മസംരക്ഷണം ഒരു ശീലമാക്കണം. ശലഭം പോലെ മനോഹരമാണെങ്കിലും വേദന പടർത്തുന്ന മനുഷ്യരെയോ ഓർമ്മകളെയോ ഹൃദയത്തിൽ നിന്ന് നീക്കം ചെയ്യുക. അതുതന്നെയാണ് മുന്നോട്ടുള്ള നമ്മൾ

0: സ്റ്റോറി ഓഫ് ലൈഫ്
1: ലൈറ്റർ യുവർ ലൈഫ്. നമ്മളെ സ്നേഹിക്കുന്നവരെയും നമ്മളെ ചേർത്ത് പിടിക്കുന്നവരെയും കാണാൻ നിൽക്കാതെ നമ്മളെപ്പോഴും ഓർത്തിരിക്കുന്നതും കാത്തിരിക്കുന്നതും ആ ഒരാൾക്ക് വേണ്ടിയാണ്. അവരോ നമ്മളെ ഓർക്കുന്നത് പോലും വളരെ കുറവായിരിക്കും. നമ്മുടെ ഓരോ ദിവസവും തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും വരെ അവരുടെ ഓർമ്മകളിലായിരിക്കും. ശരിക്കും നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന തെറ്റല്ലേ ഇത്? ഒരു ബന്ധത്തിൻ്റെ തുടക്കകാലങ്ങളിൽ അവർ നമുക്ക് തരുന്ന പ്രയോറിറ്റിയും സ്നേഹവും നമ്മളിൽ വല്ലാത്ത ഇഷ്ടവും പ്രതീക്ഷയും അവരാണ് എല്ലാം എന്നൊരു തോന്നലൊക്കെ ഉണ്ടാക്കും. ശേഷം അവരുടെ ചെറിയ മാറ്റങ്ങളിൽ പോലും നമുക്ക് വളരെ വളരെ അധികം വേദനിക്കും. പിന്നീട് അങ്ങോട്ട് അവരുടെ തുടക്കങ്ങളിലെ ആവേശവും ആ ഒരു പ്രയോറിറ്റിയും മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ തുടർച്ചയായിട്ടുള്ള ഒഴിവാക്കലുകളായിരിക്കും, അവഗണനകളായിരിക്കും. എന്നിരുന്നാലും ഇടയ്ക്ക് കിട്ടുന്ന ചെറിയ സന്തോഷങ്ങളിൽ നമ്മളിങ്ങനെ ആശ്വാസം കണ്ടെത്തും. അവരുടെ തെറ്റുകളിൽ നമ്മൾ സ്വയം ശരി കണ്ടെത്തുവാൻ തുടങ്ങും. തുടക്കകാലങ്ങളിൽ അവർ തുടങ്ങി വെച്ച ഇഷ്ടത്തെ നമ്മളുടെ മാത്രം എഫേർട്ടിൻ്റെ പുറത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും. ശരിക്കും ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒരു ചൂതാട്ടം പോലെയല്ലേ? അല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? ആദ്യം നമുക്ക് കിട്ടുന്ന വിജയങ്ങളിൽ നമ്മളങ്ങ് ലഹരി കൊള്ളും. ശേഷം തുടർച്ചയായിട്ടുള്ള തോൽവികളും ആദ്യം നമുക്ക് കിട്ടുന്ന വിജയങ്ങളിൽ നമ്മളങ്ങ് ലഹരി പിടിക്കും. ശേഷം തുടർച്ചയായിട്ടുള്ള തോൽവികളിലും ആദ്യത്തെ വിജയം പ്രതീക്ഷിച്ച് മുന്നോട്ട് തന്നെ നീങ്ങുവാനായിട്ട് തീരുമാനിക്കും. അവസാനം എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് തീരും. സത്യത്തിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങളും അതുപോലെ ഒരു ലഹരിയാണ്. ആദ്യം കിട്ടിയ സ്നേഹത്തെ പ്രതീക്ഷിച്ച് അവസാനം നമ്മളല്ലാതായി തീരുന്ന ഒരു ലഹരിയാണ് ഇങ്ങനെയുള്ള സ്നേഹങ്ങൾ. മറ്റൊരാളിലും അടിമപ്പെടാതെ നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങുക. നമ്മൾ നമ്മളായി തുടരുക. അവിടെയാണ് സന്തോഷം. അവിടെയാണ്

0: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
3: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
2: അപ്പൊ കറണ്ട് ബില്ലിന്?
3: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
2: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
3: തീർച്ചയായും.
4: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
5: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും, രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
6: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
7: മനോഹരമായ മെലഡികളും വ്യത്യസ്തമായ സംഗീത ശൈലിയും കൊണ്ട് മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ഒരു സംഗീത സംവിധായകൻ.

ത്തെയും ജനപ്രിയ ഗാനങ്ങൾ പലതിനും ഈണം പകർന്നത് എസ് ബാലകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനാണ്. ഇദ്ദേഹത്തിന്റെ പേര് ചിലപ്പോൾ പലർക്കും സുപരിചിതമാകണമെന്നില്ല, പക്ഷേ തീർച്ചയായും ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ നിങ്ങൾ ഓർത്തിരിക്കും. റാംജി റാവു സ്പീക്കിംഗ്, ഹരിഹർ നഗർ, വിയറ്റ്നാം കോളനി തുടങ്ങി മലയാളത്തിലെ ഹിറ്റ് ഗാനങ്ങൾ, ഹിറ്റ് സിനിമകളുടെ കൂട്ടുകെട്ടിൽ മലയാളികൾക്ക് ലഭിച്ച ഒരു മികച്ച സംഗീത സംവിധായകൻ എസ് ബാലകൃഷ്ണൻ. മലയാളികൾക്ക് വേണ്ടി എങ്ങനെയാണ് ഒരു തമിഴ്നാട്ടുകാരന് ഇത്രയും മനോഹരമായി പാട്ടുകൾ ചെയ്യാൻ സാധിക്കുക എന്ന ചോദ്യം ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ബാക്കി നിൽക്കുന്നു. സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് സിനിമകളിൽ തുടങ്ങി മലയാളത്തിന് ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച ഈ സംഗീത സംവിധായകന്റെ ഓർമ്മകളിലൂടെയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ സംഗീതമാണ് തന്റെ ജീവിതം എന്ന് തീരുമാനിക്കുകയും ഓടക്കുഴലും കർണാടക സംഗീതമൊക്കെ പഠിക്കുകയും പിന്നീട് ജോലി തേടി മദ്രാസിലെത്തുകയും പാട്ട് പഠിക്കലും ജോലിയും ഒക്കെ ഒരുമിച്ച് ചെയ്ത് പിന്നീട് സിനിമാ സഹായിയായി പ്രവർത്തിച്ച് അവസാനം മലയാള സിനിമയിലേക്ക് കാലുകുത്തിയ എസ് ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും ഹിറ്റായ ഗാനങ്ങളിൽ ഒന്നാണ് ഹരിഹർ നഗറിലെ ഏകാന്ത ചന്ദ്രിക. ബിച്ചു തിരുമല വരികളെഴുതി എം ജി ശ്രീകുമാറും ഉണ്ണിമേനോനും ചേർന്ന് പാടിയ ഈ പാട്ടിലൂടെ ആകട്ടെ നമ്മുടെ തുടക്കം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ എസ് ബാലകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ ഓർക്കുന്നു. നിങ്ങളോട്

മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് രാംജി റാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിലൂടെയാണ് എസ് ബാലകൃഷ്ണൻ എന്ന സംഗീത സംവിധായകൻ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിന്റെ പല സിനിമകൾക്കും സംഗീതം ഒരുക്കി മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ഒരു സംഗീത സംവിധായകൻ. ഫാസിൽ എന്ന സംവിധായകനുമായുള്ള പരിചയമാണ് അവരുടെ തന്നെ ആദ്യത്തെ പ്രൊജക്ട്. ഒരുപാട് പേരുടെ ആദ്യ സിനിമയായ ഈ സിനിമ എസ് ബാലകൃഷ്ണന്റെ കൂടി ആദ്യ സിനിമയായി മാറിയത്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് സിനിമകളിലൂടെ എണ്ണത്തിൽ കുറവാണെങ്കിലും സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച ഒരു സംഗീത സംവിധായകന്റെ ഈ സിനിമയിലെ ഒരു ഗാനം തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്, 1000 കിനാക്കളാൽ. ഒരു ചെറുപ്പക്കാരുടെ ജീവിതം, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ നിരാശകൾ എല്ലാം കൂട്ടിക്കലർത്തിയുള്ള ഒരു മനോഹരമായ ഗാനം. ഈ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബിച്ചു തിരുമല വരികൾ എഴുതി എം ജി ശ്രീകുമാറും ഉണ്ണി മേനോനും കെ എസ് ചിത്രയും സി യു ആന്റോയും ചേർന്ന് പാടിയ പാട്ട്, രാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരുപാട് ഓർമ്മകളിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഗാനം. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RG ഹീര സ്റ്റേ ട്യൂൺഡ്.

വീണ്ടും നമ്മൾ ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയിലേക്ക് തിരിച്ചു വരുന്നു. അന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി പാട്ടുകൾ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനമായിരുന്നു ഉന്നം മറന്ന് തെന്നിപ്പറന്ന എന്ന ഗാനം. എന്നാൽ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഫാസിൽ സാറിന്റെ ഒരു ഫ്രണ്ട് ആ ഷൂട്ടിംഗ് കാണാൻ അവിടെ എത്തുകയും ഉന്നം മറന്ന് തെന്നിപ്പറന്ന എന്ന പാട്ട് കേട്ട സമയത്ത് ഇത് ഇളയരാജയുടെ പാട്ടുമായി എന്തോ ഒരു അടുപ്പമുള്ളതുപോലെ എന്ന് പറഞ്ഞു. ഈ വരികൾ പഴയ ഇളയരാജ ഗാനങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ എന്നൊരു സംശയം എന്ന് അദ്ദേഹത്തോട് പറയുകയും പെട്ടെന്ന് തന്നെ ഫാസിൽ സാറിന്റെ അടുത്ത് ഈ കാര്യം പോയി ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പൊ എസ് ബാലകൃഷ്ണൻ ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, വേണമെങ്കിൽ ഇതിന്റെ ട്യൂൺ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റാം, അങ്ങനെ മാറ്റി വേറൊരു ട്യൂണൊക്കെ പാടിക്കൊടുത്തു. അപ്പൊ ഫാസിൽ സാർ പറഞ്ഞു, വേണ്ട, നമുക്ക് ഈ ട്യൂൺ തന്നെ മതി, ഈ പാട്ട് തന്നെ മതി, ഇതിങ്ങനെ തന്നെ പോയാൽ മതി. അങ്ങനെ ഇളയരാജയുടെ ഒരുപാട് ചായൊന്നും തോന്നില്ല, അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഈ പാട്ട് തന്നെ മതി എന്ന് ഫാസിൽ സാർ തീരുമാനിക്കുകയും അങ്ങനെയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന ഉന്നം മറന്ന് തെന്നിപ്പറന്ന എന്ന ഗാനമുണ്ടായത്. സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ പിറന്ന രണ്ടാമത്തെ സിനിമ ഇൻ ഹരിഹർ നഗറില് എം ജി ശ്രീകുമാർ പാടി, ബിച്ചു തിരുമല വരികളെഴുതി, എസ് ബാലകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനിലൂടെ പിറന്ന ഗാനമാണ്. അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

കളിക്കളം ഇത് പടക്കളം, ഈ ഗാനം എങ്ങനെയാണ് നമുക്ക് മറക്കാൻ സാധിക്കുക അല്ലെ? എസ് ബാലകൃഷ്ണൻ എന്ന സംഗീത സംവിധായകന്റെ ആദ്യത്തെ സിനിമ രാംജി റാവ് സ്പീക്കിംഗ്. ഈ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി കീബോർഡ് വായിക്കാൻ എത്തിയത് ദിലീപ് എന്ന ചെറുപ്പക്കാരനായിരുന്നു. ഡ്രംസ് കൈകാര്യം ചെയ്തത് ശിവമണിയും. അങ്ങനെ ദിലീപും ശിവമണിയും മാത്രം, ഇവർ രണ്ടുപേരുമാണ് ഇതിൽ ആകെ പ്രവർത്തിച്ചിട്ടുള്ള സംഗീതജ്ഞർ. ഈ രണ്ടുപേർക്കും കൂടി പാട്ട് വിട്ടുകൊടുക്കുകയും ഇതിന്റെ ട്യൂൺ എസ് ബാലകൃഷ്ണൻ ചെയ്തു എങ്കിലും ബാക്കി ഈ രണ്ട് ചെറുപ്പക്കാരുടെ കൈകളിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് കളിക്കളം ഇത് പടക്കളം എന്ന കംപ്ലീറ്റ് സോങ് നമുക്ക് കിട്ടുന്നത്. അതായത് എസ് ബാലകൃഷ്ണൻ എന്ന സംഗീത സംവിധായകന്റെ ആദ്യത്തെ പാട്ടിന് കീബോർഡ് വായിച്ചത് സാക്ഷാൽ എ ആർ റഹ്മാൻ തന്നെയാണ്. അങ്ങനെ മനോഹരമായ കൂട്ടുകെട്ടിൽ മനോഹരമായ സിനിമകൾ, മനോഹരമായ പാട്ടുകൾ ഉണ്ടാകുന്നു. ഈ പാട്ട് കേൾക്കാതെ നമുക്ക് എങ്ങനെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ? ബിച്ചു തിരുമല വരികൾ എഴുതി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ കളിക്കളം ഇത് പടക്കളം എന്ന ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ. RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

ചെന്നൈയിൽ വെച്ച് റെക്കോർഡ് ചെയ്തൊരു പാട്ട്. ട്യൂണും ലിറിക്സും എല്ലാം റെഡിയായി, പക്ഷേ കമ്പോസ് ചെയ്ത ട്യൂണും ലിറിക്സും തമ്മിലൊരു ചേരായ്ക. 2 മണിക്കാണ് ഈ പാട്ടിന്റെ റെക്കോർഡിംഗ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ട്യൂണും പാട്ടുമായി സെറ്റായി പോകുന്നില്ല എന്ന് തോന്നിയ സമയത്ത് വരികൾക്കനുസരിച്ച് പാട്ട് വീണ്ടും കമ്പോസ് ചെയ്യുകയായിരുന്നു സാക്ഷാൽ എസ് ബാലകൃഷ്ണൻ എന്ന സംഗീത സംവിധായകൻ. അങ്ങനെ വെറും 2 മണിക്കൂറിനുള്ളിൽ, അതായത് 2 മണിക്ക് റെക്കോർഡിംഗ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ രാവിലെ തന്നെ വരികൾ കിട്ടുകയും 2 മണിക്കൂർ കൊണ്ട് ഒരു പുതിയ ട്യൂൺ കമ്പോസ് ചെയ്ത് എസ് ബാലകൃഷ്ണൻ നമുക്ക് വേണ്ടി ചെയ്ത പാട്ട് നീർപ്പളുങ്കുകൾ. ഗോഡ് ഫാദർ എന്ന സിനിമയിൽ ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ച ഈ ഗാനം, ബിച്ചു തിരുമല വരികൾ എഴുതി എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ ഈ മനോഹര ഗാനം തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് എസ് ബാലകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ഓരോ സിനിമകളും ഓരോ പാട്ടുകളും ഹിറ്റിന് മുകളിൽ ഹിറ്റുകളായപ്പോൾ തന്നെ എസ് ബാലകൃഷ്ണൻ എന്ന സംഗീത സംവിധായകന് കൂടുതൽ അവസരങ്ങൾ മലയാള സിനിമയിലുണ്ടായി. അങ്ങനെയാണ് ഗൃഹപ്രവേശം എന്ന സിനിമയിൽ എസ് ബാലകൃഷ്ണൻ സംഗീത സംവിധായകനായി എത്തുന്നത്. ആൻഡ് ഈ സിനിമയിലെ രണ്ട് പാട്ടുകളും പാടിയിട്ടുള്ളത് ദാസേട്ടൻ തന്നെയാണ്. ആൻഡ് പനിനീരിൽ നിറമുള്ള ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് ദാസേട്ടന് തോന്നുന്നത്, കാതിൽ മൂളം എന്ന വരിക്ക് ശേഷം ഇത്രയും വലിയൊരു ഹൈപിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകുമെന്ന്. അങ്ങനെ എസ് ബാലകൃഷ്ണനെ വിളിച്ചിട്ട് പറയുകയാണ്, കാതിൽ മൂളുക എന്ന് പറയുന്നത് നമ്മളൊരു സ്വകാര്യം പറയുന്ന പോലെ അല്ലെങ്കിൽ വളരെ സോഫ്റ്റായിട്ട് മാത്രം നമ്മൾ ചെയ്യുന്നൊരു കാര്യമല്ലേ, അതിനുശേഷം ഇത്രയും വലിയൊരു ഹൈപിച്ച് വന്നു കഴിഞ്ഞാൽ അത് ചെറുതായിട്ടൊരു ഒരു മിസ്മാച്ച് വരില്ലേ അവിടെ എന്ന് പറയുകയും ആ പാട്ടിന്റെ ട്യൂൺ ഒന്ന് ചെറുതായി മാറ്റുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന ആ വരികളും ആ ട്യൂണും ഉണ്ടായിട്ടുള്ളത്. ഒരു വരി, ആ വരിക്ക് നമ്മൾ കൊടുക്കുന്ന ട്യൂൺ, ആ ട്യൂണിലൂടെ അതിന്റെ അർത്ഥത്തിനനുസരിച്ച് തന്നെ അത് ശ്രോതാക്കളിലേക്ക് എത്തിക്കണം എന്നുള്ളത് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി തന്നെയാണ്. അവിടെയാണ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗായകനും ഒരു സംഗീത സംവിധായകന്റെയും തമ്മിലുള്ളൊരു സംഭാഷണവും ആ ഒരു തോട്ട് പ്രോസസ്സും കൃത്യമായി വർക്ക് ചെയ്ത് ആ പാട്ടിന് വേണ്ടതെന്താണോ അത് കൃത്യമായി കൊടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ആ ഹൈ പിച്ച് പോർഷൻ മാറ്റി അവിടെ ഒരു സോഫ്റ്റ് പോർഷൻ വരികയും ഇന്ന് നമ്മൾ കേൾക്കുന്ന ഈ രീതിയിലേക്ക് നമ്മളുടെ പനിനീരിൻ നിറമുള്ള എന്ന ഗാനം മാറിയതും. ഒ എൻ വി കുറിപ്പ് വരികളെഴുതി യേശുദാസ് പാടിയ ഗൃഹപ്രവേശം എന്ന സിനിമയിലെ ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാകും. ശ്രദ്ധയോടെ തന്നെ കേട്ടുനോക്കൂ. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ എസ് ബാലകൃഷ്ണൻ എന്ന സംഗീത സംവിധായകനെ ഓർക്കുന്നു. നിങ്ങളോടൊപ്പം ആർ ജി ഹീരാ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ബിച്ചു തിരുമല ആൻഡ് എസ് ബാലകൃഷ്ണൻ, ഈ കൂട്ടുകെട്ടിൽ പിറന്ന എല്ലാ ഗാനങ്ങളും ഹിറ്റ് തന്നെയാണ്. അങ്ങനെ വീണ്ടും അടുത്ത സിനിമയ്ക്ക് വേണ്ടി ഇവരൊരുങ്ങുന്നു, വിയറ്റ്നാം കോളനി. ഈ സിനിമയില് ഒരുപാട് പാട്ടുകളുണ്ട്, എല്ലാ പാട്ടുകളും ഹിറ്റ് തന്നെയാണ്. പക്ഷെ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു കീർത്തനം, ഒരു അമ്മ മകൻ ബന്ധത്തെ കാണിക്കുന്ന, ആ ബോണ്ടിനെ കാണിക്കുന്ന ഒരു പാട്ട് വേണം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കീർത്തനം വെച്ച് ചെയ്താൽ മതി എന്നാണ് ആദ്യം ആവശ്യം വന്നത്. പക്ഷെ പിന്നീട് എസ് ബാലകൃഷ്ണൻ പറയുകയായിരുന്നു, കീർത്തനം വെച്ച് ചെയ്യേണ്ട, ഞാനൊരു പാട്ട് തന്നെ ചെയ്യാം, അത് കേട്ടു നോക്കൂ, എന്നിട്ട് വേണ്ടെങ്കിൽ നമുക്ക് കീർത്തനത്തിൽ തന്നെ ചെയ്യാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം പോലും അറിയാതെ മായാമാളവ ഗൗളിയിൽ അദ്ദേഹം ഒരു പാട്ട് ചെയ്തു, പവനരച്ചെഴുതുന്നു. ഈ പാട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയും പിന്നീട് ഈ സിനിമയുടെ ടൈറ്റിൽ സോങ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. ആദ്യമായി മോഹൻലാൽ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ അഭിനയിക്കുന്ന ആദ്യത്തെ സിനിമ കൂടിയാണ് വിയറ്റ്നാം കോളനി. സിദ്ദിഖ് ലാലിന്റെ നാലാമത്തെ ചിത്രം. യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഈ പാട്ടിനെ പറ്റി പറയാതെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ പൂർണ്ണമാകുമെന്ന് തോന്നുന്നില്ല. എഗെയിൻ വിയറ്റ്നാം കോളനി എന്ന സിനിമയിലെ മനോഹരമായൊരു ഗാനം പാതിരാവായി നേരം. ആക്ച്വലി ഈ സിനിമയ്ക്ക് വേണ്ടി എസ് ബാലകൃഷ്ണൻ എന്ന സംഗീത സംവിധായകൻ ട്യൂൺ ചെയ്തത് മറ്റൊരു ട്യൂണായിരുന്നു. കുറച്ച് ഡിഫറെൻ്റ് ആയ ഒരു ട്യൂൺ, കാരണം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്ന ഒരു നായകനും നായികയും മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം കമ്പോസ് ചെയ്തത് മറ്റൊരു ട്യൂണായിരുന്നു. പക്ഷേ പിന്നീട് ഒരിക്കൽ കൂടി ഒരു താരാട്ട് പാട്ട് കണക്കെ ഒരു പാട്ട് കമ്പോസ് ചെയ്യൂ എന്ന് ആവശ്യപ്പെടുമ്പോൾ എസ് ബാലകൃഷ്ണൻ എന്ന സംഗീത സംവിധായകൻ ഏറ്റവും സ്നേഹത്തോടുകൂടി അത് ചെയ്യാൻ തീരുമാനിക്കുകയും ഈ പാട്ട് കേട്ടാൽ നമ്മുടെ നായകൻ ഉറങ്ങിയിരിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ നിർദ്ദേശം. അങ്ങനെയാണ് സിന്ധു ഭൈരവി രാഗത്തിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ട്യൂണാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന പാതിരാവായി നീരം എന്ന ഗാനം. ആദ്യം ട്യൂൺ മുഴുവൻ കമ്പോസ് ചെയ്തതിന് ശേഷമാണ് ബിച്ചു തിരുമല ഈ ട്യൂണിന് വേണ്ടി വരികൾ എഴുതിയത്. ആൻഡ് ഏറ്റവും മികച്ച ഒരു ശബ്ദത്തിൽ, മിൻമിനിയുടെ ശബ്ദത്തിലാണ് നമ്മൾ ഈ പാട്ട് കേട്ടത്. ബിച്ചു തിരുമല വരികൾ എഴുതി, മിൻമിനി പാടി, വിയറ്റ്നാം കോളനിക്ക് വേണ്ടി എസ് ബാലകൃഷ്ണൻ സംഗീതം ചെയ്ത ഈ ഗാനമാണ് അവസാനമായ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. വളരെ കുറച്ച് പാട്ടുകൾ മാത്രം മലയാളികൾക്ക് സമ്മാനിച്ച അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ അദ്ദേഹം ഇന്നും ജീവിക്കുന്നു. മറ്റൊരു ദിവസം പാട്ടുകഥകളുമായി നമുക്ക് ഇനിയും കേട്ടുമുട്ടാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM. നിങ്ങളോടൊപ്പം ആർ ജി ഹീര. ബൈ ബൈ, ടേക്ക് കെയർ.

നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്രടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്രടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
6: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
7: 2 ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ 2 വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 6785577. ഏവർക്കും ശുഭരാത്രി.